പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 16 2026 ജൂൺ 30 ചൊവ്വാഴ്ച റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം.

0: ശുഭചിന്തകൾ. നല്ലത് കാണുവാനുള്ള കണ്ണുകൾ നമുക്കുണ്ടാകട്ടെ. ക്ഷമിക്കുവാൻ കഴിയുന്ന ഹൃദയങ്ങൾ ഉണ്ടാവട്ടെ. ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെയും നാം കടന്നുപോകും, അതുപോലെ പലരെയും പരിചയപ്പെടും. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ, അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോകും. അപ്പോൾ നല്ല കണ്ണുകൾ, നല്ല ഹൃദയം, അത് നമുക്ക് നല്ലത് തിരിച്ചു നൽകുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 6:45 മധുരം സംസ്കൃതം, 8:30 ആകാശഗംഗ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 30. ബെറസ്ചെക്കോ യുദ്ധം അവസാനിച്ചതും ലണ്ടനിലെ തേംസ് ടവർ പാലം തുറന്നുകൊടുത്തതും മുംബൈയിലെ ബാന്ദ്രയും വെർലിയും ബന്ധിപ്പിച്ചുകൊണ്ട് കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഒരു ജൂൺ 30. ജൂൺ 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 30. ലണ്ടനിലെ തേംസ് ടവർ പാലം തുറന്നത് 1894 ജൂൺ 30. ജൂൺ 30 പോളണ്ടിന്റെ വിജയത്തോടെ ബെറസ്ചെക്കോ യുദ്ധം അവസാനിച്ചത്. വിശിഷ്ട ആപേക്ഷികതയെ അവതരിപ്പിക്കുന്ന ഓൺ ദ ഇലക്ട്രോഡൈനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡീസ് എന്ന പ്രബന്ധം ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ചത് 1905 ജൂൺ 30. ജൂൺ 30 കോംഗോ ബെൽജിയത്തിൽ നിന്ന് സ്വതന്ത്രമായത്. 1997 ജൂൺ 30. ജൂൺ 30 മുംബൈയിലെ ബാന്ദ്രയെയും വെർലിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കടൽപ്പാലം സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. 2018 കന്യാവാൻ സമൃദ്ധി യോജന എന്ന പുതിയ പദ്ധതി ആരംഭിച്ചത് 2018 ജൂൺ 30. ഈ പദ്ധതി പ്രകാരം പെൺകുട്ടികൾ ജനിക്കുന്ന കർഷക കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ സസ്യത്തൈകൾ വിതരണം ചെയ്തു. സ്ട്രം അറ്റഗാ ടാങ് വിരുദ്ധ മിസൈലുകൾ സ്വന്തമാക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ റഷ്യയുമായി കരാർ ഒപ്പിട്ടത് 2019 ജൂൺ 30.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൗജന്യ റേഷൻ.

0: വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ശംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4ഉം മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗെല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11ഉം നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59ഉം ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി M ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി M ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലളിതക്ക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. July 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് SMITM പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് July 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറി പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2ാം പകുതിയിൽ 2 ഗോൾ

0: അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29-ാം മിനിറ്റിൽ കൈഷുയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56-ാം മിനിറ്റിൽ കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90-ാം മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
1: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2-ാം ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിനു താഴെ ആകെ 1980,000 കുട്ടികളിൽ 1,883,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2-ാം ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः पुनीत त्रिपाठी.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ஆண்டனி. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം.

0: താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ.
1: ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിനു കൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് TJ വിനോദും സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2ാം പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ 4 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി പുലർവട്ടം തുടരുന്നു.
5: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
8: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447676038900 9447560336.
6: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
9: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
10: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പലരുടെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്തത് ചില സന്ദർഭങ്ങളിൽ അവരുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ ചില വാക്കുകളാണ്. സമയവും സാഹചര്യവും മറ്റുള്ളവരുടെ സാന്നിധ്യവും ശ്രദ്ധിക്കാതെ, വരും വരായികകൾ ചിന്തിക്കാതെ, പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും അപ്പപ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ലൂസ് ടോക്ക് എന്നും മലയാളത്തിൽ കൊച്ചു വർത്തമാനമെന്നും ഇത്തരം സംസാരങ്ങൾ പൊതുവെ അറിയപ്പെടുന്നു. ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അവധാനതയും പുലർത്തേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, ഭിത്തികൾക്ക് പോലും കാതുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. അന്ന് അവരത് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരുന്നില്ല. അന്ന് ഇന്നത്തെ രീതിയിലുള്ള കടുകുമണിയോളം പോന്ന ക്യാമറകൾ, ബ്ലൂടൂത്ത്, വോയിസ് റെക്കോർഡർ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ദൃശ്യവും അദൃശ്യവുമായ ക്യാമറകൾ തുടങ്ങി ഇല്ലാത്തതായി യാതൊന്നുമില്ല. നാം സംസാരിക്കുന്നതെല്ലാം ആരൊക്കെയോ പകർത്തുന്നുണ്ട്. നാം പോകുന്നതും വരുന്നതും ചെയ്യുന്നതുമെല്ലാം അനുവാദം കൂടാതെ പകർത്തപ്പെടുന്നുണ്ട്. പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാം അറിയാതെ തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നിർഭിത ബുദ്ധിയുടെ ആഗമനത്തോടെ ആർക്കും ഒരു രഹസ്യവുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. വ്യക്തിയുടെ സ്വകാര്യത അതിവേഗം ഒരു കടങ്കഥയായി മാറുന്നു. ഉപഗ്രഹങ്ങൾ പോലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സാങ്കേതികമായി പറയാവുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു നല്ല ഭക്തി ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനമാണ് നമ്മൾ ഇന്ന് കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ഗുരുവായൂർ കേശവൻ്റെ കഥയായിരുന്നു ഈ സിനിമ. അതിൽ ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് നായരമ്പലം ശിവജി എന്ന ആനയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഭരതനാണ് നിർവഹിച്ചത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയഭാരതി, അടൂർഭാസി, എം ജി സോമൻ, ഉഷാകുമാരി എന്നിവരും. നമുക്ക് കേൾക്കാം നവകാഭിഷേകം കഴിഞ്ഞു എന്ന അതിമനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനം.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ, അത് നേരിട്ട് തന്നെ പറയുന്നതാണ് നല്ലത്. അതിന് പ്രായോഗിക വിഷമമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കയ്യോ പല കയ്യോ മറിഞ്ഞ് ഉദ്ദേശിച്ച വ്യക്തിയിലെത്തുമ്പോഴേക്കും പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ മാറിപ്പോകും. നാം ശരിക്കും അക്കാര്യം പറഞ്ഞതിന് ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും കേൾക്കുന്ന വ്യക്തി അതേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. നാം ഒരു കാര്യം സംസാരിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ, ഓരോ വാക്കുകളും പ്രയോഗിക്കുമ്പോഴുള്ള ഏറ്റക്കുറച്ചിലുകളും ആരോഹണ അവരോഹണങ്ങളും, ഇതാണ് വോയിസ് മോഡുലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറിപ്പോയാൽ ഉദ്ദേശിച്ച അർത്ഥം തന്നെ മാറിപ്പോകും. ചിലപ്പോൾ തികച്ചും വിപരീതമായ അർത്ഥമായിരിക്കും അവസാനം കേൾക്കുന്ന വ്യക്തി അതിനെ കൽപ്പിക്കുക. നീണ്ടു നിൽക്കുന്ന ശത്രുതയ്ക്ക് ഇതോടെ തുടക്കമാകുകയാണ്. നമ്മുടെ നാവിൻ്റെ ഒരു പ്രധാന ജോലി ശത്രുവിനെ സൃഷ്ടിക്കുക എന്നതാണ്. അതിൽ നിന്ന് നാവിനെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജോലി. അതിന് നിരന്തരം പരിശീലിക്കുകയും മനസ്സിനെ പരിശീലിപ്പിക്കുകയും വേണം. മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നാവിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നാവ് ഒരു വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത് അത്രമാത്രം അനുഗ്രഹീതരായവർക്കാണ്. എന്നാൽ അതൊരു ശാപമായി തീരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ പേർ ഞാൻ അങ്ങനെ ആ അവസരത്തിൽ പറയരുതായിരുന്നു, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വേറൊരാളെക്കുറിച്ച് പറയരുതായിരുന്നു എന്നെല്ലാം വീണ്ടു വിചാരത്തോടെ സംസാരിക്കുന്നതും പശ്ചാത്തപിക്കുന്നതും നാം കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആശ്വസിക്കുന്നവരും ഒരു കാര്യം ഓർക്കണം. സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പഴയ പല വിശ്വസ്തരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഇന്ന് ശത്രുക്കളുമാണ്. ഇന്ന് വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാനും യാതൊരു കാരണവുമില്ല. ഇന്നത്തെ വിശ്വസ്തൻ നാളെ ശത്രുവായേക്കാം. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടി കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ആരണ്യകം എന്ന മനോഹരമായ ചിത്രത്തിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV ആണ്, ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത് എന്ന സംഗീതജ്ഞനാണ്. ആരണ്യകത്തിന്റെ സംവിധാനം ഹരിഹരനായിരുന്നു നിർവഹിച്ചത്. തിരക്കഥ എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരും. ദേവൻ, വിനീത്, പാർവതി, സലീമ, നെടുമുടി വേണു, ജഗന്നാഥവർമ്മ, പാർവതി ജയറാം, ബഹദൂർ, സുകുമാരി എന്നിവരാണ് ആരണ്യകം എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും പഴയ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കണം. ഇതിലും ഭേദം ഏതെങ്കിലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്ന് ചിലരുടെ വാക്പ്രയോഗങ്ങൾ കേട്ടാൽ മനസ്സിലൊരു വിങ്ങൽ തോന്നിപ്പോകും. അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്നും ഒരു സാഹചര്യത്തിലും ഉതിർന്നു വീഴരുത്. പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല എന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. കുറെയൊക്കെ ക്ഷമ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഭൂരിപക്ഷം കേസുകളിലും ഈഗോ എന്ന വില്ലൻ അതിന് തടസ്സം നിൽക്കുന്നതായാണ് കാണപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു പരിഹാരമേ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓരോ വാക്കും വായിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ, സാഹചര്യവും സമയവും സന്ദർഭവും അതിനനുയോജ്യമാണോ, മറുവശത്തുള്ള വ്യക്തി അത് അർഹിക്കുന്നുണ്ടോ, നമ്മുടെ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുമോ, ആ വാക്കുകൾ നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തുമോ എന്നെല്ലാം സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുക. വീണ്ടും പറയട്ടെ, നാവ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, സൃഷ്ടികർത്താവിൻ്റെ മനോഹരമായ സമ്മാനമാണ്, അത് ശാപമാകാതിരിക്കട്ടെ. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തുപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം പി സുശീല. ദത്തുപുത്രന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കാനം ഈജയും. ദത്തുപുത്രനിലെ പ്രധാന അഭിനേതാക്കൾ സത്യൻ, പ്രേംനസീർ, KP ഉമ്മർ, ഷീല, ജയഭാരതി, ഉഷാകുമാരി എന്നിവരായിരുന്നു. നമുക്ക് കേൾക്കാം. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: Radio Santhanam 90.4 FM il ippol kelkam reading room. Aashiyam avatharanam Preetha Sugathan, sangeethika sahayam Shyamdas.
8: Hello dear friends, welcome to my reading room. I am Preetha Sugathan. Through this program we usually

നിറഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷ

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
8: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക്

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ മനോഹരമാക്കാൻ എത്തിയിരിക്കുന്നത് നർത്തകിയും മറ്റനേകം കലാരൂപങ്ങളിലൂടെ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുന്ന ആര്യ വെങ്കടേഷ് ആണ്. നമസ്കാരം.
1: ഹായ്, നമസ്കാരം.
0: റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്.
1: താങ്ക് യു.
0: യെസ്. അപ്പോ ആര്യ, അപ്പൊ ആര്യ എന്നത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആര്യ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഹായ്, ഞാൻ ആര്യ, ഹരിപ്പാടാണ് താമസിക്കുന്നത്. അച്ഛൻ വെങ്കടേഷ്, അമ്മ ബിനുലേഖ, അച്ഛൻ ബാങ്കോ വർക്ക് ചെയ്യുന്നു, പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. ഞാനിപ്പം പ്ലസ് വൺ എക്സാം എഴുതിയിട്ട് വെക്കേഷൻ നിൽക്കുകയാണ്. ഇവിടെ അമ്മൂമ്മയെ കാണാനായിട്ട് വന്നതാണ്. അപ്പം ചേച്ചി ഇങ്ങനെ എനിക്കൊരു വിളിച്ചായിരുന്നു, എന്നെ FM-ലേക്ക് ഒന്ന് വരുമോ, ഒരു ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്.
0: യെസ്. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ആര്യയുടെ ഒരു നർത്തകി എന്ന രീതിയിലാണെങ്കിലും നർത്തകി മാത്രമല്ല, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ് അല്ലേ. ചിത്രരചന, വീണ വായിക്കുന്നുണ്ട്, അപ്പം അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പൊ നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഈ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആര്യ, 10 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുകയാണല്ലേ, അപ്പൊ അതിന്റെ ഒരു തുടക്ക കാലം തൊട്ട് നമുക്കൊന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
1: 3.5 വയസ്സുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പഠിക്കാന്. വീട്ടിലിങ്ങനെ എല്ലാവരോടും ആഗ്രഹം പറഞ്ഞു. അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു, ആ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്തിനു വേണമെങ്കിലും പൊക്കോ, എന്തിനു വേണമെങ്കിലും പഠിപ്പിക്കാം, എനിക്ക് സന്തോഷമാണ്. ഒരാൾ ഡാൻസർ വീട്ടിലുണ്ടാവുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ അങ്ങനെ ആരോഗ്യം പാരമ്പര്യമായിട്ട് ഇല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ശരി, ഇവിടെ ഞങ്ങളെ വീണ്ടും തൊട്ടടുത്തായിട്ട് ഒരു സാറുണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിയടുത്താണ് പഠിച്ചത്. ഒത്തിരി നാളൊന്നും പോയില്ല, 2-3 നാൾ, 1 മാസം 2 മാസമൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ ഞാൻ AKM കരുവാറ്റ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കരുവാറ്റയിലെ താമസിക്കുന്നത്, സൂര്യ എന്നാണ് പേര്. അപ്പം ടീച്ചർ ഇങ്ങനെ വന്ന് ഡാൻസിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പൊ ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ, അതിനുശേഷം സാറിന് ശേഷം എന്നെ വേദിയിലോട്ട് ഇറക്കാൻ നോക്കുന്നത് ടീച്ചറാണ് ആദ്യമായിട്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ കയറിയത് ഫോക്ക് ഡാൻസിന്റെ ബേസിലാണ്. ഫസ്റ്റ് ഭയങ്കര പേടി എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെ പെർഫോം ചെയ്യണം. ആദ്യം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും, ഓഡിയൻസിനെ എല്ലാവരും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വയന്നു. പകുതി പാട്ടായപ്പോഴത്തേക്ക് ഞാൻ നിന്നു. പിന്നെ ചെയ്യണമെന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, കൈയും കാലൊക്കെ ശരിക്കും വരച്ചു. അത് കൊച്ചാ, അതുകൊണ്ട് വീട്ടിലാരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു 4-ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്കും ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ അടുത്ത് നിന്ന് നേരെ മാറിയിട്ട് ഈ ടീച്ചറിനെ അപ്പോഴും ടീച്ചറിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്ലാതെ ഹരിപ്പാട് സാരംഗ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളിലോട്ട് ചേർന്നു. അങ്ങനെ അറിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ചേർത്ത് വെച്ച്. അപ്പം ടീച്ചർ അവിടെ മൂലമാണ് എൻ്റെ ഡാൻസിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ മൂലമാണ് ടീച്ചർ എന്നെ ഒരു കലാകാരി എന്ന നിലയിലോട്ട് ആക്കാൻ ടീച്ചറിൻ്റെ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ ഇത്രയൊരു ലെവലിൽ നിൽക്കുന്നത്.
0: അപ്പൊ ഇന്ന് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പൊ ഈ നർത്തകി എന്ന രീതിയിൽ ഒരു 10 വർഷത്തിലെത്തി നിൽക്കുമ്പോ ഇപ്പൊ പേടിയുണ്ടോ സ്റ്റേജിൽ
1: കയറുമ്പോൾ?
0: നല്ല കോൺഫിഡന്റ് ആണ്. അപ്പൊ അത്രമാത്രം ഒരു പഠനം എന്ന രീതിയിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് ആര്യ എത്തിയിട്ടുണ്ടല്ലോ. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ ഒക്കെ ഒരു പല സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളോട് കുട്ടി ഒന്ന് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ കുഞ്ഞുങ്ങളെ എല്ലാരെയും പെൺകുട്ടിയാണെങ്കിൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു രീതി ഉണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നീട് ഒരു 2 വർഷം ഒക്കെ കഴിയുന്ന ടൈമിൽ പതുക്കെ അത് സ്കിപ്പ് ചെയ്തിട്ട് പഠനത്തിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ആര്യ എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ അതിൽ തീർച്ചയായും ആര്യയുടെ ഒരു എഫേർട്ട് ഉണ്ട്, പേരൻസിന്റെയും ഈ ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു എഫേർട്ട് ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട്. ഇപ്പൊ ഈ ഡാൻസ് ഫോം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ അതിനെ പറ്റി എന്താണ് ആര്യയ്ക്ക് പറയാനുള്ളത്?
1: നമ്മുടെ നമുക്ക് മാത്രമായിട്ട് ഒരു താല്പര്യം പോരാ, പേരൻസിന് കൂടെ താല്പര്യം വേണം. അങ്ങനെയാണെങ്കിൽ ഡാൻസ് നമുക്ക് എത്ര നാളാണെങ്കിലും കൊണ്ടുപോകാം, എത്ര പ്രായമായാലും കൊണ്ടുപോകാന്നാണ് എന്റെ ഒരു അഭിപ്രായം. പേരൻസിന്റെ സൈഡിൽ നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് എന്ത് പഠിപ്പിക്കാൻ എന്ത്, ഇപ്പൊ ഞാൻ വയലിൻ വീണ തിരുവാതിര എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു. ആ പൊക്കോ പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചോളാം പൊക്കോളാം പറഞ്ഞു. അച്ഛൻ അപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പായും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മ അപ്പൂപ്പൻ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയുടെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. നെയ്ബേഴ്സും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. നാലാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. പിന്നെ സ്കൂൾ ടൈം വന്നപ്പോഴും നമുക്ക് അന്നുമൂലാണ് കലോത്സവം

0: എന്ന രീതിയിലായിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു ഇറങ്ങാം, ഫസ്റ്റ് സ്റ്റേജ് ആദ്യം നമുക്ക് ഒരു അരങ്ങേറ്റം പോലെ നടത്തണം. അപ്പോൾ ഭരതനാട്യമാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അതാണ് ഡാൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസ് എല്ലാം കഴിഞ്ഞു ഭരതനാട്യത്തിൽ കയറി. അപ്പം ടീച്ചർ പറഞ്ഞു നമുക്കിങ്ങനെ ഇറങ്ങാൻ ഒരു വേദിയുണ്ട്, എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ആണ് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഫസ്റ്റ് ടൈമിൽ അങ്ങനെ എനിക്ക് സെക്കൻഡോ തേർഡോ അങ്ങാണ്ട് ഉള്ളായിരുന്നു സ്കൂൾ തലത്ത്. അപ്പം എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് പേടിയെല്ലാം മാറി, ടീച്ചർ മാറ്റി എന്ന് വേണം പറയാൻ, എല്ലാം മാറി. അരങ്ങേറ്റം കഴിഞ്ഞതോടെ ഞാൻ കംഫർട്ടായി. ഓക്കെ, ഈ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഓർണമെന്റ്സ് അങ്ങനെ ഓരോരോ കാര്യത്തിനും നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്.
1: മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അല്ലേ?
0: ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ടീച്ചറിന്റെ തന്നെ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശാന്തകാഞ്ജിയാണ് ഇത്രയും നാളായിട്ട് എന്നെ ഒരുക്കുന്നത്. നല്ലൊരു മേക്കപ്പ്, കംഫോർട്ട് ആയിട്ടുള്ള മേക്കപ്പ് വരുന്നത് ശാന്തകാഞ്ജി തന്നെയാണ്. ടീച്ചറും ഡാൻസിന്റെ ബേസിൽ ടീച്ചർ കംഫോർട്ട് തരുമ്പോൾ മേക്കപ്പിന്റെ ബേസിൽ ശാന്തകാഞ്ജി തന്നെയാണ് കംഫോർട്ട് തരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കും കൂടെ താല്പര്യം വേണം. നമ്മുടെ താല്പര്യം, പേരൻസിന്റെ താല്പര്യം, പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഡാൻസറിന് നല്ലൊരു നിലയിലോട്ട് പോകാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
1: അതെ, അപ്പൊ എന്തായാലും ഈ പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ഇത്രയും കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പേരൻസിന്റെ ആരെങ്കിലും ഒരാളുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ആര്യക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം അല്ലേ? ഇപ്പൊ മോഹിനിയാട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ മൂന്ന് ഫോമിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്?
0: എനിക്ക് നന്നായിട്ടൊരു കംഫർട്ട് തോന്നുന്നത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഫസ്റ്റ് കളിച്ചിരുന്ന സമയത്തും എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭരതനാട്യത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് നല്ല താല്പര്യം കുച്ചിപ്പുടിയുടെയായിരുന്നു. ആ സ്റ്റൈല്, പിന്നെ ടീച്ചർ എക്സ്പ്രഷൻ ഇട്ട, ടീച്ചർ എക്സ്പ്രഷൻ ഇട്ടാണ് ഞങ്ങളെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ടീച്ചർ ഇങ്ങനെ തരുമ്പോൾ എനിക്ക് ഭരതനാട്യത്തിനെക്കാട്ടി മെയിനായിട്ട് തോന്നിയത് കുച്ചിപ്പുടിയാണ് എനിക്ക് കംഫർട്ട്. എൻ്റെ സ്റ്റൈലിന് അതാണ് ബെറ്റർ എന്നൊരു ഇതിലാണ് ഞാൻ കുച്ചിപ്പുടി സെലക്ട് ചെയ്തത്. ഏറ്റവും കൂടുതലാണ് ഇഷ്ടം.
1: അതെ അല്ലേ? അപ്പൊ കുച്ചിപ്പുടിയിൽ അധികം എക്സ്പ്രസീവ് ആയിട്ട് തോന്നിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു, പുതിയൊരറിവാണ്. അപ്പൊ ഫാമിലിയെ പറ്റി, ഫാമിലി സപ്പോർട്ട് നല്ല രീതിയിൽ ആര്യക്ക് ഉണ്ട് എന്നാണ് ആര്യ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അച്ഛൻ അമ്മ എന്താണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ.
0: അച്ഛൻ, ഞങ്ങളൊരു മിഡിൽ ക്ലാസ് തന്നെയാണെന്ന് പറയാം. അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫ് ആണ്. അച്ഛനും അമ്മയും ഒരേപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഇച്ചിവിടെ ഒരു പൊക്കത്തിൽ പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ്.
1: അതെ. അപ്പോ ഏത് സ്കൂളിലാണ് ഇപ്പൊ പ്ലസ് ടു
0: കയറാൻ പോകുന്നത്?
1: അതെ, പ്ലസ് ടുയിലേക്ക് കയറാൻ പോവാണ് അല്ലേ? അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
0: ഞാനിപ്പോ പഠിക്കുന്നത് ആയവറമ്പ് ചെറുതനയിലാണ്. ആയവറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹരിപ്പാടായിരുന്നു. അഞ്ചാം ക്ലാസ് മുതൽ 10 വരെയാണ് പഠിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്കൂളാണ് നല്ല മെമ്മറീസ് തന്നത്.
1: അപ്പൊ എന്തായാലും ഈ കലോത്സവത്തിന്റെ ഒക്കെ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ എക്സാമിന്റെ കാര്യവും അല്ലെങ്കിൽ നോട്ട്സിന്റെ ഒക്കെ കാര്യം എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ?
0: ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഇതും അതും കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം പെട്ടെന്ന് പരീക്ഷ ഉള്ള നല്ലൊരു കംഫർട്ടിലൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ പരീക്ഷ വരുന്നു, ഡാൻസ് എന്തോ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണ്, വൈകുന്നേരമാണ് സ്കൂൾ കഴിഞ്ഞ സമയത്ത് ട്യൂഷൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടീച്ചറിന്റെ വീട്ടിലോട്ട് പോകുന്നത്, ക്ലാസ്സിന്
1: പോകുന്നത്.
0: അപ്പം അതും ഇതുകൂടെ എന്തായാലും ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നാണ് പറയാം.
1: എങ്കിലും ഒരുപോലെ കൊണ്ടുപോയി അല്ലേ? യെസ്. അപ്പോൾ പല കുട്ടികളുടെയും മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ആർട്ട് ഫോംസിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പഠനത്തിലൊക്കെ കുറച്ചൊന്ന് ബാക്കിലോട്ട് ചിലപ്പോൾ പോകേണ്ടി വരുന്നു. പക്ഷെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ വളരെ മിടുക്കന്മാരാണ് അല്ലേ? അപ്പോൾ ആരും ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ്. അപ്പോൾ ഇനി വരുന്നത് പ്ലസ് ടു ആണല്ലേ? അപ്പോൾ ഇനി കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ സാധാരണ ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലേ 10th പ്ലസ് ടു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആര്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലോത്സവ വേദികളെ പറ്റിയൊക്കെ തുടക്കകാലത്ത് എത്ര വയസ്സോട്ടാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്?
0: ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് കയറിക്കൊണ്ട്. അന്നൊരു 4.5 വയസ്സുള്ള സമയത്താണ് കലോത്സവത്തിന്
1: കയറുന്നത്.
0: അത് കഴിഞ്ഞൊരു 5 ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കോൺഫിഡൻസ് ആയി. പിന്നെ 6, 7 ചെറിയൊരു ബ്രേക്ക് എടുത്തു 9 ക്ലാസ് ആയപ്പം. അത് കഴിയുമ്പോൾ 10 ക്ലാസ് വന്നപ്പം ഞാൻ ട്യൂഷൻ സ്കൂളെല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡാൻസിന്റെ ഭാഗത്തോട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു. അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ സാറേ, 10 അല്ലേ, ഒത്തിരി പ്രഷർ ഉള്ള സമയമാണ്, കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞു ടീച്ചർ തന്നെ 7, 5, 6, 7, 8 എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും സ്റ്റേജിൽ ഇറക്കിയിരുന്നു. ആ സമയത്തും സ്കൂൾ കലോത്സവത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സബ് ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എന്നാലും ആ സമയത്താണ് എനിക്ക് പിന്നെ അതിന് ശേഷം ആ ഒരു

0: എക്സ്പീരിയൻസ് വന്നിട്ടില്ല, ആ പേടി വന്നിട്ടില്ല. പിന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ സ്റ്റൈൽ അവരെ കാണിക്കുമ്പം അവരുടെ ലാസ്റ്റ് ഉള്ള ഒരു കയ്യടി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
1: അതെ. അപ്പൊ ഈ കലോത്സവത്തിലൊക്കെ സാധാരണ ചില നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന ഒരു ഒന്നുണ്ടല്ലോ, അതായത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കളിക്കും, ഇപ്പൊ ഓഡിയൻസ് ആണെങ്കിലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും, ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ടീച്ചേഴ്സ് എല്ലാരും ഓക്കെ ആണ്, ഇതിലെ ഒരു ഗ്രേഡ് കിട്ടുമെന്ന് തോന്നിയിട്ടുള്ള അവസരത്തിൽ അങ്ങനെ കിട്ടാതൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ടൈമിലൊക്കെ പ്രതികരിക്കുന്നത്?
0: ചിലവര് പൈസ കൊടുത്ത് ഓഡിയൻസിനെ ജഡ്ജസിനെ മേടിക്കുന്ന ഒരു ഡാൻസില് അതിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചാളോട് ഇപ്പൊ പോകാത്തോണ്ടെന്ന് പറ്റിയൊന്നും
1: അറിയത്തില്ല.
0: അപ്പം ആ സമയത്തും നല്ലതായിട്ട് കോൺഫിഡൻസ് ഉള്ളൊരു സമയമുണ്ടായി, എനിക്ക് കിട്ടും എനിക്ക് ഉറപ്പാണ് എന്നുള്ള സമയത്ത് പെട്ടെന്ന് വേറെ ഒരാളുടെ ചെസ് നമ്പർ വിളിച്ചപ്പം ഷോക്കായി പോകും. അപ്പൊ പേരൻസിന്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രളയം പോയി, അമ്മയ്ക്ക് സങ്കടമായി, പിന്നെ അപ്പായാണെങ്കിൽ ബാങ്കിലായിരുന്നു അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ ഫ്രണ്ട്സും ഭയങ്കര, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെ അവരുമായിട്ട് നിൽക്കുമായിരുന്നു, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കൂടുതൽ വഴക്കിടാനോ അങ്ങനെയൊന്നും പോകണ്ടെന്ന് പേരൻസിന് തന്നെ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ പോട്ടെ സാരമില്ല, അതിനും അല്ലാതെ തന്നെ അമ്പലങ്ങളിലൊക്കെ സ്റ്റേജ് കിട്ടാറുണ്ട് പറഞ്ഞു, അങ്ങനെ കൂടെ പോകുന്നതുകൊണ്ട് പറഞ്ഞു സാരമില്ല ഇത് പോയാലും കുറെ സ്റ്റേജ് ഉണ്ടല്ലോ, ഡാൻസിന് മെയിൻ സ്റ്റേജ് ആണ് വേണ്ടത്, എത്രത്തോളം സ്റ്റേജ് ഇടുന്നോ അത്രത്തോളം നമ്മുടെ കാല് തഴമ്പിക്കുക എന്നാണ് പറയുന്നത്.
1: അതെ. അപ്പൊ ഈ പെർഫോമൻസിൽ നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണ് എത്ര നല്ല രീതി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു സ്റ്റേജില് ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതും കിട്ടാതെ വരുന്നതും അല്ല, നമ്മുടെ ആ ഒരു ഫോമിനെ അത്രയും നല്ല രീതിയിലാക്കുക അല്ലെ. അപ്പൊ പല കുട്ടികൾക്കും ആ ഒരു ടൈമില് ഇപ്പൊ ചെറിയ പ്രായം ഒരു ടെൻത്തില് അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഈ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അപ്പൊ അതിൽ ഇത് ഈ ഒരു ഇങ്ങനെയുള്ള രീതി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്വാധീനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിലെല്ലാവർക്കും ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കാണുകയുണ്ടായി പല കുട്ടികളും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ ആര്യയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആര്യ പറഞ്ഞത്, അതിൽ നമ്മൾ വഴക്കിടാൻ പോയിട്ടൊന്നും കാര്യമില്ല അല്ലെ. അപ്പോ ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ മൂന്ന് ഫോമും കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്.
0: മോഹിനിയാട്ടം ഞാൻ ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 10-ന്റെ ബ്രേക്ക് എടുത്തത്. അപ്പൊ പിന്നെ ഇപ്പോഴും വെക്കേഷൻ ആയതുകൊണ്ട് പ്ലസ് ഉണ്ട്, ഇടയ്ക്കൊന്ന് പോയി, പിന്നെ വെക്കേഷൻ ഒക്കെ ആയിട്ട് വീടുകളിലൊന്നും പോയില്ലെങ്കിൽ പരാതി പറയത്തില്ലേ, അതുകൊണ്ട് ഇവിടെ കൊല്ലത്ത് വന്നു, അമ്മ വീട്ടിൽ വന്നു, പിന്നെ അപ്പച്ചിയുടെ വീട്ടിലൊക്കെ പോയി, അങ്ങനെ നിൽക്കുന്നു.
1: അപ്പൊ ഈ കലോത്സവത്തില് പങ്കെടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് കിട്ടണം സെക്കൻഡ് കിട്ടണം എന്നൊക്കെ സ്കൂളിൽ നിന്ന് പ്രഷറൊക്കെ ഉണ്ടാവാറുണ്ടോ?
0: ഇല്ലില്ല,
1: അങ്ങനൊന്നും ഇല്ല. അതെ. ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊരു ഇപ്പൊ ജില്ലാതലത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ടീച്ചേഴ്സിന്റെ ഒരു പ്രഷർ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ, അവരെല്ലാവരും കൂളായിട്ടാണ്,
0: സപ്പോർട്ടായിട്ടാണ്
1: നിൽക്കുന്നത്. ചില ടീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര പ്രഷർ കൊടുത്ത് കുട്ടികൾക്ക് അതൊരു കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളമായിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അല്ലെ, നമ്മൾ കുട്ടികളെ എപ്പോഴും കാമായിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആരിക്കും അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. യെസ്. അപ്പോ നമ്മളിങ്ങനെ ആര്യയുടെ വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ആര്യ ഒരു നർത്തകി എന്ന രീതിയിലുള്ള ഒരു വേർഷൻ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് ആര്യ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോ ഇനി ആര്യയുടെ എന്താ പറയാ, ഡാൻസ് ഫോം അല്ലാതെ ഒരുപാട് ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: Welcome back to Radio Swandhanam 90.4 FM. സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കിടേഷ് ആണ്. അപ്പോൾ ആര്യയുടെ നർത്തന വൈഭവവും അല്ലെങ്കിൽ ആ ഒരു

0: എക്സ്പീരിയൻസും ആ ഒരു ജേണിയിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു നർത്തകി മാത്രമല്ല ആര്യ, ചിത്രരചനയിലും അതുപോലെ വാദ്യോപകരണങ്ങളിലും എല്ലാം പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അപ്പം ആ ഒരു എന്തൊക്കെയാണ് മോൾ പഠിക്കുന്നത്?
1: ഇതുപോലെ തന്നെ ഞാനും വീട്ടിൽ ഫസ്റ്റ് ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം പോകുമ്പം ഈ വയലിൻ ഒക്കെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. വീണ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇതും ഒന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ ആലോചിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വയലിൻ പഠിക്കാൻ പോകണം. അപ്പോൾ പറഞ്ഞു ആ പൊക്കോ. അപ്പം ഞാൻ പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കംഫർട്ടായി. അവിടെ തന്നെ മാവല്ലിക്കരയെന്ന് വരുന്നൊരു സാറുണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞത്. അപ്പം സാറിൻ്റെ അടുത്താണ് ഏകദേശം ഒരു 5-5.5 വർഷം പഠിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട്. അത് രാവിലെ ക്ലാസ് 7 മണി to 9 മണി വരെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഇടയ്ക്കൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെയും വീണയിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഹരിപ്പാട് ഞങ്ങൾ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞു. ടീച്ചർ വീണയും പഠിപ്പിച്ചു എന്നെ, പിന്നെ തിരുവാതിരയും പഠിപ്പിച്ചു. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ കുറേ സ്റ്റേജിൽ അങ്ങനെ തിരുവാതിരയ്ക്ക് പാടിയിട്ടുണ്ട്, പിന്നെ കുറേ തിരുവാതിര ചെയ്തിട്ടുണ്ട്. കുറേ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ അങ്ങനെ പരിചയമുണ്ട് തിരുവാതിരയുടെ ബേസ് ചെയ്ത്. കുറേ ചേച്ചിമാരെ ആൻറ്റിമാരെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണയാണ് എനിക്കിപ്പോഴും പോകണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും സമയം കിട്ടുന്നില്ല. ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ഒന്ന് കുറച്ചാളും കൂടെ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ.
0: അങ്ങനെ ഒത്തിരി ആർട്ട് ഫോംസും ഒരുപാട് വാദ്യോപകരണങ്ങളും, ഏറ്റവും ഇഷ്ടം വീണയാണ് അല്ലേ. അപ്പൊ അത് ഇനി തുടർന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആരേക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണല്ലേ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും പുതിയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടൊരു അറിവാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം ഒക്കെ പഠിക്കുന്നവർക്ക് നല്ല ക്ഷമയാണ് എന്നുള്ളത് സത്യമാണ്?
1: സത്യമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം മെയിനായിട്ട്. അതുമല്ല നമുക്ക് നല്ല ലെഗ് പെയിൻ, എല്ലാം ശരീരം മൊത്തം വേദനയായിരിക്കും.
0: പിന്നെ നേരത്തെ എണീക്കണം, പ്രാക്ടീസ് ടൈം ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്യണം അല്ലേ.
1: പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് മേക്കപ്പിന് ടൈം പാലിക്കുക, അതെല്ലാം നല്ലൊരു പ്രിപ്പറേഷൻ വേണം എല്ലാത്തിനും. അല്ലാതെ ഒന്നും ഇല്ലാതെ ഒരു പോക്കങ്ങ് പോയാൽ നമുക്ക് സ്റ്റേജിൽ നമുക്ക് ചെയ്താലും കംഫർട്ട് കിട്ടത്തില്ല. കംഫർട്ട് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ.
0: അതെ. അപ്പൊ തീർച്ചയായും ക്ഷമ എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ ഈ ഒരു ആർട്ട് ഫോം ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവുണ്ട്. അപ്പൊ ആരെയും പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഇപ്പോ ഇന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോമിനെ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ.
1: ചിലവരുണ്ട്.
0: അതെ. അപ്പൊ ആരെയും എന്തായാലും കുറച്ച് ചിട്ടയും വട്ടയൊക്കെ ഉള്ളതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. അതെ. അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്ക് എന്താണ് ആര്യ? ഇപ്പോൾ പേരൻസിൻ്റെ കയ്യിൽനിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കയ്യിൽനിന്നാണെങ്കിലും ഒക്കെ
1: അമ്മയാണ് മെയിനായിട്ട് എന്നോട് പ്രാക്ടീസ് ചെയ്യ് പ്രാക്ടീസ് ചെയ്യ്, നമ്മളെ പരിപാടി ഉള്ളതല്ലേ, എന്താ ചെയ്യാത്തത്, മറന്നുപോയില്ലേ, കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുമ്പോൾ പറയാം ക്ലാസ്സിന് പോകാൻ, എല്ലാം മറന്നുപോയി കാണുമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോക്കൂടെ, നന്നായിട്ടൊക്കെ അരമണ്ടിലൊക്കെ ഇരുന്ന് ചെയ്യണം.
0: സുഖമില്ലല്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴും ദിനം പ്രതി ചിലപ്പോൾ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിൽ ഈ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണല്ലേ. അപ്പൊ അവരിങ്ങനെ പടിയെ പടിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ആയിരിക്കും അത് തന്നെയാണ്. അപ്പൊ വീട്ടിൽ അമ്മ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതില് ഇപ്പോ ഈ സ്റ്റേജില് ഒരുപാട് വേദികളിൽ ആര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോ കലോത്സവ വേദികളാണെങ്കിലും അല്ലാതെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അല്ലാതെ ഉള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടിയ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു വേദി ഏതായിരിക്കും, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവും.
1: കുറച്ചാളും മുമ്പ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറെ നാളായി, കുറച്ച് സ്റ്റേജ് വരെയിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു വട്ടം ടീച്ചർ പ്രോഗ്രാം കാണാൻ വന്നു. ശരിക്കും ടീച്ചർ ഒരു ഒന്നും കിട്ടിയില്ല, അറിവോ ഒന്നും ആരും തന്നില്ല. പെട്ടെന്ന് ടീച്ചറിന്റെ ഒരു കോള് വന്നു, ഞാൻ വരുന്നുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിഞ്ഞപ്പോ പെട്ടെന്ന് ടെൻഷനായി പോയി. ടീച്ചർ കുറച്ച് നാളോട് ഈ കലോത്സവ വേദിയിലല്ലാതെ ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാമിന് അങ്ങനെ വലുതായിട്ട് വരാറില്ല. ടീച്ചറിന്റെ വീടിന്റെ അടുത്തായതുകൊണ്ട് വന്നതാണ്. ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ടെൻഷനായിരുന്നു ടീച്ചറിന്റെ മുമ്പിൽ കളിക്കാൻ. അല്ലാതെ നമ്മൾ കോസ്റ്റ്യൂമിലല്ല സാധാ ഡ്രസ്സിൽ കളിക്കുമ്പോൾ ഓക്കെ, ടീച്ചറിന്റെ ഒരു സപ്പോർട്ട് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ഓർണമെന്റ്സ് കോസ്റ്റ്യൂം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ടീച്ചറിനോട് കണ്ടപ്പോൾ ടെൻഷനായിരുന്നു. പിന്നെ ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ചിരിക്കുന്നതൊക്കെ കാണാം നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക്.

0: ടീച്ചറിനെ നോക്കും, പിന്നെ അച്ഛനെവിടാ അമ്മയെവിടാ അങ്ങനൊക്കെ നോക്കും. പിന്നെ അമ്മയെ കണ്ട് അമ്മ ഇങ്ങനെ ദൂരത്തുവല്ല നിക്കണമെന്ന് ഞാൻ പറയാം, അടുത്ത് നിക്കല്ലേന്ന് ഞാൻ പറയാം. എനിക്ക് അമ്മ
1: സത്യമാണ് ചിലർക്ക് നമ്മുടെ ഏറ്റവും അടുത്ത് ഫാമിലി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ സ്റ്റേജിന് തൊട്ട് ഫ്രണ്ടിലുള്ളത് ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്, ആരും കാണരുത്, നമ്മളെ അറിയാവുന്ന ആരും കാണരുത് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആരും അങ്ങനെയാന്ന് തോന്നുന്നല്ലേ,
0: അമ്മ ഇച്ചിരി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട്
1: നിൽക്കണം. ഇപ്പൊ ടീച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോ ആര്യ, ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു ഉള്ളിൽ ഒരു പേടി ഉണ്ടെന്ന് ആര്യ പറഞ്ഞില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ചുവട് പിഴച്ചാലും അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ ടീച്ചറിന് നന്നായിട്ട് അറിയാൻ പറ്റും, അതല്ലേ പേടി. അപ്പൊ ഈ സ്റ്റേജിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ ശ്രദ്ധ മാറിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ മറന്നു പോകുമ്പോഴോ ഒക്കെ അത് ഓഡിയൻസിനെ എഫക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
0: ഇതുവരെ കണ്ടോണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല,
1: പക്ഷെ തെറ്റിച്ചിട്ടുണ്ട്
0: ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മയ്ക്ക് പോലും മനസ്സിലാത്ത, ഞാൻ ചില സമയത്ത് തെറ്റിച്ചപ്പോ ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ ഞാൻ തെറ്റിച്ചു, എന്റെ കയ്യിന്ന് പോയി, ഇല്ല കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല. ഞാൻ നേരെ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കാണും, അതുകൊണ്ട് പറയാം തെറ്റിച്ചോ ഞാൻ തെറ്റിച്ചു എനിക്കറിയാം. പക്ഷെ അമ്മ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല, അങ്ങനെ ഒരു ആരും മനസ്സിലായില്ല എന്നൊരിത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആർക്കും മനസ്സിലായില്ല, ഓക്കെ നല്ല കാര്യം എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കൈന്നിടും നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട്, നമുക്ക് മെയിനായിട്ട് നമ്മളൊരു ഐറ്റം എടുത്ത് പഠിക്കുമ്പോൾ പാട്ട് പാട്ടാണ് ഫസ്റ്റ് ടീച്ചർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ആ സമയത്ത് അതിൻ്റെ സ്റ്റോറി എന്താണ്, പാട്ടിൻ്റെ ചുറ്റുവട്ടി കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് പാട്ടിൻ്റെ റിലിക്സാണ് ഞാൻ മെയിനായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സ്റ്റെപ്പും എല്ലാം ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാറ്. അപ്പം പാട്ടറിയാന്നുകൊണ്ട് താളവും അറിയാം പാട്ടിൻ്റെ, അതനുസരിച്ച് തെറ്റിച്ച് കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും സ്റ്റെപ്പിട്ട് ഒരു ബാലൻസിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തെറ്റിക്കുന്നത്.
1: എന്നാലും തെറ്റിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ താളത്തിലും ആ ഒരു പാട്ടിന്റെ ഒരു ഇതിലും നിന്ന് ചുവട് വെക്കാൻ തന്നെയാണ് അല്ലേ. അപ്പൊ ആര്യ ഇനിയുള്ള വേദികളിൽ തെറ്റിക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ സാധാരണ ഓഡിയൻസിന് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നെർവസായി അത് ഓഡിയൻസിന് അറിയും. പക്ഷെ അങ്ങനെ അറിയാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഞാൻ ഇതിപ്പോൾ നേരത്തെ നമ്മൾ ശോഭന മാമിനെ പറ്റി പറഞ്ഞു, അപ്പോൾ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിലും ശോഭന മാമിന് പല സമയത്തും ഈ ഔട്ട് കേൾക്കാതെ വരുന്ന ടൈമിൽ ശോഭന മാം നിൽക്കും. പക്ഷെ നിൽക്കുന്ന ടൈമിലും ഓഡിയൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ശോഭന മാമിൻ്റെ ഒരു ഒരു കഴിവാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആരെയും ഇങ്ങനെ ഓഡിയൻസിന് ഓക്കെയാക്കാൻ വേണ്ടി ആ ഒരു താളത്തിൽ ഇങ്ങനെ നിൽക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അത് തന്നെ ആക്കാം അല്ലേ. ഏറ്റവും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണ്?
0: ശോഭന മാം തന്നെയാണ്. മാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ഫോണിൽ റീൽസ് ഒക്കെ കാണാറുണ്ട്. പുള്ളിക്കടുത്തയുടെ ആ ഒരു സ്ട്രക്ചർ സ്റ്റൈല്, മാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭരതനാട്യത്തിലാണ്, എന്നാലും പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചേച്ചി പറഞ്ഞ കണക്ക് ഇടയ്ക്കൊന്ന് തെറ്റിച്ചാലും ഓഡിയൻസിനെ കംഫർട്ട് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു രീതിയിൽ സ്റ്റെപ്പ് ഇടാറുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് ചില വീഡിയോയില്. പിന്നെ മാം ആണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം.
1: അതെ, അപ്പോൾ യഥാർത്ഥത്തിലും ജീവിതത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. കാര്യം ഇത്രയും ഒരു കണ്ടിന്യൂറ്റി ആണ് ഒരു ഡാൻസ് ഫോമിൽ, ഇത്രയും ഒരു എഫേർട്ട് എടുക്കുക അല്ലെ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ശോഭന മാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നും ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ ഡാൻസിനെ പല രീതിയിൽ വേൾഡ് ഗ്ലോബലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം അല്ലെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അങ്ങനെ തന്നെ ആവാം. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഫോം എന്ന രീതിയിൽ, ക്ലാസിക്കൽ ഡാൻസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിലും അതിൽ തന്നെ ഒരുപാട് മിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് അതിനൊരു ഫാസ്റ്റ് നമ്പർ എന്ന രീതിയിലാക്കുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ആര്യയുടെ ഒരു അഭിപ്രായം എന്താണ്? ട്രഡീഷണൽ ഫോമിന് ഇങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോഴും ചെറിയൊരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിനോട് ആര്യയ്ക്ക് എന്താണ്, ഒരു യോജിപ്പാണോ അതോ വിയോജിപ്പാണോ?
0: എനിക്ക് അതിന് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അവർ അറിയാത്തൊരു കാര്യം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അറിയാതെ ചെയ്തിട്ട് അത് കുറേ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ല ഓക്കെ ആക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത്.
1: അതെ അതെ. അപ്പൊ ഈ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തല്ലേ. ഇപ്പൊ ഈ കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചിലരാണെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം ഇത്ര പോർഷൻ പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയും ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ആ ഒരു പഠനത്തിന്റെ ഒരു മേഖല നമുക്ക് മനസ്സിലാവുന്നുണ്ട്.

0: അപ്പോൾ എനിക്കും ആ ഒരു സെയിം അഭിപ്രായമാണ്, അതിനൊന്ന് ഭംഗി നശിക്കാത്ത രീതിയിലാക്കുക അല്ലെ. ഇപ്പൊ റീല് ചെയ്യാനാണെങ്കിലും നമ്മളൊന്ന് ഒരു ഇൻഫ്ലുവൻസർ ആവാനോ അല്ലെങ്കിൽ വേണ്ടി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ട് കാട്ടുമ്പോഴും അതിലൊരു വൃത്തിയും ഭംഗിയും ഉണ്ടാവാൻ വേണ്ടി, അല്ലെ, ഇതൊരു നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ആണ് എന്ന രീതിയിലുള്ള ഒരു മര്യാദകൾ ആ ഒരു ഫോമിന് കൊടുക്കുക എന്നുള്ളത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. യെസ്, അപ്പോ ആര്യയും ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ? ഉണ്ട്. അപ്പൊ അത് ആര്യ ഡാൻസ് എന്തായാലും ഇത്രയും നാളായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ടായിട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ അതിൻ്റെതായ ഒരു എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്.
1: അതിനാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. ചില സമയത്ത് പാട്ട് കേട്ടിട്ട് രണ്ടുമൂന്ന് ട്രിപ്പ് കേൾക്കും, എന്നിട്ട് ചിലവർ ചെയ്യുന്ന രീതികൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് എന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്.
0: അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ്?
1: ഇപ്പൊ നിലവിൽ പറഞ്ഞ ഹസ്ന, നന്ദന, അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട്. അവരാണ് എന്റെ മോസ്റ്റ് ആയിട്ട് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡാൻസിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് പ്ലസ് വണ്ണിലൊരു അനുഭവം ഉണ്ട്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കലോത്സവത്തിനായിരുന്നു സ്കൂളിൽ, അതും ആയാറമ്പത്ത് പ്ലസ് വണ്ണിൽ കയറിയിട്ട് ആദ്യമായിട്ട് ചെയ്യാൻ പോകും. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, വീടിന് അടുത്താണ്. അപ്പം കൂടെ പണ്ട് പഠിച്ചിരുന്ന കുറച്ചുപേരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ ചെയ്യാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടെ ഡാൻസ് പഠിക്കുന്നവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് തലേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയത് ക്ലാസ് കട്ട് ചെയ്തിട്ട് സ്കൂളിലെ വീണിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. തലേ ദിവസം പ്രോഗ്രാമാണ്, 9:00 പ്രോഗ്രാം. 8:00 ആയപ്പോഴത്തേക്ക് ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു കളിക്കാൻ പറ്റത്തില്ല, മുട്ടായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയോട് വേണ്ട എനിക്ക് കളിക്കണം, കളിച്ചേ പറ്റത്തുള്ളൂ. അതും ഞാൻ എടുത്ത ഐറ്റം ഇച്ചിരി ഇരുന്നു മുട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. അപ്പം അത്രയും സ്ട്രെയിൻ കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര വിഷമായിപ്പോയി. ടീച്ചർ എന്നെ കാണാ പ്രാക്ടീസിനെ കാണാത്തതുകൊണ്ട് വിളിച്ചു. അങ്ങനെ പിടിച്ചു, അയ്യോ കഷ്ടമായി പോയത്, സാരമില്ല, ഇനിയും പ്ലസ് ടു ഉണ്ടല്ലോ, അപ്പം ആ സ്കൂളിൽ തന്നെ ചെയ്യണം, ഇത്രയും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ചെയ്യണം. അങ്ങനെ ടീച്ചറും സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ ഫ്രണ്ട്സും ഭയങ്കര ട്യൂഷനൊക്കെ കട്ട് ചെയ്ത് ചിലരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പറഞ്ഞു നിന്നെയൊക്കെ അവിടെയൊക്കെ നോക്കി, എല്ലായിടം നോക്കി, നിന്നെ കണ്ടില്ല, നിന്റെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്നു, വന്നിട്ടും കണ്ടില്ല, ശരിക്കും വിഷമമായി പോയി. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ പേര് കണ്ടു ഫ്രണ്ട്സൊക്കെ. മെയിനായിട്ട് എന്നെ ഇപ്പം ഡാൻസിന്റെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്, ഇപ്പൊ എന്റെ ഡാൻസിന്റെ പെർഫോം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നന്ദന, ഹസ്ന അവരൊക്കെയാണ്.
0: ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഇവരാണല്ലേ. അപ്പൊ ഫ്രണ്ട്സ് ആണോ റീലും കാര്യങ്ങളും ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആര് തന്നെയാണോ?
1: അല്ല, ഞാനും അച്ഛനും കൂടെയാണ്. അവര് പിന്നെ പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുവാനടുത്ത്.
0: അപ്പൊ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ റീലും കാര്യങ്ങളും ആയിട്ട് സോഷ്യൽ മീഡിയയിലും ആരും ഇങ്ങനെ കുറച്ച് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതെ. അപ്പോ നമുക്ക് ഇങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആര്യയുടെ ഈ ഒരു ജേർണിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ശോഭന മാമിന്റെ കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞു ആര്യ. അപ്പൊ അത് പറയുമ്പോ തന്നെ ആര്യ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്ര ഇഷ്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ശോഭന മാമിനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു കാണാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടു?
1: അത് ഞങ്ങളുടെ തൊട്ട് വീടിന്റെ അടുത്തായിരുന്നു, പക്ഷേ അന്ന് എന്തോ പോവാൻ പറ്റിയില്ല. അത് പുള്ളിക്കാരത്തൊരു ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നോട്ടീസും കണ്ടു. ഞാൻ അന്നും ഇല്ല പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോണം പോണം കാണണം. അപ്പം വീട്ടിൽ നിന്ന് ആ പോവാം, ഓക്കെ ശരി പോവാം. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലെ എന്തോ ബന്ധപ്പെട്ടാൻ തോന്നും, അങ്ങനെ പോവാൻ പറ്റിയില്ല. അന്ന് എന്തോ വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിലെ, അപ്പൊ പോവാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും വിഷമമായി പോയി കാണാൻ പറ്റാത്തതുകൊണ്ട്. പുള്ളി നേരിട്ട് ഒരു ആ ഒരു മാമിന്റെ സ്ട്രക്ചറും സ്റ്റൈലും കാണാൻ പറ്റുക എന്നുള്ളൊരു ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു.
0: അതെ. അപ്പൊ ആര്യയ്ക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലെ. ശോഭന മാമിനെ പോലെ അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. അപ്പോ അങ്ങനെ നമുക്ക് മാമിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം അല്ലെ. യെസ്. അപ്പൊ നല്ലൊരു പാട്ട്, ശോഭന മാമിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇങ്ങനെ നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആര്യയുടെ ഒരു ജേണിയിലൂടെ ഇങ്ങനെ കടന്നു നമ്മൾ എത്തി നിൽക്കുകയാണ്. ശോഭന മാമിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആര്യ, നമ്മൾ ശോഭന മാമിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടു.

0: ഇവിടെ വെക്കുക ഒക്കെ ആഗ്രഹിക്കാറുണ്ട്.
1: നമ്മളെല്ലാരും അങ്ങനെ ആ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെ അത്തരത്തിലെ ഒരു സിനിമാ നടി, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ആരുടെ കൂടെ ആണ് ഒന്ന് നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒക്കെ ഒരു മോഹം ഉള്ളത്?
2: ശോഭന മാം ഉണ്ട്, പിന്നെ മഞ്ജു വാര്യർ. പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ട്, കിട്ടിയാൽ
0: നല്ലതായിരിക്കില്ല. അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ശോഭന മാമിനെ വിട്ടൊരു കളിയില്ലല്ലേ, അത്രമാത്രം ശോഭന മാം ഇങ്ങനെ മനസ്സിലാണ് ആര്യയുടെ. അപ്പോ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ 10 വർഷമായിട്ട് ആര്യയുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാൻസിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മികച്ചൊരു പെർഫോമർ എന്ന രീതിയിൽ ആര്യ എന്ന് കാണാം. അപ്പൊ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നടക്കാറുണ്ടോ?
2: ഇടയ്ക്ക്.
0: അപ്പോൾ എന്തായാലും ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡാൻസറിനെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പറ്റും. കാര്യം അവരൊരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു മുഖമായിരിക്കും. ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടൊക്കെ തോന്നാണ്. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ തന്നെ ഒരു ഡാൻസർ എന്ന് പറയുമ്പോ അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പോ ആര്യയുടെ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ആര്യ പോലെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലോ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഒക്കെ?
2: ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടെന്ന് പറയാം, ഉണ്ട്
0: ഉണ്ട്. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ.
2: ഇല്ല.
0: അപ്പൊ ഈ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ ഒരു ആർട്ട് ഫോമിലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എനർജി എന്തായാലും വേണം. പക്ഷെ എങ്കിലും ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി, അത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്?
2: ടൈം പിന്നെ പ്രാക്ടീസ്, എത്രത്തോളം പറ്റുമോ അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയി ചെയ്യുക. പിന്നെ പാട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുക അത്രത്തോളം മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം, സ്റ്റെപ്പ്, ഇതൊക്കെ തെറ്റാതിരിക്കുക, കോൺഫിഡൻസ് പ്രാക്ടീസ്.
0: അതെ അതെ. അപ്പൊ ഈ നേരത്തെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഒരു ഡാൻസിൽ ആര്യ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണോ അതോ സ്റ്റെപ്സിലാണോ കൂടുതൽ?
2: ഞാൻ എക്സ്പ്രഷനിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്.
0: പിന്നെ ഈ റീലും കാര്യങ്ങളും ഒക്കെ ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതില് കൊറിയോഗ്രാഫി സ്വന്തമായിട്ട് തന്നെ ആണോ ആര്യ ചെയ്യുന്നതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
2: ഇല്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്.
0: സ്വന്തമായിട്ട്
2: പാട്ട് കേട്ടിട്ട് അതനുസരിച്ച്.
0: അതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഡാൻസേഴ്സിനെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഒരു ഇതൊരു ഡാൻസറാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ചിലരുടെ കണ്ണുകള് കുറച്ച് എക്സ്പ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ?
2: കുറെ ഉണ്ട്. ചില കാര്യം സംസാരിക്കുമ്പോ ചിലപ്പം വാ കൊണ്ട് പറയാതെ കൈ കൊണ്ട് കാണിക്കുക, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കൈ ചലിക്കുക, അല്ലാതെ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലപ്പം കൈക്ക് എന്തെങ്കിലും ഒരു ഡാൻസിന്റെ വൈസ് എന്തെങ്കിലും ഒരു ആക്ഷൻ വരിക, മുദ്ര വരിക, അങ്ങനെയൊക്കെയുണ്ട്.
0: ഉണ്ടാവാറുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടോ?
2: കളിയാക്കാറുണ്ട്. ചിലപ്പോൾ മനസ്സിലാകത്തില്ല നീ എന്തോ പറയണേന്നൊക്കെ ചോദിക്കും.
0: അപ്പൊ ഈ പ്രത്യേകിച്ചും ഈ ഡാൻസിലൂടെ, അപ്പോ നമ്മൾ സാധാരണ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ ഡാൻസ് ഫോമിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആര്യക്ക് കിട്ടുവാണെങ്കിൽ ആര്യ അത് യൂസ് ചെയ്യുമോ?
2: നല്ല യൂസ് ചെയ്യും. അങ്ങനെ പോകുന്നൊരു നല്ല കാര്യം. നമുക്കറിയാവുന്നൊരു കാര്യം, അതായത് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാള് അതിലൂടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുക, അതൊരു എന്തെങ്കിലും സന്ദേശം കൊടുക്കുക, നല്ല കാര്യം തന്നെ.
0: നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആര്യ ഈ റീൽ ഡാൻസ് അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണോ അതോ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് റീല് ചെയ്യുന്നതാണോ ഇഷ്ടം?
2: എനിക്ക് സ്റ്റേജിലാണ്, എത്രത്തോളം സ്റ്റേജ് കയറാം അതാണ് എനിക്ക് ഏറ്റവും
0: കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന ടൈമില് നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാം അപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു റിച്വൽ ആയിട്ടോ എന്തെങ്കിലും ഒരു വാം അപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ?
2: അതാ ചെയ്യുന്നത് ഏത് പാട്ടാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് അത് ആദ്യം നന്നായിട്ട് കേൾക്കും, അതിന്റെ സ്റ്റെപ്പ് ഒക്കെ ഓർക്കും, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്.
0: അതെ. അപ്പൊ ഈ ഇനിയിപ്പോ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ അവർക്ക് ആര്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ എന്ന രീതിയിൽ ആര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ് അവര് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാൻസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ?
2: നമുക്ക് സമയം, ഡാൻസിന് ഒരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ചെയ്യുക. അല്ലാതെ ഈ ഡാൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പം അല്ലാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, തിയറീസ്, അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാതെ ഡാൻസിനൊരു സമയം, സ്കൂളിലെ കാര്യം പഠിക്കുന്ന ഒരു സമയം, ട്യൂഷൻ, അങ്ങനെ ഓരോ സമയം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുമല്ല നമുക്ക് നമ്മൾ അതിൽ അലിഞ്ഞ് ചേരണം. എത്രത്തോളം ഡാൻസിൽ നമ്മൾ അലിയുന്നു അത്രത്തോളം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാനും പറ്റും, അവർ റൈസ് ക്യാച്ച് ചെയ്യാനും, അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെർഫോം ചെയ്യുമ്പോൾ.
0: അതെ. അപ്പൊ എനിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആര്യ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്ന ടൈമിൽ അത്രയും ഒരു ആഴത്തിൽ ആ ഒരു
1: ഡെഡിക്കേഷൻ കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ആർട്ട് ഫോമിനെ നല്ല രീതിയിൽ മികച്ചു കൊണ്ടുവരാന്ന്. അപ്പൊ എനിക്ക് ആര്യയുടെ ആ ഒരു അഭിപ്രായത്തിനോട് വളരെ വലിയ രീതിയിൽ

0: യോജിപ്പുണ്ട്. പിന്നീട് സമയമെടുത്ത് ഇപ്പൊ ഒരു ചിട്ടയോട് കൂടിയുള്ള ഒരു പഠനമായിരിക്കണം അല്ലെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചിട്ടയിൽ അത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആര്യയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കുട്ടി ഡാൻസേഴ്സിന് കൊടുക്കുന്ന ഒരു ടിപ്പെന്ന രീതിയിൽ. അപ്പൊ ഈ പല കുട്ടികളും നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, പഠനം ക്ലോസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് നല്ല ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ആയിരിക്കാം, പക്ഷെ എന്തോ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അതിനെ മുറിച്ച് ആ ഒരു ഫോമിനെ മുറിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയോടെ എന്താണ് ആയിരിക്കും പറയാനുള്ളത്?
1: അവർക്ക് താല്പര്യം തോന്നാത്ത ഒരു കാര്യം ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യം തോന്നിയില്ലെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും അവരവരുടെ കംഫർട്ട് അനുസരിച്ച്. അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടും വീട്ടുകാരുടെ പ്രഷറിൽ നിർത്തുക അതൊന്നും നല്ല കാര്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതും ചെയ്യുക, അതുമല്ല പഠിത്തം കഴിഞ്ഞിട്ട് ഇതിൽ ജോലിക്ക് പോകാനാണെങ്കിൽ അതും ഇതിന്റെ കൂടത്തിൽ കൊണ്ടുപോകുക എന്നൊരു രീതിയിലാണ് എനിക്കും ഇഷ്ടം.
0: അപ്പൊ ഈ ഡാൻസ് ഒത്തിരി വേദികളിൽ ഇങ്ങനെ സജീവമായിട്ട് ആര്യ തുടരുകയാണ്. അപ്പോ ഇതില് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടൈമിൽ ആരായിരിക്കും ആദ്യം വിളിച്ച ഇന്നത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്?
1: ആദ്യം കാണുമ്പോ അമ്മയുടെ തന്നെ പറയുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നു, തെറ്റിച്ചില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നേരെ ഇറങ്ങിയിട്ട് അമ്മയുടെ ആദ്യമേ കയറുന്നതിന് മുമ്പ് പറയും പുറകെ നിൽക്കണം, വെള്ളം കൊണ്ട് വരണം, പുറകെ വരണം എന്ന് പറയും. അപ്പം അപ്പ എപ്പോഴും ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം, എന്റെ എല്ലാ വീഡിയോ ഉണ്ട് കയ്യില്. അപ്പൊ എത്ര വലുതായാലും അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ എപ്പോഴും ഏതൊക്കെ സ്റ്റേജ് ഉണ്ടോ അവിടെയൊക്കെ പോകുമ്പോഴും വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. അതുകൊണ്ട് വേറെ എല്ലാ പേരൻസിനും അറിയാം ആര്യയുടെ അച്ഛൻ വന്ന് വീഡിയോ എടുക്കും, അങ്ങനെ എല്ലാവരും പറയും. അമ്മയോടാണ് കൂടുതൽ ഞാൻ ഇന്ന് ഓക്കെ ആയിരുന്നു കളിച്ചത്, അണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അപ്പായോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്.
0: അതെ അല്ലേ, അപ്പൊ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ സാധാരണ അമ്മ കുറച്ച് അകലം പാലിച്ച് സ്റ്റേജിന് ഫ്രണ്ടിൽ അകലം പാലിച്ച് നിൽക്കണമെന്നല്ല ആര്യ നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ എങ്കിലും ലാസ്റ്റ് അമ്മയുടെ അടുത്താണ് ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ സ്റ്റേജിൽ സാധാരണ ഈ പാട്ടൊക്കെ പാടുന്ന ടൈമില് സ്ട്രെയിറ്റ് നോക്കി നമ്മള് ഏറ്റവും ആ എൻഡിൽ നിൽക്കുന്ന ആളെ നോക്കി പാടണം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിലേക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ആര്യ എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്ന ടൈമില് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, അടുത്തിരിക്കുന്ന ആൾക്കാരാണോ അതോ ഫുൾ ഓഡിയൻസിനെ കവർ ചെയ്യാറുണ്ടോ?
1: നമുക്ക് സ്റ്റേജ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതലും ചിലവര് സ്റ്റേജ് കവർ ചെയ്യത്തില്ല, കുറച്ച് ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ ടോട്ടലി സ്റ്റേജ് കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഓഡിയൻസ് ഈ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നവരുണ്ട്. അപ്പം ചില കണ്ണുകൾ ക്യാച്ച് ചെയ്യും ചില സമയത്ത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പം സൈഡിലായിരിക്കും അങ്ങനെ നല്ലൊരു അങ്ങ് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ആരെല്ലാം ഒരാളുടെ കണ്ണ് ക്യാച്ച് ചെയ്യും. ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ ചിലപ്പം അങ്ങോട്ട് ഇൻവോൾവ് ആയിപ്പോവും, അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ചൂടെ ഇത് കിട്ടും, സ്ട്രെങ്ത് കിട്ടും കളിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ.
0: അതെ അതെ, അപ്പൊ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ണിൽ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ആണ് അല്ലെ. അതെ, അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു ടിപ്പ് കൂടിയാണ് ആര്യയുടെ, അപ്പൊ നമ്മുടെ കുഞ്ഞ് ഡാൻസേഴ്സിനൊക്കെ ഒരു ടിപ്പ് കൂടിയാണ്. നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഫേസിനെ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് ആര്യ പറയുന്നത്. അപ്പോൾ ആര്യയുടെ ഒരു ജേണിയിൽ ഇപ്പോഴും തുടർന്നും ആര്യ ആ ഒരു പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടും ഒരുപാട് വലിയ വലിയ വേദികളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആര്യയുടെ ഒരു സ്വപ്നവേദി, ഒരു സ്വപ്നവേദി എന്ന് പറയാനാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും ഇനി ഒരു ഡ്രീം ലാൻഡ് എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഈ ഡാൻസിൽ തന്നെ?
1: ഡാൻസിൽ കൂടുതൽ എനിക്ക് കുച്ചിപ്പുടി നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ഒരു ആവറേജ് ആയിട്ട് പഠിക്കാൻ, ഇപ്പൊ ഡാൻസ് സ്കൂളിലൊക്കെ പഠിക്കാൻ്റെ ഒരു ആവറേജ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കലാമണ്ഡലം അങ്ങനെ കലാക്ഷേത്രം അങ്ങനെ അവിടെ പോകേണ്ടി വരും. അപ്പൊ അതിനോട് താല്പര്യമുണ്ട്. അങ്ങനെ എല്ലാം കിട്ടുവാണെങ്കിൽ, അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് കുച്ചിപ്പുടിയോടാണ് കൂടുതലും അത് എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കാൻ പറ്റണേ എന്നൊരു ഇതിലാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോവും. അതുകൊണ്ട് തന്നെ പിന്നെ ജോലി സംബന്ധമായി എന്തായാലും ജോലി നോക്കേണ്ടി വരും. വീട്ടിൽ നിന്നും പ്രഷർ വരും, എന്തായാലും പ്ലസ് ടു കഴിയുമ്പോൾ ജോലി നോക്കണം, ഇതിൻ്റെ പുറകെ കൂടുക എന്നൊക്കെ പറയും. അപ്പം ജോലി രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ്, എത്ര പ്രായമായാലും ഇത് കളിക്കണമെന്നാണ് ആഗ്രഹം.
0: അതെ, അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു ഡാൻസർ എന്ന രീതിയിൽ തന്നെ മൂവ് ചെയ്ത് ഒരു വലിയൊരു വേദി ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു സ്വപ്നം കൂടി ഉണ്ട് മറ്റെന്തെങ്കിലും പഠന മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ഉന്നതി ഉണ്ടാവണം അല്ലേ. അപ്പം രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം അല്ലേ ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ സാധിക്കട്ടെ, നല്ലൊരു ഡാൻസറായിട്ട് ആര്യ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആര്യ, ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നർത്തകി എന്നത് മാത്രമല്ല, ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ആര്യ. ഒരുപാട് വാദ്യോപകരണങ്ങളുടെ ആ ഒരു പഠനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിത്രരചനയിലും വരയ്ക്കാനും നല്ല രീതിയിൽ കഴിവുള്ള ഒരു കുട്ടിയാണ് ആര്യ. അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്, ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആര്യയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്,

0: ആര്യ വെങ്കിടേഷ്, നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കിടേഷിന്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് അല്ലേ? അപ്പൊ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയെ പറ്റിയും നൃത്തത്തിനെ പറ്റിയും മറ്റ് നിരവധി കഴിവുകൾ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ആര്യ വെങ്കിടേഷ്. അപ്പൊ ആര്യ, ലാസ്റ്റ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഡാൻസർ എന്ന രീതിയിൽ ഫോം ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് എത്രമാത്രം കണക്റ്റീവാണ്, എത്രമാത്രം ലൈഫിനെ ആര്യയുടെ ഈ ഡാൻസ് ഫോം മനോഹരമാക്കുന്നുണ്ട്?
1: ലൈഫ് സ്റ്റൈൽ മനോഹരമാക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. ഡാൻസിന്റെ ഒരു രീതിയിൽ പോവാണെങ്കിൽ എനിക്ക് എന്റെ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഡാൻസിന്റെ പാട്ട് കേട്ടാണെങ്കിലും മതി. ചില സമയത്ത് എന്തെങ്കിലും ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, എനിക്ക് കംഫർട്ട് അല്ലായിരിക്കുക, അങ്ങനൊക്കെ ആ സമയത്ത് ഡാൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന സമയത്തോ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് ഒരു ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന സമയം.
0: ഒരു നർത്തകി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നുണ്ട് അല്ലെ? പലർക്കും ആഗ്രഹിക്കുന്ന ഒരു ഒരു കളർഫുൾ ആണ്, ഒരു നർത്തകി എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആണ് അല്ലെ? അപ്പൊ അതിൽ തീർച്ചയായും ആര്യ എന്ന ഒരു പെൺകുട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മൂവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് റേഡിയോ സാന്ത്വനത്തില് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു താരമായിട്ട് ഇങ്ങനെ എത്തി നിൽക്കുന്നതിൽ അല്ലെ? അപ്പൊ ആര്യക്ക് എന്താണ് റേഡിയോ സാന്ത്വനത്തെ പറ്റി പറയാനുള്ളത്?
1: ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഈ ആർജേസിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള എൻ എം പിള്ള സാറിനും ഇവിടുത്തെ എന്നെ ഇപ്പൊ എന്നോട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന ആദരി ചേച്ചിക്കും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിനെല്ലാം വിളിച്ചത്. താങ്ക് യു സോ മച്ച്.
0: യെസ്, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ആര്യ. അപ്പൊ ഇനിയും ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കേൾക്കുന്ന ടൈമിൽ യെസ് ആര്യ ആ ഒരു പൊസിഷനിൽ എത്തി എന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റ് മനോഹരമായിട്ടുള്ള നിരവധി കുട്ടി പ്രതിഭകളുടെ കഥകളും കുഞ്ഞു വിശേഷങ്ങളും അവരുടെ കലാവൈഭവങ്ങളിലൂടെ അടുത്ത അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് ആർജെ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർജെ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: ബിലോ 999.
9: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറോ അങ്ങേനേ.
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: റിയൽ ആടിമാസവും വരവായി.
9: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
8: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
10: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: വിലോ 999.
11: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
13: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
12: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
13: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
6: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
6: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
6: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും.

0: ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
1: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മോർണിംഗ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെയായി പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം
1: പാർവതിയാണ്.
0: അതെ, അപ്പൊ നമ്മൾ അങ്ങനെ നല്ലൊരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ജൂൺ 30 1st നമ്മൾ കുട്ടികളെല്ലാം സ്കൂളിൽ പോയി. ഇതാ 30 ആയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ്, ഈ ഒരു വർഷം തുടങ്ങിയിട്ട് 6th കഴിഞ്ഞ് നമ്മൾ 7th ഇങ്ങനെ കടക്കുകയാണ്.
1: അതെ, ഒരു വർഷം തുടങ്ങിയിട്ട് എത്ര ഇങ്ങനെ പെട്ടെന്ന് പോകുന്നില്ലേ. 6 കഴിഞ്ഞ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ഒരു 6 കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രീലക്ഷ്മിക്ക് എന്താണ് തോന്നുന്നത്?
0: പ്രത്യേകിച്ചൊന്നുമില്ല.
1: അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി.
0: അതെ അതെ, ഒരുപാട് പെട്ടെന്ന്, ഒരുപാട് സ്പീഡ് കൂടിപ്പോയോ എന്നൊരു സംശയം. ഈ ഒരു ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് പോലെ ഒരു ഫീലാണ്. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് എങ്ങനെയാണ് ഈ ഒരു മാസം, ഈ ഒരു വർഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ എവിടം വരായി? അതൊക്കെ ചെയ്തു തുടങ്ങിയോ? അതോ ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറച്ചുപേരുണ്ട് അല്ലേ?
1: അപ്പൊ
0: ചില കാര്യങ്ങൾക്ക് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സമയമുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുകയാണോ എന്നൊക്കെ നമുക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8484857785. അപ്പോൾ ഇന്ന് 4th June 30 അപ്പോൾ കുട്ടികളൊക്കെ ഏകദേശം സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. എങ്കിലും ചെറിയ പനിയും മടിയൊക്കെ പിടിച്ച് ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ കുട്ടിക്കൂട്ടങ്ങളുടെയൊക്കെ വിശേഷങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കും, നമ്മൾ അതൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്.
1: അതെ, സ്കൂള് തുറന്നിട്ട് കറക്റ്റ് 1 കഴിഞ്ഞിരിക്കുന്നു. അവരടുത്ത ഘട്ടത്തിലേക്കൊക്കെ പോകാറായി. ഇപ്പോൾ ഓണം വരാറായി, ഓണപരീക്ഷ തുടങ്ങാറായി. അപ്പോൾ അവരവരിങ്ങനെ ഓരോ ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പം ന്യൂലി പോയിട്ടുള്ള കുട്ടികളുടെയൊക്കെ പേരൻസ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇന്നലെയല്ലേ നമ്മൾ അങ്ങോട്ട് സ്കൂളിൽ ഇവരെ കോണ്ടാക്റ്റ് ചെയ്ത്, ഇന്ന് 1 എന്നൊക്കെയായിരിക്കും അവരിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് അല്ലേ. വളരെ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ്, ഓ അതിനിടയ്ക്ക് 6 കംപ്ലീറ്റ് ആയോ, നമ്മൾ ന്യൂ ഇയറിന് എടുത്ത തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കിയോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ന്യൂ ഇയറിന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നടപ്പിലാക്കാതെ മടിപിടിച്ചിരിക്കുകയാണെങ്കിൽ അതും അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558875.
0: അതെ അതെ അതെ, അതേപോലെ തന്നെ പാർവതി, നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തീരുമാനം എടുത്തിട്ട് അത് നടത്തി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എഫേർട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഒരു ഹെൽപ്പൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ കിട്ടും. എന്നിട്ട് നമ്മളത് നടത്തിയെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ. ഈ ഒരു സമയത്ത് അതൊരു പ്രത്യേക ഒരു വൈബാണ്. അതിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങനെ നേടിയെടുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് ചിലപ്പോൾ ഒരു നിസ്സാര കാര്യമായിരിക്കാം, ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുന്നതായിരിക്കാം. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പിണക്കമോ നമ്മുടെ ഒരു സൗഹൃദത്തിൽ എന്തെങ്കിലും ഒരു വിഷമമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിക്കുന്നതായിരിക്കാം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അത്തരത്തിൽ രമ്യതയിൽ പരിഹരിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു കാര്യം നടത്തിയെടുക്കുമ്പോഴും നമുക്കുണ്ടാകുന്നൊരു ഫീലുണ്ട്, അത് എന്നെക്കൊണ്ട് സാധിച്ചു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. അത് അടുത്തൊരു മോട്ടിവേഷനും കൂടാണ്, അടുത്തൊരു കാര്യങ്ങൾ. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കും ഇതൊക്കെ അല്ലേ. അപ്പോൾ അടുത്തതും കൂടെ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ട്, അപ്പോൾ അതും കൂടെ ചെയ്യാനായിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു സ്വയം ഒരു മോട്ടിവേഷനും കൂടി, അതെ മോട്ടിവേഷനും കൂടി നമുക്കത് കിട്ടും. അത് കാണുമ്പോൾ മറ്റു പലർക്കും ഒരു ഇൻസ്പിറേഷനും ആകും അല്ലേ.

0: അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിശേഷങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്.
1: അതേപോലെ നടപ്പിലാക്കാത്തവരും ഉണ്ടല്ലോ, അതായത് നമ്മളെയൊക്കെ പോലെ നടപ്പിലാക്കാൻ പറ്റിയില്ല. ഓരോ തവണ ഓരോ വർഷം പിറക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, പക്ഷെ ഒന്നും നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അല്ലേ.
0: എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു, എവിടേക്കോ ഒന്ന് പോയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചില സ്ഥലത്തൊക്കെ വിചാരിക്കാതെ നമ്മളൊക്കെ തീരുമാനിക്കുമല്ലോ ഈ ഒരു വർഷമെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്തെങ്കിലും ഒന്ന് യാത്ര ചെയ്യാൻ പറ്റണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ അടുത്തൊരു സ്ഥലം തന്നെ ആയിരിക്കാം, പക്ഷെ നമ്മളവിടെ പോയിട്ടില്ല, നമ്മൾ അതിന് മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവിടെ ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അത് വളരെ ഒരു വലിയ കാര്യമാണ്, കാരണം പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ച് നമുക്കത് നടക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. പക്ഷെ അതൊക്കെ ഒരുവിധം എന്നെ കൊണ്ട് സാധിച്ചു എന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് പറ്റും, ഇതിനൊക്കെ സമയം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ അറിയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതെന്തായാലും എനിക്കുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങളും നിങ്ങളുടെ ഒരു ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് വെക്കണം. അതിനുള്ളൊരു സമയം കൂടിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: അതെ, ഈ വർഷം തീരാൻ ഇനി ചുരുക്കം ചില മാസങ്ങൾ കൂടിയുള്ളു, കറക്റ്റ് 6 മാസം അല്ലെ, ഇനി ഒരു 6 മാസം കൂടിയുള്ളൂ.
0: 6 മാസം 7ാം മാസത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്.
1: അതെ, നമ്മളിങ്ങനെ എന്നെ പോലെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാതെ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുക, അതേപോലെ അത് നടപ്പിലാക്കാൻ പറ്റിയോ എന്നൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ശുഭചിന്തയിലൂടെ അങ്ങ് തുടങ്ങിയാലോ. ആക്ച്വലി നമ്മൾ തുടങ്ങി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, എന്നാലും നമുക്ക്
0: നമ്മളുടെ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ശുഭചിന്ത നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു സന്തോഷം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമുക്ക് പോസിറ്റീവ് ആയിട്ട് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഈ ഒരു മാസം കഴിയുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ശുഭചിന്ത പാർവതിയോട് ചോദിക്കാം, എന്താണ് ഇന്ന് ശ്രോതാക്കൾക്കായിട്ട് സമ്മാനിക്കുന്ന ആ ഒരു ശുഭചിന്ത?
1: യെസ്, ഓരോ പുതിയ ദിവസവും ഒരു പുതിയ അവസരമാണ്. ഇന്നലെ ചെയ്ത തെറ്റുകളിലല്ല ഇന്ന് ചെയ്യാനിരിക്കുന്ന നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. എങ്ങനെയുണ്ട് എൻ്റെ ശുഭചിന്ത?
0: വളരെ നന്നായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഓരോ ദിവസവും ഓരോ പുതിയ അവസരമാണ്, അതേപോലെ ഓരോ നിമിഷവും ഓരോ വ്യക്തികളും ഓരോ ബന്ധങ്ങളും ഒക്കെ നമുക്കത് മനസ്സിലാക്കി തരുന്നതാണ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു അവസരങ്ങൾ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ തെറ്റുകൾ സ്വാഭാവികം ാണ്, മനുഷ്യ സഹജമാണ്, അത് വരും അല്ലേ. നമ്മളിപ്പോൾ പറയും ഒരു കുഞ്ഞു തെറ്റുകളൊക്കെ ചെയ്യുന്നു, നമ്മൾ ഓരോ തെറ്റിനെയും നമ്മൾ കമ്പയർ ചെയ്യല്ല. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരാളുടെ തെറ്റുകൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന ഒരു വേദനയുടെ ആഴമാണ് അതിനെ ഒന്ന് നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ അതൊക്കെ നമുക്ക് എത്രത്തോളം നമുക്കത് പരിഹരിക്കാൻ മറ്റുള്ളവർക്ക് പുറമേ നിന്ന് ഓക്കെ സാരമില്ല എന്നൊക്കെ പറയാം, പക്ഷേ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ആഘാതം തന്നെയായിരിക്കും. തെറ്റുകളൊക്കെ സഹജമാണ്, അത് വരാം. പക്ഷേ ഈയും ആ അതേ തെറ്റ് തന്നെ ആവർത്തിക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. ആ ഒരു തെറ്റ് പറ്റിപ്പോയാൽ അത് എന്താ പരിഹരിക്കാനും അതിനൊരു ക്ഷമ ചോദിക്കാനും നമ്മൾ കുറച്ചും കൂടി വില്ലിംഗ് ആയിരിക്കണം.
1: അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ PTSD യെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു, അത് പോസ്റ്റ് ട്രോമാറ്റിക് ഡേയെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചത്. ആ ദിവസങ്ങളിൽ അതെന്ന് പറയുന്ന ആ ദിവസം നമ്മൾ കൈകൊള്ളുന്ന എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റുമായി നമ്മളിങ്ങനെ ജീവിച്ചു പോകാതെ അത് തിരുത്തി ഓരോ ദിവസവും നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നതിനെ കുറിച്ചിട്ട് വേണം നമ്മൾ ആ ദിവസത്തേക്ക് നമ്മൾ കൈകൊള്ളുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു, ആ സംഭവിച്ച തെറ്റിൽ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഓ ആ ഒരു ദിവസമല്ല അത് കഴിഞ്ഞു അത് നീ ഇനി നോക്കണ്ട എന്ന് പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് ചെയ്തല്ലോ എന്നുള്ളൊരു ദുഃഖത്തിലായിരിക്കും നമ്മളത് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് കൂടുതൽ ദുഃഖങ്ങളിലേക്ക് എത്തത്തേ ഉള്ളൂ. അതാണ് ഇന്നത്തെ ശുഭചിന്ത കൊണ്ട് നമ്മൾ പറയുന്നത്. നമ്മൾ തെറ്റുപറ്റും, മനുഷ്യരാണ്, തെറ്റുപറ്റായികയൊന്നുമില്ല, തെറ്റുപറ്റും. ആ സമയങ്ങളിൽ അത് കഴിഞ്ഞു, പുതിയൊരു ദിവസം തുടങ്ങുന്നത് നമുക്ക് വേണ്ടിയാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾക്കിപ്പോൾ എന്താണ് കഴിഞ്ഞ തെറ്റുകളെ കുറിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെയും നമുക്ക് നേരെ ഉള്ളു അല്ലേ. ആലോചിച്ച് തുടങ്ങിയാൽ അതിനെയും നേരം കാണുള്ളൂ, മുന്നോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പുറകെ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് നടക്കുന്നതിനെ കുറിച്ച് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാനായിട്ട്.
0: അതെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാനും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റി അത് ഏറ്റു പറയുക, അതിനൊരു സോറി പറയുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചിലരെ സംബന്ധിച്ച് അത് സമ്മതിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് അത് തൻ്റെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഒരാളത് ഏറ്റു പറയുക എന്ന് അതിനെ ക്ഷമിക്കുക എന്നുള്ളതും വളരെ വലിയ കാര്യങ്ങളാണ്. അതൊന്നും ആരെക്കൊണ്ടും അങ്ങനെ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വളരെയധികം ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്.
1: അതെ, നമുക്കിപ്പോൾ ഒരു തെറ്റ്

0: നമ്മളൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സമാധാനം. പക്ഷെ സോറി പറയാതെ നമ്മുടെ ഈഗോയും പിടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഇരിക്കാനേ പറ്റും. നമുക്കിട്ട് വെയിറ്റ് കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല എന്നാൽ നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല. ആ രണ്ടിൻ്റെ ഇടയിൽ അങ്ങ് നിൽക്കും. അതിലും ഭേദം ജസ്റ്റ് ഒരു സോറി, അത് മനസ്സിൽ തട്ടി. ചുമ്മാ സോറി എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷെ മനസ്സിൽ തട്ടി ഒരു സോറി പറയുക അല്ലേ.
1: ആ മനസ്സിൽ തട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കി അത് അവർക്ക് മറ്റുള്ളവർക്ക് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നതാണ് ആ ഒരു മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ആ ഒരു തെറ്റും കൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല. അപ്പൊ എന്തായാലും സംഭവിച്ചിട്ടുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള ജീവിതം വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പൊ നമ്മളിൽ പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സോറി കൊണ്ട് അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ട് മാറ്റാൻ സാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനൊട്ടും മടിക്കേണ്ട. അപ്പൊ അതിനുള്ളൊരു സമയം കൂടിയൊക്കെയാണ് നമുക്ക് വരുന്ന ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും. ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ ദൈവം തന്നെ കൊണ്ടുവരാറുണ്ട് ചില അവസരങ്ങളിൽ. അപ്പൊ അതൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ഓരോ പുലരിയും നമുക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായതാണ് ദൈവം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ദൈവം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്താണെങ്കിലും വിശ്വസിച്ചാൽ യൂണിവേഴ്സ് എന്നുള്ളത് വിശ്വസിക്കും. അതെന്താണെങ്കിലും അല്ലെ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഓരോന്നും നമുക്ക് രാവിലെ എനിക്ക് കണ്ണു തുറന്ന് വീണ്ടും നമ്മളെ എല്ലാവരെയും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഒരു ഒരു രാവിലെ എണ്ണിട്ട് നോക്കുന്ന സമയത്ത് ഒരു പ്രദേശം മൊത്തത്തിൽ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നമുക്ക് തിരിച്ച് നമുക്ക് പഴയതുപോലെ എണ്ണീറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഇതേപോലെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് സ്നേഹത്തിൽ ഇടപഴകാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദേഷ്യപ്പെടാനും കരയാനും വിമർശിക്കാനും അതേപോലെ തന്നെ അംഗീകരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾക്കൊരു ചിന്തയുണ്ട്. നമ്മളുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മളുടെ ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ. ഒരു നിമിഷം ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ചിന്തകൾക്ക് അതീതമായിട്ട് ചിലപ്പോൾ നമുക്കൊന്ന് എണ്ണിക്കണം, നമുക്ക് എണ്ണിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ എത്രയോ പേർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മാറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു നിമിഷം നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ദിവസവും മുന്നോട്ട് പോകട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആശകളും ഒക്കെ നിറവേറട്ടെ എന്ന് എന്താ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഒരു ലൈവ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 10:16 ആയിരിക്കുകയാണ്.
0: നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്.
1: ജൂൺ അല്ലേ, ജൂൺ ഒക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോ ജൂൺ ഇപ്പൊ അവസാനിക്കാൻ പോകുന്നു. അപ്പൊ ജൂണിനെ പറ്റിയ ഒരു പാട്ട് തന്നെ നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
4: ഫ്രീ കിക്ക് 90.4 FM 2026.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ പാർവതി, എന്നോടൊപ്പം
8: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ജൂണൊക്കെയാണ്, ജൂൺ ഇപ്പൊ ഈ വർഷത്തെ ജൂൺ നമ്മളെ വിട്ടു പോവുകയാണ്. അപ്പൊ അതൊരു വിഷമമാണല്ലേ. ഈ ഒരു മാസം നമ്മൾ എത്ര മാത്രം സന്തോഷിച്ചു, സങ്കടപ്പെട്ടു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ വർഷങ്ങളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഡയറി ഒക്കെ എഴുതുന്നവരുടേതാണ്. അവ ആ ഒരു ഡയറി ഒക്കെ എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്ത് അവ ആ ഒരു ലൈഫിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവും. അത് അപ്പ് ആൻഡ് ഡൗൺസ് അതൊക്കെ നമുക്കിങ്ങനെ ഈ ഡയറി എഴുതുന്നവർക്ക് അത് മനസ്സിലാകും. അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും ഇങ്ങനെ വായിച്ചു നോക്കുന്ന ചില ഡയറിയൊക്കെ, ഇപ്പം ഞാനൊക്കെ എഴുതുന്ന ഡയറിയൊക്കെ ഞാൻ വായിച്ചു നോക്കി ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം നമ്മളിങ്ങനെ ഒരു ഒരു ജേണി അതിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, വിഷമങ്ങൾ ഉണ്ടാകുന്നു, അതിലൊക്കെ നമ്മളിങ്ങനെ കരുത്താർജിക്കുന്നു.

0: ഇങ്ങനെ എന്താ അതിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഇങ്ങനെ വായിക്കുന്നു. എനിക്ക് തന്നെ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് അഭിമാനമൊക്കെ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ ഡയറി വായിക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ശ്രോതാക്കളൊക്കെ ആരെങ്കിലും ഡയറിയൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളോട് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848585.
1: നമ്പർ ഒരിക്കൽ കൂടി, 8848585785. അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങളും ഒരു വർഷം പിന്നിട്ട് അതിൽ 6 മാസം നമ്മളിങ്ങനെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് എടുത്ത തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റുമോ, അതോ ഇനി നടപ്പിലാക്കാനുള്ള ലക്ഷ്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക,
0: ആ യാത്രയിലാണോ എന്നൊക്കെ നമ്മൾ
1: അറിയിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജസ് അയക്കുക അല്ലേ.
0: അതെ, അപ്പോൾ നമ്മളെപ്പോഴും വാട്സപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ടും ഒക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ടും മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു മാമാങ്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലോകമൊക്കെ അതിൻ്റെ ഒരു നിറവിലാണ്. അപ്പോൾ നമ്മളെ റേഡിയോ സാന്ത്വനം 90.4 FM അതിൻ്റെ ഒരു നിറവിൽ തന്നെയാണ്. റേഡിയോ സാന്ത്വനവും അതേപോലെ തന്നെ മാളിയക്കൽ ഇലക്ട്രോണിക്സും ചേർന്ന ഒരു പ്രവചന മത്സരം ഫ്രീ കിക്ക് അല്ലേ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ
1: ഒക്കെ നമുക്ക് പറയണം അല്ലേ. നമുക്ക് 5 ചോദ്യങ്ങളാണ്, 5 ഉത്തരങ്ങളാണ്. 5 ചോദ്യങ്ങളും നിങ്ങൾ ഉത്തരം നൽകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബമ്പർ സമ്മാനമാണ് മാളിയക്കലും റേഡിയോ സാന്ത്വനവും കൂടെ കരുതിയിരിക്കുന്നത്. ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ കുറച്ച് നിബന്ധനകളൊക്കെ ഉള്ളൂ കേട്ടോ. ഇല്ലേ, ശ്രീലക്ഷ്മിക്ക് അറിയാം.
0: അതെ,
1: അപ്പോൾ നമുക്ക് അതിന് ഡീറ്റെയിൽസിലൊക്കെ പോകാം. നമുക്ക് പോസ്റ്റ് കാർഡിലൂടെയാണ് നമ്മൾ മെസ്സേജസ് അയക്കേണ്ടത്. കൂടുതൽ ഡീറ്റെയിലൊക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഉണ്ട്.
0: അതേപോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട്
1: നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വിശദ വിവരങ്ങളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ 8848585785 കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെല്ലാ ഡീറ്റെയിൽസും പറയും. അതേപോലെ തന്നെ 5 ചോദ്യങ്ങളിലും ഓരോ ചോദ്യങ്ങൾ ഉത്തരം തരുന്നവർക്കും നിങ്ങൾക്ക് സമ്മാനങ്ങളുണ്ട്. ഒരേപോലെ ഉത്തരം തരുന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സമ്മാനങ്ങൾ തരുന്നത്. നിങ്ങൾക്കായിട്ട് ഒരു വലിയ സമ്മാനങ്ങളൊക്കെ കാത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്ത് നല്ല ഫുട്ബോളിൻ്റെ മത്സരം നടക്കുന്നുണ്ട്. റേഡിയോ സാന്ത്വനത്തിലും അതേപോലൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കായിരിക്കും ആ ഭാഗ്യശാലി എന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: അതെ അതെ, അപ്പോൾ അങ്ങനെ ഞങ്ങളും ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത്രയും മാത്രം ചെയ്താൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനൊക്കെ വായിച്ചിട്ട് അതിൻ്റെ ഒരു ആൻസർ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ കറക്റ്റ് ആ ഒരു ആൻസർ തീർച്ചയായിട്ടും ഒരു പോസ്റ്റ് കാർഡ് വഴി നമ്മളെ അറിയിക്കുക. അപ്പോൾ നമ്മളുടെ ആ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സ്റ്റാറ്റസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റേഡിയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ റേഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടുന്നതായിരിക്കും.
1: ക്വസ്റ്റ്യൻസും നമ്മൾ റേഡിയോയിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനോടൊക്കെ അതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ മെസ്സേജസ് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: അതെ, അപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഒന്ന് അയച്ചാലോ എന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ഞങ്ങളിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ അതിന്. ഇങ്ങനെ ഇങ്ങനെ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ, ഞാൻ ഈ ഫുട്ബോളിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇച്ചിരി സ്പീഡ് കൂടുതലാണ് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്പീഡ് കുറച്ച് നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലോട്ടൊക്കെ പോകാം. അപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പാർവതി, കാരണം ഇന്നലെയൊക്കെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു വെളുപ്പിനെയൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു. രാവിലെ എണ്ണീറ്റ സമയത്ത് വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെയല്ല. അപ്പോൾ മഴയെ പറ്റി പറയുന്ന സമയത്ത് ഇന്നും ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട്. 24 മണിക്കൂറിലൊക്കെ 115.6 mm മുതൽ 204.4 mm വരെ മഴ പെയ്തേക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ മഴയെ പറ്റി പറയുമ്പോൾ ഇടിമിന്നലിലും ഒക്കെ നമ്മൾ പറയാറുണ്ട്. കാറ്റ്, ഇടിമിന്നൽ ആ ഒരു സമയത്തൊക്കെ നമ്മൾ വളരെയധികം അലേർട്ടായിട്ടിരിക്കണം. കനത്ത ഇടിമിന്നലിനും മണിക്കൂറിൽ 60 km വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതേപോലെ ദുരന്ത നിവാരണ അതോറിറ്റി തരുന്ന അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യണം എന്നുകൂടി നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്. നമുക്കറിയാം നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുള്ളവരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലൊക്കെ ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ് അതൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ രാത്രികാല യാത്രകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയുന്നുണ്ട്. അതേപോലെ 7 ജില്ലകളിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 7 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, അതേപോലെ മലയോര വിനോദസഞ്ചാര മേഖലകളിൽ പോകുന്നവർ, കടൽ തീരങ്ങളിൽ പോകുന്നവർ, അവരൊക്കെ വളരെയധികം ശ്രദ്ധ എന്താ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കൊല്ലം ബീച്ചിലൊക്കെ നമുക്ക് നമ്മളെപ്പോഴും പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ കുറച്ചും കൂടി നമ്മൾ ജാഗ്രത പുലർത്തി വേണം അത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാൻ. മഴ സമയത്ത് കൂടുതലായിട്ടും നമുക്ക് എന്താ അങ്ങനെ

0: സ്ഥലങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: അതെ, മണ്ണൊലിപ്പിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് രാത്രി യാത്രകൾക്ക് കർശനമായ വിലക്കുകളും നടപടികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് യാത്രകളൊക്കെ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്ത്, മഴയാണ് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണെന്നൊക്കെ ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. കാരണം അത്രയ്ക്ക് മഴയുടെ അലേർട്ടുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര തീരത്തോട് ചേർന്ന് മധ്യ കിഴക്കൻ അറബിക്കടലിന് മുകളിലായും വടക്കൻ തെലങ്കാനയ്ക്ക് സമീപ പ്രദേശങ്ങളിൽ മുകളിലായും രണ്ട് ചക്രവാത ചൂഴികൾ നിലകൊള്ളുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്താൽ ജൂലൈ 3 വരെ കേരളത്തിൽ മഴയായിരിക്കും. അപ്പൊ എല്ലാവരും സുരക്ഷിതരായിരിക്കുക അല്ലേ?
2: അതെ, അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളിങ്ങനെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു അല്ലേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് മത്സ്യത്തൊഴിലാളികളൊക്കെ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ഇത്തരത്തിലുള്ള ശക്തമായ മഴയ്ക്കും അതേപോലെ തന്നെ കാറ്റിനും മിന്നലിനും ഒക്കെ സാധ്യതയുള്ളത് കൊണ്ട് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല എന്നൊക്കെ ഉള്ള അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അധികൃതർ പറയുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്, നമ്മളെപ്പോഴും അത് കേട്ട് അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്.
1: മത്സ്യബന്ധനത്തിന് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തീരപ്രദേശങ്ങളിൽ വൻ തിരമാലകൾക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതിനാൽ കടൽ തീരങ്ങളിലേക്കുള്ള യാത്രയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നല്ല നിർദ്ദേശമുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക.
2: അതെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇപ്പോൾ 10:30 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോടൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അയക്കേണ്ട നമ്പർ ഇതാണ്, 8848778785. അപ്പോൾ നമ്മളുടെ രശ്മി രാമൻകുളങ്ങരയിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ലൈവിൽ പ്ലേ ചെയ്യുമെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രോഗ്രാമൊക്കെ ഉണ്ട്, ലൈവ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ പാട്ടൊക്കെ പ്ലേ ചെയ്യാതിരിക്കുന്നത്. മാത്രമല്ല ഈ ആ പാട്ടൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് വളരെയധികം മധുരതരമായ ഒരു നൊസ്റ്റാൾജിക് ഒക്കെ ഫീൽ ചെയ്യുന്ന കുറേ പാട്ടുകളുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
8: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
7: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
8: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
9: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
9: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
10: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
9: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
10: 8848558785.
9: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം
1: പാർവതിയാണ്.
0: അതെ, അങ്ങനെ നമ്മളിങ്ങനെ നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ രശ്മി രാമകുളങ്ങരയിൽ നിന്ന് ചോദിച്ചൊരു പാട്ടാണ്. ആ പാട്ട് നല്ല രസമാണല്ലേ കേൾക്കാനായിട്ട്. എനിക്ക് ഞാൻ ഈ പാട്ട് ആദ്യം കേൾക്കുന്നത് കൽക്കട്ട ന്യൂസ്

0: ആ ഒരു സീനിലാണ് ഇങ്ങനെ കേൾക്കുന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു ഇത് ഏതാണ് ഈ പാട്ട്. അപ്പൊ എത്ര മെൽറ്റിംഗ് ആയിട്ടാണ് ഈ ഒരു ഒരു എന്താ വളരെയധികം എനിക്ക് വളരെയധികം നമ്മൾ സൂത്തിങ് ആയിട്ടൊരു പാട്ട്.
1: അതെ, കൽക്കട്ട ന്യൂസിലെ ചിത്രശേഷിയാണ് പാടിയിരിക്കുന്നത്.
0: അപ്പൊ അതെ, അങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു മൂളല്ല കേട്ട് കേട്ട് കേട്ട് ഈ പാട്ടിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. പിന്നീട് നമ്മൾ ആ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കാൻ തോന്നി, അതിന്റെ സ്വരങ്ങളും ആ ഒരു ഭാവവും, പ്രത്യേകിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ ആലപിച്ച മനോഹരമായ ഒരു ഗാനം, അതിങ്ങനെ കേൾക്കുമ്പോൾ സലീൽ ചൗധരി കോമ്പോസിഷൻ എന്ത് മനോഹരമായിട്ടാണ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ശ്രോതാക്കളൊക്കെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഓർമ്മയിലൊക്കെ പോയെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848785. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലേ പാർവതി.
1: അതെ,
0: അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം 2027 സെൻസസ് ഇങ്ങനെ സെൽഫ് എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്, നമുക്ക് വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന ആ ഒരു സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ഇന്ന് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മളുടെ ഒരു കണക്കനുസരിച്ച് ഇതുവരെ ജില്ലയിലെ 500,000+ പേർ ഈ ഒരു പ്രക്രിയയുടെ ഭാഗമായതായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് IAS അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. sc.census.gov.in എന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് നമ്മുടെ സെൽഫ് എന്യൂമറേഷൻ നടത്താം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന്. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് ചോദ്യങ്ങൾ, 34 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്കാണ് നമ്മൾ മറുപടി നൽകേണ്ടത്. അപ്പോൾ പോർട്ടലിലെ സംസ്ഥാനം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക, ശേഷം കുടുംബനാഥൻ്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാനാകുക. മറുപടികളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ നമുക്ക് കൈമാറാവുന്നതാണ്. വിവരങ്ങളൊക്കെ ഡിജിറ്റലായി സൂക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, അതേപോലെ തന്നെ നമ്മുടെ വി പാർക്ക് തുടങ്ങിയ എല്ലാ മിക്ക പൊതുകേന്ദ്രങ്ങളിലൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു പ്രചാരണ അവബോധ പരിപാടികളും ഹെൽപ്പ് ഡെസ്കുകളും ഒക്കെ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജനകീയമാക്കാനായിട്ടൊക്കെ നമ്മുടെ അതോറിറ്റി എന്താ സഹായിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആരെങ്കിലും ചെയ്യാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സെൽഫ് എന്യൂമറേഷൻ നമ്മൾ ചെയ്യണം എന്നുകൂടി നമ്മൾ പറയുകയാണ്.
1: അതെ, ഓൺലൈനായിട്ട് സെൻസസ് എടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. ഇന്നൊക്കെ നമുക്ക് ലാസ്റ്റ് ഡേറ്റും കൂടിയേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തിൽ തന്നെ എല്ലാവരും, ഇതുവരെയും ചെയ്യാത്തവരൊക്കെ ഉണ്ടായി ചെയ്യുക. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, പൊതുസ്ഥലങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് അവെയർ ചെയ്തുകൊണ്ട് പോസ്റ്ററുകളും മറ്റും വെച്ചിട്ടുണ്ട്. KSRTC ഒക്കെ വെച്ചിട്ടുണ്ട്.
0: മാത്രമല്ല നമ്മുടെ റേഡിയോയിലൂടെ നമ്മുടെ ജില്ലാ കളക്ടർ അതിനെക്കുറിച്ചുള്ളൊരു വിവരണം നൽകുന്നതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ അതിനെക്കുറിച്ചൊരു അവെയർ ആണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്തുള്ള നിങ്ങളുടെ ഒരു പൊതുമേഖലാ സ്ഥാപനവുമായിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കാതെ തന്നെ നമുക്കിത് ചെയ്യാം. ഇപ്പം KSRTC ബസ്സുകളുടെ സീറ്റിൻ്റെ ബാക്കിലൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ കളക്ടർ പറഞ്ഞിട്ടൊക്കെ നമ്മളങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒന്ന് ചെയ്യണം എന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം 10:43 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിനീഷ് അടിമാലി പറയുകയാണ്, നമ്മൾ മഴയെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ മഴയാണ് ചേച്ചിമാരെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാരമില്ലല്ലേ, നമ്മുടെ ബിനീഷ് ചേട്ടനല്ലേ. അപ്പോൾ നമ്മളെ ചേച്ചി എന്നൊക്കെ വിളിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ പാട്ടുകളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ റീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ. മനസ്സ് നിറയെ നല്ല ചിന്തകളുണ്ടെങ്കിൽ ദിവസം തന്നെ മാറും. ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതേപോലെ ഗജനി സിനിമയിലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു മാലൈ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നമുക്ക് ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഒരുപാട് മെസ്സേജുകൾ പാട്ടുകളൊക്കെ ചോദിച്ച് വരുന്നുണ്ട്, അപ്പം നമുക്ക് ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈവിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ പാർവതി.
1: അതെ, നമ്മളിപ്പോൾ ഇനി ഇപ്പം നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചധികം നമുക്കിങ്ങനെ ടൈം ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് പാട്ടൊക്കെ എടുക്കുക എന്നുള്ളത് കുറച്ച് പരിമിതികളുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഉടൻ ഇങ്ങനെ പുറകെ പാട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളൊക്കെ കേൾക്കുക. ഇപ്പം സമയം 10:30 ആയിട്ടുണ്ട്. നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് അല്ലേ ശ്രീലക്ഷ്മി.
0: തീർച്ചയായിട്ടും ഒരു നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി.
1: അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

சின்ன துரல் என்று.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്,

0: ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: Free Kick 90.4 FM 2026.
3: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
4: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
3: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
4: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
3: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
4: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
3: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
4: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
3: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
4: ഫ്രീ കിക്ക് 90.4 FM 2026.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. എന്നോടൊപ്പം
5: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതിയാണ്.
1: അതെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൈവ് ആണ് അല്ലേ? നമ്മുടെ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഫസ്റ്റ് ലൈവ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ്.
5: അതെ, ഞങ്ങൾ തമ്മിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത്.
1: അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിത്രാമ്മ ഒരു പാട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിത്രാമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുൻപ്. ഒരു നമുക്ക് ഈ ആത്മഹത്യ നമ്മൾ പലയിടത്തും കാണുന്നതാണല്ലേ. അപ്പോൾ ചിലയിടത്ത് നമുക്ക് ചിലപ്പോൾ ദാരിദ്ര്യം കാരണമായിരിക്കാം, ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമായിരിക്കാം. അപ്പോൾ ഒരു കുടുംബം മൊത്തത്തിൽ ഒരു ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു കാര്യം ചിത്രാമ്മ നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ ജനമൈത്രി പോലീസ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരെയും സംരക്ഷിക്കാവുന്നതിനാണെങ്കിലും അവബോധം കൊടുക്കുന്നതിനാണെങ്കിലും ഒന്ന് സപ്പോർട്ടിനാണെങ്കിലും പല തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ചിത്രാമ്മ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സഹായം നമ്മളുടെ ചുറ്റിലും ഉണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും അതിനെക്കുറിച്ചും കൂടി നമ്മളൊന്ന് അവെയർ ആയിരിക്കണം എന്നുള്ളത് ചിത്രാമ്മ നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ലോങ് മെസ്സേജ് ആയിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേൾപ്പിക്കാത്തത്. അപ്പോൾ ആ ഒരു നല്ലൊരു മെസ്സേജ് നമ്മൾക്ക് തന്നതിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചില സമയത്ത് ഒരു തോന്നലാണ്, ഒരു നിമിഷത്തിൻ്റെ ഒരു തോന്നലാണ്. നമ്മൾ പെട്ടെന്ന് മാറി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നമുക്കൊന്ന് എണ്ണിട്ട് നടന്നാൽ ഈ ഒരു ചിന്ത മാറാവുന്നതേ ഉള്ളൂ. നമ്മളൊരു കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ചിലപ്പോൾ അവിടെ നമ്മൾ തോറ്റുപോയി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചില ചിന്തകൾ വരുമ്പോഴായിരിക്കും. പക്ഷേ പെട്ടെന്നൊരു കാറ്റ് വീശുന്നതോ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു കിളി പറന്നു പോകുന്നതോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ വരുമെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ആ ഒരു അനുഭവം കൊണ്ടുവരുന്ന ഒരു ഡിസ്ട്രാക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചൊരു വരവായിരിക്കാം അല്ലേ.
5: ഇപ്പം മുമ്പത്തെ കാലഘട്ടം പോലെയല്ല, ഇപ്പം നമുക്ക് എല്ലാവരോടും തുറന്നു പറയാം, എനിക്കിങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്, എൻ്റെ മനസ്സ് ശരിയല്ല എന്ന്. കൂടുതൽ കൂടുതൽ ഇപ്പം വിദഗ്ധന്മാരുടെ എണ്ണം കൂടിക്കൂടി വന്നിട്ടിരിക്കുകയാണ്, ഇങ്ങനെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാനായാലും നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാനായാലും. കാരണം കാലഘട്ടം മാറി വരികയാണ്. മുമ്പത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരാളോട് ചെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചോദിക്കും, വേറെ അസുഖമാണോ നിനക്ക് എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാനസിക സംഘർഷത്തിലൊക്കെയാണ്, അതിലൂടെയൊക്കെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, അത് നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാളോ നിങ്ങളെ കേൾക്കാൻ തയ്യാറായ ഒരാളോട് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ് അല്ലേ.
1: അതെ. അപ്പോൾ നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഇന്ന് ഒരുപാട് പേര് നല്ല അവബോധമുള്ളവരാണ്. എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും തനിക്കൊരു ഡിപ്രഷൻ വന്നാലോ കാര്യങ്ങളൊക്കെ വെച്ചാൽ അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മളൊരു കാര്യം നമ്മളൊരു അതിൻ്റേതായിട്ടുള്ള ആൾക്കാരോട് പോയി പറയുന്ന സമയത്ത്

0: ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൃത്യമായ പരിഹാരം അല്ലെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, നമ്മളുടെ അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള എന്താ നമ്മളെയൊന്നും മറ്റൊരാളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെന്ന് ഒരു വിഷമം പറയുന്നത് ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലത്തോട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ അവിടെ ഇരിക്കുന്നവർക്ക് സാധിക്കും. ഇന്നത്തെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറും ഒരുപാട് രീതിയിൽ മാറ്റം വന്നിട്ടുള്ളത് ഒരു പ്രത്യേക കാര്യം തന്നെയാണ്.
1: ഇപ്പോഴത്തെ ടെക്കുകൾക്കൊക്കെ ആണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എടുക്കുക അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അത് ഒന്നിനും ഒരു എൻഡപ്പ് അല്ല, ഒരു കാര്യത്തിനും അതൊരു പരിഹാരമല്ല. നമ്മൾ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം. എന്ത് പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമുക്ക് നമ്മളോട് തന്നെ ഒരു വാശി വരണം, ആ ഞാൻ ജീവിക്കും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇതൊക്കെ തരണം ചെയ്യും എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ മെല്ലെ നമ്മളിങ്ങ് കയറി വന്നോളും. അല്ലാതെ ജീവൻ കൊണ്ട് അവസാനിപ്പിക്കുന്നതിൽ ഒരു പരിഹാരവും കാണുന്നില്ല.
0: പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കുട്ടികളിലെ ആത്മഹത്യാ പ്രവണതയെയും കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ അതൊരു വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈവ് കൊണ്ട് അത് തീരില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് ടീച്ചേഴ്സിനും മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു നമ്മളൊരു എന്താ ഒരു സിംറ്റം കുട്ടികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് പരിഹരിക്കാനും സാധിക്കുന്നതാണ്. പലപ്പോഴും കുട്ടികൾ രക്ഷിതാക്കളോടോ ടീച്ചർമാരോടോ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നത്.
1: സ്കൂളുകളിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ സ്കൂളുകളിലും ഇതിനായിട്ടൊരു ടീച്ചറിനെ നിയമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും കുട്ടികൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു കാര്യം അവർക്ക് സാധിച്ചില്ലെങ്കിൽ കൂടിയും അവരതൊരു വലിയ പ്രശ്നമാക്കി എടുത്തിട്ട് അവർ സ്വയം ഇതിനെക്കുറിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതലും ഇപ്പം അപ്ഡേറ്റ് ആണ് കുട്ടികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഭയങ്കരമായ അവർ അപ്ഡേറ്റ് ആണ്. ഇങ്ങനെ നമുക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പകാലത്ത് നമുക്ക് ഇങ്ങനെയൊന്നും ഒരു അപ്ഡേഷൻ ഉണ്ടായിരുന്നില്ല. ഈ സാധനം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം, അപ്പോൾ ഞാനൊന്ന് പേടിപ്പിച്ചാൽ എൻ്റെ അമ്മയും അച്ഛനും ഇതൊന്ന് സാധിച്ചു തരും, അത്രയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ അപ്ഡേറ്റഡ് ആണ്. അവർക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ എന്തും ചെയ്യാം എന്നുള്ളൊരു വാശിയിൽ അവരെത്തിയിരിക്കുകയാണ്. നമ്മൾ കുട്ടികളെ കൂടുതൽ അടിക്കാനോ വഴക്കുണ്ടാക്കാനോ നിൽക്കാതെ കൂടുതൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ വിദഗ്ധരുമായിട്ട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
0: ഇപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ എപ്പോഴും യെസ് യെസ് യെസ് കേട്ടിട്ട് പെട്ടെന്നൊരു നോ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അപ്പോൾ അതങ്ങനെ ഒരു ശീലം വന്നവർക്ക് നോ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ യെസ് സ്വീകരിക്കുന്നത് പോലെ നോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും നമുക്ക് ഒരേപോലെ ആയിരിക്കണം എന്നില്ല, അതിലൊക്കെ മാറ്റം വരാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ആൻഡ് മാറിക്കൊണ്ടേ ഇരിക്കും അല്ലേ. എപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് നമ്മളുടെ ജീവിതം പോവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള അവബോധമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ നല്ല നല്ല ടീച്ചേഴ്സൊക്കെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിത്രാമ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പോയതാണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ, മെസ്സേജ് കേട്ട് കാണുമെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ചിത്രാമ, നല്ലൊരു ദിവസം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മാമ്പഴക്കാലം എന്ന ചിത്രത്തിലെ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലെ ഒരു വളരെ മനോഹരമായൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ രഘുനന്ദൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊല്ലത്ത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പക്ഷേ അത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തട്ടെയെന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. കൊല്ലത്ത് മിക്ക സ്ഥലത്തും ട്രോളിംഗ് കാരണം മിതമായ അളവിൽ ഐസ് ചേർക്കാതെയും ഫോർമാലിൻ കലർത്തിയതുമായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നും മത്സ്യം സുലഭമായി ലഭിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിൽ അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഏതെങ്കിലും ഒരു അധികാരികൾ കേൾക്കട്ടെ, അത് അതിലൊരു തീരുമാനം എടുക്കട്ടെ എന്ന് കൂടി നമ്മളും ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ വീണ്ടും നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സനോജ് മൂന്ന് പൂക്കളൊക്കെ തന്നിട്ട് നമുക്ക് എല്ലാവർക്കും മൂന്ന് പൂക്കളൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ നെൽസൺ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, എല്ലാം അടിപൊളിയായി പോകുന്നതിൽ സന്തോഷം ഞങ്ങൾക്കും. അതെ, അവിടെയും നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. എന്നും ഇങ്ങനെ തന്നെ പോകട്ടെ, എനിക്കൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ആ പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ്, അപ്പോൾ നിങ്ങളിങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് പ്രോഗ്രാമുണ്ട്, മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമാണ്. ഒന്നെന്ന് പറയുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമാണ്, അത് കണ്ടക്ട് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ

0: ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ് എന്ന ആൽബം ഗാനങ്ങളുടെ ഒരു പ്രോഗ്രാമും കൂടി നമുക്കുണ്ട്. അത് ലൈവാണ്. അപ്പോൾ നമ്മുടെ ആദിനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽബം സോങ്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ എപ്പോഴും നമ്മൾ പാട്ടുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് തോന്നുമല്ലോ ഈ ഇഷ്ടമുള്ള ഈ ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചെങ്കിലെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പാട്ടുകളൊക്കെ തീർച്ചയായിട്ടും ആ ഒരു ലൈവിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രമാണ് നമ്മൾ ആ ലൈവിൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിലും കൂടി നിങ്ങൾ അല്ലെ നിങ്ങൾ ആ ഒരു അതിലും ലൈവിലൊക്കെ എന്താ പങ്കെടുക്കണം എന്ന് കൂടി നമ്മൾ പറയുകയാണ്. നമ്മുടെ ജോബി ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, ഒരു ശുഭദിനം. അത് അപ്പോൾ ഒരു മെസ്സേജാണ് നമുക്ക് എപ്പോഴും ചേട്ടൻ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് എന്താ ഒരു കോട്ട് നമുക്ക് തരാറുണ്ട്. അപ്പോൾ സ്കൂളിൽ പാഠം പഠിച്ചതിന് ശേഷമായിരുന്നു പരീക്ഷ, എന്നാൽ ജീവിതത്തിൽ പരീക്ഷകൾക്ക് ശേഷമാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ചിരി വന്നു.
1: അതെ, ശ്രീലക്ഷ്മി ചിരിച്ചതായി ഞങ്ങൾ കണ്ടു. എന്താണ് ചിരിയുടെ അർത്ഥം?
0: അത് വേറൊന്നുമല്ല, ഒരു ചില സത്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെ എത്ര സിമ്പിളായിട്ടാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത്, പക്ഷെ അത് അനുഭവത്തിൽ വരുന്ന സമയത്ത് കുറച്ച് കടുകട്ടിയാണ് നമുക്ക് തോന്നാറുണ്ട്.
1: പറഞ്ഞതൊരു വലിയ കാര്യമാണ് അല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പം പഠിച്ചു കഴിഞ്ഞാണ് പരീക്ഷ, പക്ഷെ ഇവിടെ പരീക്ഷകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പാഠമൊക്കെ പഠിക്കുന്നത്. ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ പഠിക്കുന്നത് തന്നെ ആ പരീക്ഷണങ്ങൾക്ക് ശേഷമായിരിക്കും. ചിലവർ അത് പഠിക്കാതെ തന്നെ വീണ്ടും വീണ്ടും ആ കുഴിയിലേക്ക് തന്നെ ചാടും, ചിലവരത് പഠിച്ചതിന് ശേഷം അത് വേണ്ടാന്ന് വെക്കാറുമുണ്ട്.
0: അതെ, അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായിരിക്കുകയാണ്, 11:02 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട ഒരു സമയമായി. നല്ലൊരു പാട്ട്, നമ്മുടെ റീജ ചേച്ചി ചോദിച്ചൊരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് ഒരു മാലയും തുടങ്ങുന്ന പാട്ട്, ആ പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വന 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങളൊക്കെ ഞാൻ പാർവതിയാണ്, എൻ്റെ ഒപ്പം
1: ശ്രീലക്ഷ്മി. ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് ഒന്ന് പോവാറുണ്ട്, അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ അതൊക്കെ ഇങ്ങനെ ക്ഷമിച്ച് തരും, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്.
2: അപ്പോൾ നമ്മുടെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, പാർവതി, രണ്ടുപേരും സന്തോഷമായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ ചേച്ചിക്ക് തോന്നുന്നില്ലേ നമ്മൾ അത്രത്തോളം ഹാപ്പി ആയിട്ടാണ് പ്രിയപ്പെട്ട ചേച്ചിയോടൊക്കെ നമ്മളിങ്ങനെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയും കവിത ചേച്ചിയും നല്ലപോലെ സന്തോഷവതിയായിട്ടൊക്കെ ഇരിക്കുന്നു, നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് കേൾക്കാൻ റെഡിയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും എല്ലാവർക്കും ഒരു പുഞ്ചിരി കൊടുക്കും, പക്ഷെ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക, നീ ഓക്കെ ആണോ എന്ന്. ലൈഫ് എപ്പോഴും പെർഫെക്റ്റ് ആവില്ല, ചിലപ്പോൾ മനസ്സിന് ഭാരം തോന്നും, അതൊരു വീക്ക്നെസ്സായി എടുക്കാതെ നമ്മളും മനുഷ്യരാണ് എന്ന ഓർമ്മപ്പെടുത്തലായി കരുതുക. മനസ്സ് സുഖമായാൽ ജീവിതവും സുഖമായി തോന്നും. താങ്ക് യു സോ മച്ച്, കാരണം നല്ലൊരു മെസ്സേജാണല്ലേ പാർവതി.
0: കുഞ്ഞു കാര്യമല്ല, വലിയ കാര്യമാണ്.
2: അതെ, പലപ്പോഴും നമ്മൾ ഓക്കെ ആണോ എന്ന് നമ്മൾ ഒരു നോക്കാറില്ല എന്ന്, പക്ഷെ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. നമുക്കെത്ര മുറിവേറ്റാലും മറ്റൊരാൾക്ക് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്തരം മുറിവും വേദനയൊക്കെ കൊണ്ട് നമ്മൾ ചില സമയത്ത് തളർന്നു പോകാറുണ്ട്. ആ ഒരു സമയത്ത് സെൽഫ് ലവ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്. ഈ പണ്ടൊക്കെ നമ്മൾ സെൽഫ് ലവ് അതിനൊക്കെ നമ്മൾ സ്വാർത്ഥത എന്നൊക്കെ നമ്മൾ പരമാവധിയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്ന് എല്ലാം നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും സെൽഫ് ലവ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളുടെ ജീവിതം മാറ്റി വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ കൂടി നമ്മളൊന്ന് പരിഗണിക്കാൻ കൂടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്നുകൂടിയാണ് കവിത ചേച്ചി പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ ഇത്തരത്തിലൊരു മെസ്സേജ് തന്ന് ഞങ്ങളെ ഇങ്ങനെ ഹാപ്പി ആക്കിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു മെസ്സേജ് ഒരു കുഞ്ഞു കാര്യം എന്നുള്ളതിലുപരി ഒരുപാട് പേർക്ക് നല്ലൊരു മെസ്സേജായിട്ട് മാറിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി, കവിത നല്ലൊരു മെസ്സേജുമായിട്ട് ഞങ്ങളെ ഇന്ന് നല്ലൊരു ദിവസം ഞങ്ങൾക്ക് സമ്മാനിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പുതിയൊരു ശ്രോതാവുണ്ട് കേട്ടോ, നമുക്ക് ശാന്ത അടിമാലി, ശാന്ത ചേച്ചി അടിമാലിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നന്ദനത്തിലെ കൃഷ്ണൻ്റെ പാട്ട് വെച്ച് തരണം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ പാട്ട് മാത്രം ചോദിച്ചാൽ പോരാ, ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ നമ്മളുടെ ശ്രോതാക്കളോടും നമ്മളോടൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ മെസ്സേജുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്.
0: അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്.
2: തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മൾ ഈ ഒരു പുതിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവിനെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബിനീഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒരു പുതിയ ശ്രോതാവ് വന്നിട്ടുണ്ട് ശാന്ത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ കണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്തരത്തിലുള്ള ഒരു നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അടിമാലിയിൽ കൂടുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ശ്രോതാക്കൾ നമുക്കവിടെ ഉണ്ടെന്ന് അറിയാം, അവരെയൊക്കെ മെസ്സേജ് അയക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും മെസ്സേജുകളൊക്കെ നമ്മൾക്ക് അയക്കുക, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ശ്രീലക്ഷ്മി പാർവതി ഗുഡ് ഡേ. രാജൻ ചേട്ടനും ഗുഡ് ഡേ ഞങ്ങൾ എന്താ ആശംസിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു ചോദ്യവുമായി ബാബുരാജ് സാർ ഇവിടെ കമോൺ എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് പ്രീത ടീച്ചറിൻ്റെ ഒരു ശൈലിയാണ് ഇവിടെ കമോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശൈലി കടം എടുത്തതാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രീത ടീച്ചറത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ലൈവിൽ ചിലപ്പോൾ അതൊന്ന് പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ടൈറ്റസ് കുരീപ്പുഴ മണി കെ ചെന്താപൂര് ഒരു ആയിട്ടുള്ളൊരു സമാഗമം നമുക്ക് ഇന്നലെ നടത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്തരത്തിൽ മെസ്സേജ് നമ്മളെ പ്രോഗ്രാം കേട്ടിട്ട് അതിനൊരു ഫീഡ്ബാക്ക് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
0: അതോടൊപ്പം വിശേഷങ്ങൾ നമ്മളെ ഇങ്ങനെ അറിയിക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളും ഡെയിലി നമ്മളിങ്ങനെ നമ്മുടെ ശ്രോതാക്കളിലൂടെ നമ്മൾ ചില അപ്ഡേറ്റ്സുകളൊക്കെ അറിയാറുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മളെ ഒരാൾക്ക് ആ ഓരോ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയുക, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കുക. ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് തന്നെ നമ്മൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഹാപ്പി ആണോ, നല്ലൊരു ദിവസം നേരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ദിവസങ്ങളൊക്കെ തരുന്നത് നമുക്ക് ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ്.
2: അതെ, ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ഈ ഒരുപാട് നമുക്ക് ഗുഡ് മോർണിംഗ് അയച്ചിട്ടുള്ളൊരു മെസ്സേജ് ചിലർ എപ്പോഴും നമുക്ക് അയക്കാറുണ്ട്. നമ്മൾ തിരിച്ചൊരു റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചൊന്ന് വിഷയമോ പോലും ഇല്ല അല്ലേ. പക്ഷെ നമുക്ക് എന്നും മുടങ്ങാതെ ആ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ വരും. ഒരുപക്ഷെ ചിലപ്പോൾ അതൊന്ന് പെട്ടെന്നൊരു ദിവസം അത് നിർത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക്

0: കിട്ടുന്നൊരു ചിലപ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യായിരിക്കും, പക്ഷെ അത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിഷമം തന്നെ, അയ്യോ എവിടെ പോയി, നമ്മളെ മറന്നോ, ചിലപ്പോൾ നമ്മളെ ഓർക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണ് എന്നും രാവിലെ ഒരു ഗുഡ് മോർണിംഗ്
1: നമ്മൾ അന്വേഷിക്കും. അതെ,
0: സ്വാഭാവികമായിട്ടും നമ്മളൊരു നമുക്ക് നമ്മൾ ചിന്തിക്കും ഇയാൾ എവിടെ പോയി എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എന്നും രാവിലെ നിങ്ങൾ സുഖമല്ലേ, സന്തോഷമായിട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ് അത് കാണുന്നത്. കാരണം അത്തരം ഒരു വാക്ക് കിട്ടാൻ നമുക്ക് വളരെയധികം പ്രയാസമാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മളുടെ മൻസൂർ ചേട്ടൻ കുട്ടുകാട് നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത കാര്യമൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മുടെ ഒരു നാട്ടിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം എന്താ ബുദ്ധിമുട്ടാണ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം ഇത്രയേറെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലേ, ഒരുപാട് സഹകരണം കൊണ്ടും ഒരുപാട് നമ്മുടെ വീടിന് അപ്പുറത്തൊരാൾ വിശന്നിരുന്ന തീർച്ചയായിട്ടും നമ്മളത് കാണുകയും ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, അവർക്ക് ആഹാരം കൊടുക്കുകയും ചെയ്യും, അവരെ കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം അവർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ അവിടെയാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ചേട്ടൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മളിങ്ങനെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. നമ്മളുടെ തൊട്ടടുത്തുള്ള വ്യക്തികളെ കൂടി അവരുടെ ആ ഒരു അവസ്ഥയും കൂടി നമ്മൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി നമ്മൾ ഈ ഒരു സമയത്ത് പറയുകയാണ്. ചുറ്റും നമുക്കൊന്ന് കണ്ണുണ്ടാവട്ടെ.
1: അതെ, അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സുകളൊക്കെ നമ്മളിങ്ങനെ പറയാനുണ്ടല്ലേ, നമുക്ക് കുറച്ചധികം അപ്ഡേറ്റ്സുകളൊക്കെ.
0: അത് ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്, അപ്പൊ അത് പറയാനായിട്ട് ഇങ്ങനെ പാർവതി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാനൊന്നും സമയം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട് അല്ലേ.
1: അതെ, ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിന്ന് അപ്ഡേറ്റ്സ് പറഞ്ഞില്ല ശ്രീലക്ഷ്മി, എനിക്ക് സമയം തരൂ സമയം തരൂ. ശ്രീലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ, അപ്പൊ എന്താണെന്ന് ശ്രീലക്ഷ്മി എന്നെ ആദ്യം പറയട്ടെ.
0: അതെ, അപ്പൊ ഇന്ന് വേൾഡ് ആസ്ട്രോയിഡ് ഡേ ആണ് അല്ലേ, 2026 ആസ്ട്രോയിഡ് ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് June 30 നമ്മൾ വേൾഡ് ആസ്ട്രോയിഡ് ഡേ, അതായത് ലോക ചിഹ്നഗ്രഹ ദിനം നമ്മൾ ആചരിക്കുന്നത്.
1: അതെ, ഇന്ന് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ ദിനം. 1908 ഇതുപോലൊരു June 30 രാവിലെ ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഇടം നേടിയ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു, അറിയാമോ ശ്രീലക്ഷ്മിക്ക്?
0: പാർവതി പറയൂ,
1: എനിക്കറിയാം. ഞാൻ തന്നെ പറയാം. റഷ്യയിലെ സൈബീരിയൻ പ്രദേശത്തുള്ള ടങ്സ നദിയുടെ തീരത്ത് വലിയൊരു കാട് നിമിഷ നേരം കൊണ്ട് കത്തിച്ചാമ്പലായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വൻമരങ്ങളൊക്കെയാണ് പെടുന്നതിനെ ആവിയായി പോയത്. കാരണം ഒരു ചിഹ്നഗ്രഹം വന്ന് ഭൂമിയിൽ പതിച്ചതുകൊണ്ടാണ്. ആ ഒരു ദിവസത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര ചിഹ്നഗ്രഹം ായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അതെ, എല്ലാ വർഷവും June 30 ലോക ചിഹ്നഗ്രഹ ദിവസമായി ആചരിക്കാൻ December 2016 ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ലോക ചിഹ്നഗ്രഹ ദിനമാണ്. നമ്മുടെ പത്രങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഇങ്ങനെ വലിയ അപ്ഡേറ്റ്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് June 30 ചിഹ്നഗ്രഹ ദിനമായിട്ട് ആചരിക്കുന്നു.
0: അതെ, അപ്പൊ നമ്മുടെ ഇതിന്റെ ഒരു 2026 ഒരു പ്രമേയം എന്ന് പറയുമ്പോൾ പ്ലാനറ്ററി ഡിഫൻസ് ആൻഡ് ആസ്ട്രോയിഡ് ഇമ്പാക്ട് ഹസാർഡ്സ് എന്നുള്ളതാണ് ഈ ഒരു വർഷത്തെ പ്രമേയം. അതായത് ഗ്രഹ പ്രതിരോധവും ചിഹ്നഗ്രഹ ആഘാത അപകടങ്ങളും എന്നതാണ് ഈ ഒരു വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത്. ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ ഇവയൊക്കെ കൊണ്ട് ഭൂമിക്കുണ്ടാകാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുകൂടി നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആ ഒരു ഇൻഫോർമേഷൻ എത്തിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 11:18 ആയിരിക്കുകയാണ്. നമുക്കൊരു ചെറിയൊരു പാട്ട് കേൾക്കാൻ ഒരു സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഞാൻ പാർവതി, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മി. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു നമ്മുടെ ചിത്രാമ്മ.

0: ഒരു മനോഹരമായൊരു പാട്ടാണ്. കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ, നല്ല പാട്ടായിരുന്നു അല്ലേ? അത് കേട്ടപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കുറേ പണ്ടൊക്കെ ഇങ്ങനെ പാടിപ്പാടി നടന്നൊരു പാട്ടാണ്.
1: അത് ഈ സ്റ്റുഡിയോയിലുള്ള എല്ലാവരും ആ പാട്ടിങ്ങനെ ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
0: ശരിയായിരുന്നു, നമ്മൾ ഇവിടുന്ന് നല്ലപോലെ എൻജോയ് ചെയ്തൊരു പാട്ടായിരുന്നു. നമ്മുടെ ചിത്രാമയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ലൈവിന് ശേഷം നമ്മൾ ആ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 11:25 ഏകദേശം 26. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം ഇങ്ങനെ കഴിയാറായി. അപ്പോൾ ബാക്കിയുള്ള പാട്ടുകളൊക്കെ നമ്മൾ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കൂ. നമ്മുടെ വനജമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാന്ത്വനം കുടുംബത്തിന് നല്ലൊരു ദിവസം നേരുന്നു. റേഡിയോയിലെ അടുക്കളയിലെ ബന്ധുവും കൂട്ടുകാരിയും എല്ലാമാണ് എൻ്റെ റേഡിയോ. എല്ലാ വേദനകളിലും ഒരു സുഖം കാണുന്നത് ഈ പരിപാടികളെല്ലാം കേൾക്കുമ്പോഴാണ്. എല്ലാം നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു അപ്ഡേഷൻ കൂടി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരാണല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, മുൻഗണനാ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് അർഹരായ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു എന്നുള്ള ഒരു അപ്ഡേഷനാണ്. ജൂലൈ 17 വരെ അപേക്ഷ നമുക്ക് സമർപ്പിക്കാം. ഇത് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. സിറ്റിസൺ പോർട്ടൽ എന്ന് പറയുമ്പം ecitizen.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റാണ്. അപ്പോൾ അപേക്ഷ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ റേഷൻ കാർഡിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതേപോലെ റേഷൻ കാർഡിൻ്റെ കൺവെർഷനൊക്കെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു സമയമാണ്, സമയം മറക്കേണ്ട. ജൂലൈ 17. അതേപോലെ തന്നെ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്, സെൽഫ് എന്യൂമറേഷൻ. 2027 സെൻസസിൻ്റെ സെൽഫ് എന്യൂമറേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണിന്ന്. അപ്പോൾ ആരെങ്കിലും ചെയ്യാതായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് ചെയ്യണം എന്നുകൂടി നമ്മളൊന്ന് പറയുകയാണ് കേട്ടോ.
1: അപ്പോൾ കാലം ഒരുപാട് അപ്ഡേറ്റ് ആയി. ഇപ്പം നമുക്ക് ഇനിയിപ്പം നമ്മുടെ വീട്ടിലേക്കൊന്നും സെൻസസ് എടുക്കാനില്ല, നമുക്ക് തനിയെ ചെയ്യാവുന്ന ഒരു മേഖലയിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സ്വന്തമായി ചെയ്യാനായിട്ട് ആ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ നമ്മുടെ എല്ലാവരും എല്ലാ പൊതുമേഖലകളിലും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ നോക്കി, നിങ്ങൾക്ക് എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ പൊതുമേഖലകളിൽ, അതായത് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ അങ്ങനെയൊക്കെ പോയി ചോദിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, എല്ലാവരും സെൻസസ് ചെയ്യുക അല്ലേ.
0: അതെ അതെ. അപ്പോൾ ആരും മറക്കേണ്ട, sc.census.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ ആ ഒരു കാര്യം അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. എന്യൂമറേഷൻ ഐ ഡി, ഒരു എന്യൂമറേഷൻ ഐ ഡി ഉണ്ട്, അത് നമ്മൾ നമ്മളുടെ സെൻസസ് ഉദ്യോഗസ്ഥരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്കത് കൊടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും അതൊന്ന് ചെയ്യണം എന്നുകൂടി നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഇപ്പോൾ സമയം 11:28 ആയിരിക്കുകയാണ്. ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, നല്ല നല്ല ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടും അല്ലേ ഒരു കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാട് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും ഒരു വ്യക്തി ചിലപ്പോൾ അവരുടെ ഒരു വിഷമം നമുക്ക് നമ്മളോട് പറയാൻ ചിലപ്പോൾ സാധിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതൊരു നമ്മൾ അവിടെ ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു ദൈവത്തിന് തുല്യമായിട്ടായിരിക്കും പിന്നീട് നമ്മളത് കാണുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ, മറ്റൊരാളെ ഒന്ന് കൈപിടിച്ചുയർത്താൻ നമ്മളെക്കൊണ്ട് കഴിയട്ടെ എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതേപോലെ
1: കൂടെ ഉള്ളവരെയും കൂടെ നമ്മളൊന്നും പരിഗണിക്കുക അല്ലേ, അവരുടെ മാനസികാവസ്ഥ നോക്കുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വന്ന് ചർച്ച ചെയ്തുകൊണ്ടേ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നിങ്ങളോട് വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മനസ്സ് തുറന്ന് അവരെ ഒന്ന് കേൾക്കുക. ഇപ്പോഴാണെങ്കിൽ കേൾക്കാൻ ആർക്കും ഒരു സമയമില്ല, പക്ഷെ ഒരു 5-10 മിനിറ്റ് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ ചിലപ്പോൾ ഒരു വലിയ ഡിസാസ്റ്ററിൽ നിന്ന് നമുക്ക് അവരെ പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റും.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ലത് ചെയ്യാൻ സാധിക്കട്ടെ. ഒരു ദിവസമെങ്കിലും നമുക്ക് ഒരു ദിവസം ഒരു നന്മയെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ നമ്മളുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാരണം സമയം 11:29 ആയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഒരുപാട് ശ്രോതാക്കൾ പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ ആ പാട്ടുകളൊക്കെ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അങ്ങനെ സമയം 11:30 ആയിരിക്കുന്നു, നമ്മൾക്കിപ്പോൾ ടാറ്റ പറയാനൊരു സമയമായി.
1: അതെ,
0: ഇത്രയും നേരം പ്രിയപ്പെട്ടവരുമായി സംസാരിച്ചു കൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ഞാൻ പാർവതി.
0: തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 180 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട

0: നമ്പർ 0474279314. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9446202760.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ്.

0: ഏതൊക്കെയാണ്?
1: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
0: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
2: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
0: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
0: 9447607603 9400 7800 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ്, 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: സുഖമായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്ക്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസാനം.

0: നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ട്രോളിംഗ് നിരോധനകാലത്ത് സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം ഇ അബ്ദുൾ ഗഫൂർ മറുപടി നൽകി. സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്നും എല്ലാ ആനുകൂല്യവും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഗുണഭോക്തൃ വിഹിതം കൃത്യമായി വിതരണം ചെയ്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും ടി സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ, IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷിവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.
0: ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായും മന്ത്രി നിയമസഭയെ അറിയിച്ചു. മത്സരത്തിനിടെ പരിക്കേൽക്കുന്ന കായിക താരങ്ങൾക്ക് ചികിത്സ സഹായം ലഭ്യമാക്കുന്നതിന് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ദിര ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് മാത്രമാണ് സിറ്റി ഫാസ്റ്റ് സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു വരുന്നത്. സിറ്റി ഫാസ്റ്റ് സർവീസുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്തു വരുന്ന റൂട്ടുകളിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്നത് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് കാലത്ത് റദ്ദാക്കിയ KSRTC സർവീസുകളിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് സെമസ്റ്റർ ഇൻ കേരള പദ്ധതിയിലൂടെ അക്കാദമിക് ടൂറിസം ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള അക്കാദമിക് പലായനം കുറയ്ക്കുന്നതിനും പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കേരളത്തിൽ നിലനിർത്തുന്നതിനുമായാണ് പദ്ധതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SESENSUS.GOV.IN എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വിർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിലുള്ള തങ്ങളുടെ സഹകരണം ആവർത്തിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തെരുവ് നായ ശല്യം കാരണം തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഇന്നും അവധി. നായകളെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ തുടർച്ചയായ രണ്ടാം ദിവസവും അധികൃതർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. വിശദവിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിനും പരിസരത്തുമുള്ള മുഴുവൻ നായ്ക്കളെയും നീക്കാതെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥിയെ നായ കടിച്ചിരുന്നു. പിന്നീട് നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടിയതോടെ സ്കൂൾ അധികൃതരും പ്രദേശവാസികളും നൽകിയ പരാതിയിലാണ് നായ്ക്കളെ പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ തീരുമാനമായത്. എന്നാൽ ഇന്നലെ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും നായ്ക്കളെ പിടികൂടുന്നതിനുള്ള ശ്രമം തുടരുകയാണ്.
0: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ രണ്ടാം ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. ഇതോടെ നെതർലൻഡ്സ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പൊരിഞ്ഞ പോരാട്ടത്തിൽ വമ്പന്മാരായ നെതർലൻഡ്സിനെ വീഴ്ത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ 3-2 അഷ്റഫ് ഹക്കീമയുടെ സ്കോഡ് ഡച്ച് പടയെ കീഴടക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. 90 മിനിറ്റ് വരെ നെതർലൻഡ്സ് മത്സരത്തിൽ 1 ഗോളിനും മുന്നിലായി. ഇഞ്ചുറി ടൈമിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ വന്നത്. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് മൊറോക്കോയുടെ എതിരാളികൾ.
0: ഇന്നലെ നടന്ന നോക്കൌട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 10:30 തുടങ്ങും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത ലോജിസ്റ്റിക്സ് കൂട്ടായ്മയായ MSE ഗ്രൂപ്പും അദാനി പോർട്സും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഇതേ തുടർന്ന് MSE ഗ്രൂപ്പിന്റെ കണ്ടെയ്നർ ടെർമിനൽ പ്രവർത്തന നിക്ഷേപ വിഭാഗമായ TIL വിഴിഞ്ഞം തുറമുഖത്തിലെ 49% ഓഹരി സ്വന്തമാക്കും. ഏതാണ്ട് 27,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതിയിൽ TIL നിക്ഷേപിക്കുന്നത് ഏകദേശം 13,000 കോടി രൂപയാണ്. പ്രവർത്തനം ആരംഭിച്ച് 18 മാസത്തിനുള്ളിൽ തന്നെ 20 ലക്ഷം TEU കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖമെന്ന നേട്ടം ഇതിനകം വിഴിഞ്ഞം സ്വന്തമാക്കിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടന്നു. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. 11 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിഴിഞ്ഞം തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തി. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവേളി സ്വദേശി ബാബു എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പഞ്ഞമാസാനുകൂല്യ വിതരണം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകൾ പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ. സെൽഫ് എന്യൂമറേഷൻ സെൻസസ് നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെതിരെ മൊറോക്കോയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി തീർന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ തീരുമാനിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12-നാണ് റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്.

0: ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജീച്ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1500 രൂപയും ഉൾപ്പെടെ മൊത്തം 4500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജീച്ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4500 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂ എന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്തമാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്.

0: നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐ ഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി യു പി ഐ സേവനം ആരംഭിച്ച യൂറോ ബാങ്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ മൂന്നാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്തമാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വെ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൌരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 3-ാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു

0: സംരംഭം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനി ജുലാ തോമസ്, ജില്ലാ കളക്ടർ. രാജ്യത്ത് സെൻസസ് ആരംഭിച്ച വിവരം ഏവരും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളുമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സെൻസസിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ എന്നൊരു പ്രോസസ്സാണ് ഈ വർഷത്തെ സെൻസസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ വീടിനെ സംബന്ധിച്ച വിവരങ്ങൾ ഡിജിറ്റലായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്യൂമറേറ്റേഴ്സ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആയാസരഹിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണിൽ ചെയ്യുമ്പോൾ sc.census.gov.in എന്ന വെബ് പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇതിനുപരിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന ക്രമീകരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നു വരുന്നത്. ഒന്നാമതായിട്ട്, കൊല്ലം ജില്ലയിലെ വിവിധ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. NSS പോലെയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻ അതിനാവശ്യമായ സഹായം നൽകി വരുന്നുണ്ട്. രണ്ടാമതായിട്ട്, പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന KSRTC, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം KSRTC സീറ്റുകളുടെ ബാക്ക് സൈഡിൽ ഏത് രീതിയിലാണ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സമയം ഒട്ടും തന്നെ പാഴായി പോകാതെ ഒരു അവസരം കൂടി ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുന്നു. ഒരു 5 മിനിറ്റാണ് മാക്സിമം ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത്. അത് നിങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് സെൻസസ് എന്ന പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു കഴിഞ്ഞു, നിങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കര ഡിപ്പോയിൽ 81 ഷെഡ്യൂളുകളാണ് ദിവസവും ഓർഡിനറിയായി നടത്തുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെയിൻ സർവീസ് രാവിലെ 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊട്ടാരക്കര പാരിപ്പള്ളി 5:25 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. അടൂർ ആയൂർ ചെയിൻ 6:05 മുതൽ 15 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൂർ കരുനാഗപ്പള്ളി 6 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും കുന്നിക്കോട് പത്തനാപുരം 6:10 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കുര പത്തനാപുരം 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കൊട്ടാരക്കര കോക്കാട് 5:30 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും നെല്ലിക്കുന്നം ചെപ്ര 5:50 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും ഉണ്ടായിരിക്കും. കൊട്ടാരക്കര പട്ടാഴി 6:10 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും ചക്കുവരയ്ക്കൽ പുനലൂർ 6:10 പട്ടാഴി 5:30 ഓടനാവട്ടം 6 മുട്ടം 6:30 പച്ചൂർ 6:50 TKM കൊല്ലം 8:05 മീയന്നൂർ കൊല്ലം 7:45 നെടുമൺകാവ് 7:15 കൊട്ടിയം 7 ഇലഞ്ഞിക്കോട് കുണ്ടറ 7:15 പാത്തല കൊല്ലം 7:30 പഴിഞ്ഞം സർക്കുലർ 7:15 കുണ്ടറ 7:20 ആനക്കോട്ടൂർ 6:50 കുറുമ്പാലൂർ പുത്തൂർ 7:20 കൊല്ലം 5:15 ഏനാത്ത് കൊല്ലം 6:20 കളപ്പില 6:20 കോവിൽമുക്ക് 6:20 ഇട്ടിവിള പുനലൂർ 8:15 ഇടയ്ക്കാട് 7:35 5:45 ചക്കുവരയ്ക്കൽ 5:45 8:15 എന്നീ സമയക്രമത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.

0: ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 180 കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ഐടിഐ പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9446202760.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

നിന്റെ കവിളിനകളിൽ അരുണിമ തിരയിളകിയ ലേഖതികളിൽ ഒഴുകിടും അളിനിരതൻ വനരതിയിൽ സുമഹൃദയം ശിവകര സുഖരാഗധാരയാടിയാടി മധുമാസ പൊന്നില കൂടി ധനുമാസ പുപ്പിട കൂടി മന

മന്ത്രം തേടി രാത്രി ഉണരുമ്പോ രതിരാജ പദങ്ങൾ വിരന്നലരാസതരങ്ങളിൽ ഉന്മദ കാമ സുഗന്ധികൾ മനോരമനം കലരുമതാ വിരരശനി പലർന്നൊരു മതിരാജകമി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09446-20-27-60.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ദഹന വ്യവസ്ഥയെക്കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം ഡോക്ടർ ദീപ എം എസ് ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
6: നമസ്കാരം.
2: ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ആൽക്കഹോളിസം എങ്ങനെ ലിവറിനെ ബാധിക്കുന്നു?
6: നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമുണ്ട്, ഇപ്പം സ്കാനിങ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവർ. ഇത് ശരിക്കും അധികം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തന്നെയാണ്. ഒരുവിധം വരെ ലിവർ സഹിക്കും ഡീറ്റോക്സിഫിക്കേഷൻ, അതിനപ്പുറം വരുമ്പോഴാണ് കൊഴുപ്പ് ഇതിൻ്റെ ഇതിലേക്ക് അടിഞ്ഞുകൂടുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് കുഴപ്പമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഫാറ്റി ലിവർ ഗ്രേഡ് 1. രണ്ടാമത്തേതാണ് ഫാറ്റി ലിവർ ഗ്രേഡ് 2. ഇവിടെ ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങും, ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റോസൈറ്റ്സ് ഇൻഫ്ലെയിംഡ് ആവാൻ തുടങ്ങും. സെക്കൻഡ് ഗ്രേഡിൽ കൊഴുപ്പ് അടിയുകയും എന്നാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. തേർഡ് ഗ്രേഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഫൈബ്രോസിസ്, അതിനകത്ത് സ്കാറിങ് ഒക്കെ വരാൻ തുടങ്ങും,
2: സെൽസ് നശിക്കാൻ
6: തുടങ്ങും. പക്ഷെ എന്നാലും അത് തിരിച്ചു വരാൻ പറ്റും. എന്നാൽ ഫോർത്ത് ആകുന്ന സ്റ്റേജാണ് സിറോസിസിലേക്ക് പോകും. അപ്പം ഓരോ സെല്ലും നശിച്ച് ഫൈബ്രോസിസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകും. ഇതാണ് ഒരു കണ്ടീഷൻ. ഇതിന്റെ മെയിൻ കാരണം ആൾക്കഹോളാണ്. ആൾക്കഹോള്, പിന്നെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, എടുക്കുന്ന ഒരുപാട് ഡ്രഗ്സും ഹെപ്പറ്റോടോക്സിക് ആണ്. ആൾക്കഹോളൊക്കെ കുടിച്ചാലും ഒരു 80% ആൾക്കഹോള് ചെന്നാൽ പോലും ലിവർ ഡീറ്റോക്സിഫൈ ചെയ്യും. അതിന് മേലിലേക്ക് പോകുമ്പോഴാണ് ഇത് ഈ ഒരു കണ്ടീഷനിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഹെപ്പറ്റൈറ്റിസ് ആണ്. അതിന് കൂടുതൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് വരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് A, B, C ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പെട്ടെന്ന് വരും. ശുദ്ധമല്ലാത്ത ഫിക്കൽ ഓറൽ റൂട്ട് എന്ന് പറയും, കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കൂടെയും കണ്ടാമിനേറ്റഡ് ഫുഡിൽ കൂടെയും പകരുന്ന ഒരു അസുഖമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഈ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഇത് പകർച്ചവ്യാധി പോലെ കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അസുഖമാണ്. രണ്ടാഴ്ച കൊണ്ട് അസുഖം മാറി. നമ്മൾ ആദ്യമേ ഫീവർ, പെയിൻ ഇൻ ഈ ഹൈപ്പോകോൺഡ്രിയം എന്ന് പറയും, ഈ ലിവർ ഇരിക്കുന്ന ഭാഗത്ത് പെയിൻ വരും, ഈ റൈറ്റ് സൈഡ് ഓഫ് അപ്പർ അബ്ഡമൻ. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. സൂക്ഷിച്ച് ആഹാരമൊക്കെ കഴിച്ച്, മരുന്നും കഴിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ B and C അങ്ങനെയല്ല. B മിക്കവാറും സിംറ്റം ഇല്ലാതെ ഒരുപാട് നാളിരിക്കും, മിക്കവാറും നല്ല ബ്ലഡ് ടെസ്റ്റിലായിരിക്കും വരുന്നത് ചിലർക്ക്. എന്നാൽ ബ്ലഡ് സിംറ്റമായിട്ടും വരും. ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരിക്കലും ഇങ്ങനെ പകരുന്നതല്ല. മിക്കവാറും ഈ ആശുപത്രികളിൽ നിന്ന് സൂചികളിൽ കൂടെ, ഇൻട്രവീനസ് ഇഞ്ചക്ഷനിൽ കൂടെ, ഈ ഡ്രഗ്സ് കഴിക്കുന്നവര് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പം, കൂടാതെ സെക്ഷൽ ഇത് വരുന്ന ഒരാളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട്, ഈ ഉമിനീരിൽ കൂടിയും സെമിനിൽ കൂടിയും ഒക്കെ ഇത് സെക്ഷൽ കോണ്ടാക്ട് വഴിയൊക്കെ പകരും. അപ്പൊ ഇതാണ് B യും C യ്ക്കുള്ള. ഇത് ചിലപ്പോൾ ചികിത്സിക്കാതിരുന്നാല് സിറോസിസിലേക്ക് പോവുക, പക്ഷെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അതിലും ഭയാനകമായ ഒരു കണ്ടീഷനാണ് ഹെപ്പറ്റൈറ്റിസ് സി. ഇതും ഒരു ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇത് ഭയങ്കര സൂക്ഷിച്ച്
2: കൈകാര്യം.
6: ഇതും ഇതേപോലെ ബിയിലെ പോലെ തന്നെ സൂചികളിൽ കൂടിയും സെക്ഷൽ കോണ്ടാക്ട് വഴിയും ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ ഇടയിലും ഒക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ്. ഈ സിറോസിസ് ഉള്ളവരിലോ ഹെപ്പാറ്റിക് ഇൻഫെക്ഷൻ ഉള്ളവർക്കോ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭയാനകം മാറും. എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കണ്ടീഷനാണ്, വളരെ കെയർഫുൾ ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കണ്ടീഷനാണ് ലിവർ സിറോസിസിലേക്ക് പോകുന്നതിന് മുമ്പേ ആണെങ്കിൽ. അപ്പോൾ ആൾക്കഹോളിസത്തിന് ഇതിനുള്ള ആൾക്കഹോളിസത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ ആൾക്കഹോളിസം തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ആൾക്കഹോളിസം യൂസ്ഡ് ഡിസോർഡർ, അല്ലെങ്കിൽ ആൾക്കഹോൾ യൂസ്ഡ് ഡിസീസ്, അല്ലെങ്കിൽ ആൾക്കഹോൾ ഡിപെൻഡന്റ് ഡിസീസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. അതൊരു അസുഖം പോലെ തന്നെ കാണണം. കാരണം ഈ ആൾക്കഹോളിസം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ഇമ്മ്യൂണിറ്റി പോകുന്ന ഒരു ഡിസോർഡറാണ് ഈ ആൾക്കഹോളിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് ആൾക്കഹോൾ ചെല്ലുന്നത് കൊണ്ട് ആ കഴിക്കുന്ന വ്യക്തിക്ക് അയാളുടെ ഹെൽത്തിനെ കുറിച്ച് ബോധം വരുന്നില്ല, അയാളുടെ ചുറ്റുമുള്ളവരുടെ ഇമോഷൻസ്, ഫാമിലി ഇമോഷൻസ് കാണാൻ പറ്റുന്നില്ല, സൊസൈറ്റിയോട് പോലും ഉള്ള ഒബ്ലിഗേഷൻ ഇയാൾ വിട്ടു പോകുന്നുണ്ട്. അത് ബിഞ്ചിങ് ഓഫ് ആൾക്കഹോൾ എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാണെങ്കിലും, ലാർജ് എമൗണ്ട് ഓഫ് കുടിച്ചാലും ഒക്കെ വരാം. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി മുൻപേ തന്നെ ഈ ഒരു കണ്ടീഷനിലേക്ക് പോകും, സിറോസിസിലോട്ടൊക്കെ പോകും, ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ ഇതുണ്ടാവുന്നത് കൊണ്ട് ഇപ്പം WHO കണക്കനുസരിച്ച് ഈ ആൾക്കോഹോളിസം കൊണ്ടുണ്ടാവുന്ന ഡെത്ത് എത്ര മില്യനാണ്, റോഡ് ആക്സിഡന്റ് ഒക്കെ കണക്ക് നോക്കിയാലും അത് വളരെ മുന്നിലാണ്. അപ്പൊ ശരിക്കും ഇതിനൊരു ട്രീറ്റ്മെന്റും ലൈഫ് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുമാണ് വേണ്ടുന്നത്. ശരിക്കും അവരെ ഇത് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല, കാരണം നിർത്താൻ ശ്രമിക്കുമ്പം വിഡ്രോയൽ സിംറ്റംസ് കാണും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം തന്നെ അവരുടെ ബ്രെയിനും ബ്രെയിൻ എഫക്റ്റഡ് ആവും. ബ്രെയിൻ എഫക്റ്റഡ് ആവുമ്പോൾ ശരിക്കും ഇവരെ ഒരു വേരിയേഷൻ നോർമലി അവർ വേരി ചെയ്യാൻ തുടങ്ങും. ഇവരുടെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിരിക്കും, ഇവർ റിയാക്ട് ചെയ്യുന്നത് ഭയങ്കരമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇവർ കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ അറിയില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു ആൾക്കോഹോളിസം മാത്രമല്ല ഈ ഡ്രഗ് അബ്യൂസും ആൾക്കോഹോളിസം ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് അബ്യൂസുകൾക്ക് കാരണമാവുന്നത്. അപ്പം ഇത് ശരിക്കും ട്രീറ്റ് ചെയ്ത് ഇപ്പം നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു നിരീക്ഷണത്തിൽ കിടന്ന് തന്നെ ട്രീറ്റ് ചെയ്യുകയും കൂടെ തന്നെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റും കൂടെ കൊടുത്താലേ ഇത് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊരു വലിയ ഈ ഒരു ഡിസോർഡർ ഒരു വലിയ കാരണമാണ്. സിറോസിസിനാണെങ്കിലും അതിന് മുമ്പേ ഉള്ള ലിവർ ഡിസീസ് ആണെങ്കിലും സിറോസിസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ടുന്നതാണ്.
2: ഡോക്ടർ, ലിവർ സിറോസിസിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
6: ലിവർ ഹെപ്പറ്റോസൈറ്റ്സ് എന്ന് പറഞ്ഞ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സ്ഥിരമായ നീർവീക്കം ഈ കോശങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു സ്കാറിങ് ഉണ്ടാവും, ഫൈബ്രോസിസ് സ്കാറിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇറിവേഴ്സിബിൾ കണ്ടീഷനാണ്. അപ്പൊ ഈ സ്കാറിങ്ങിന് നമ്മൾ വടക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ ലിവറിന് ഉണ്ടാകുന്നതാണ് ലിവർ സിറോസിസ്. കരലോകത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സിറോസിസ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിട്ട് നീണ്ടു പോയി ഇൻഫ്ലമേഷൻ നീണ്ടു നിൽക്കുകയും പിന്നെ അത് സ്കാറുകളായി മാറുകയും ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്.
2: സിറോസിസ്
6: ആയിട്ട് മാറുകയാണ്. ഇത് വളരെ പതുക്കെയാണ് രൂപപ്പെടുന്നത്, അതുകൊണ്ട് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. ആദ്യമേ പതുക്കെയാണ് ലക്ഷണങ്ങളിലേക്ക് വരുന്നത്.
2: സിറോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
6: ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മദ്യപാനം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും പൊണ്ണത്തടി ഓട്ടോമിൻ ഡിസോർഡേഴ്സ് കുറച്ചുണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ട്, മെറ്റബോളിസത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ നോൺ ആൾക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരിൽ സിറോസിസ് ഉണ്ടാവാം. പിന്നെ ഹീമോക്രോമറ്റോസിസ്, അമിതമായ അയൺ അടിഞ്ഞുകൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു സിറോസിസ് ഉണ്ട്.
2: സിറോസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
6: കടുത്ത ക്ഷീണം, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം നമ്മൾ കാണുന്നത്, മഞ്ഞയായ കണ്ണ്, തൊക്കിന്റെ മേളിലൊരു മഞ്ഞ നിറം, ബ്ലീഡിങ്, കാരണം ഈ ബ്ലീഡിങ് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് എല്ലാം ലിവറിലാണ് ഉണ്ടാവുന്നത്, വിശപ്പില്ലായ്മ, കൈപ്പത്തി എല്ലാം ചുമന്നിരിക്കും, ഓക്കാനം, ഛർദി, കാലുകളിലും വയറ്റിലും നീര് കൊള്ളും, ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുന്നത് കൊണ്ട് അമിതമായി വെയിറ്റ് കുറയും. വെയിറ്റ് ലോസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. വയറിൽ നീർക്കെട്ടുകൾ ഉണ്ടാവും,
2: അസൈറ്റിസ്.
6: പിന്നെ ബിൽറൂബിനൊക്കെ എല്ലായിടവും അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, സ്കിൻ ഇച്ചിങ് ഉണ്ടാവും, ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുന്നത് കൊണ്ട് ഈസോഫാജിയൽ വെരിസസ്, ഈസോഫാഗസ് അന്നനാളത്തിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് വലുതാകും, അതേപോലെ ഏനൽ ഓർഫിസൈസിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് വലുതാകും, അപ്പൊ ഹെമറോയിഡ്സ് പോലുള്ള അതിൽ കൂടി ബ്ലീഡിങ് ഉണ്ടാവാം, ഇന്റേണൽ ബ്ലീഡിങ്സ് എല്ലായിടത്തും ഉണ്ടാവാം. പിന്നെ മെന്റൽ കണ്ടീഷൻ വളരെ മോശമാവും, ബ്രെയിനിൽ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, ഡ്രൗസിനെസ്, സ്വഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസം, മൂഡ് ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഗൈനക്കോമാസ്റ്റിയ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്.
2: സിറോസിസിന്റെ ചികിത്സാവിധികൾ എന്തൊക്കെയാണ്?
6: ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ആദ്യം, അത് കഴിഞ്ഞ് കാരണം എന്താണോ അതിന് ട്രീറ്റ് ചെയ്യണം, കൂടാതെ ഡയറ്റ് പ്ലാൻ ചേഞ്ച് ഉണ്ട്, ആൾക്കഹോൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം, നല്ല മെഡിസിൻസ്, സിറോസ് എത്തുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കൊണ്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്ത്
2: മാറ്റാവുന്നതാണ്,
6: മെഡിസിൻസ് കൊണ്ട് നല്ലപോലെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നാൽ സിറോസിസ് വന്ന് ലിവർ ഫെയിലിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്.
2: ലിവർ പോലെ തന്നെ പ്രാധാന്യമുണ്ട് പാൻക്രിയാസിനും, അതിനെ പറ്റി കൂടി.
6: ലിവറിനോട് ചേർന്ന് തന്നെ ഡ്യൂഡിനത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു അവയവമാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എക്സോക്രൈനും എൻഡോക്രൈനും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ രക്തത്തിൽ ഡയറക്റ്റ് വരുന്ന ഹോർമോണാണ്, നമുക്ക് അറിയാം, ഇൻസുലിൻ, പിന്നെ ഗ്ലൂക്കാഗോൺ. ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനാണ്, ഗ്ലൂക്കാഗോൺ നേരെ തിരിച്ചാണ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത്. പിന്നെ മറ്റേ സെൽസ് എന്ന് വെച്ചാൽ എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്, എൻസൈംസ് ഉണ്ടാവും. ഇതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇവിടെയാണ് ബൈകാർബണേറ്റ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ആസിഡ് ന്യൂട്രലൈസ്, പിന്നെ കൈമോട്രിപ്സിൻ, പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, അങ്ങനെ ഇതടങ്ങുന്നതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്.
2: പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം?
6: അത് ഇൻഫ്ലമേഷൻ ആണ് ആദ്യത്തേത്, അത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസും ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്. അക്യൂട്ട് ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി പോലെ കൈകാര്യം ചെയ്യേണ്ടി വരും. എന്നാലും മെഡിസിൻ കൊണ്ടും തടയാവുന്നതാണ്. ക്രോണിക്ക് കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന പതുക്കെ പതുക്കെ ഉണ്ടാവുന്ന പാൻക്രിയാറ്റിസിന്, പിന്നെ കൂടാതെ കാണുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസർ, ഇത് മൂന്നുമാണ്. പിന്നെ എൻഡോക്രൈൻ ഡിസ്ഫങ്ഷൻ കൊണ്ട് ഡയബറ്റീസ് മെലിറ്റസ് 2 അതുണ്ടാവും.
2: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, ഡോക്ടേഴ്സ് ചാറ്റ്.
0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. ചെറുകുടലിന്റെ മറ്റു ഭാഗങ്ങൾ, ജജിനം, ഇലിയം, അതൊക്കെ എന്താണ്, ഘടനയും പ്രവർത്തനവും ഒന്ന് വിശദീകരിക്കാമോ?
6: അപ്പം നമ്മൾ ചെറുകുടലിന്റെ ഡിയോഡിനം കഴിഞ്ഞു. ഏകദേശം 6 മുതൽ 7 മീറ്റർ വരെ നീളമാണ് ചെറുകുടലിനുള്ളത്. ഇതിൽ 2.5 മീറ്റർ ഡിയോഡിനത്തിന്റെയും ഇലിയത്തിന്റെയും നടുക്കുള്ള ഭാഗമാണ് ജജിനം. അപ്പം ഇതിപ്പോൾ ഓൾറെഡി ഡിയോഡിനത്തിൽ ആൽക്കലൈനായി എല്ലാ എൻസൈമും കുഴഞ്ഞ് ഒരു കൈമാണ് ജജിനം സ്വീകരിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ആഗിരണം ചെയ്യേണ്ട എല്ലാ പോഷകങ്ങളും 90% ഇവിടെ ആഗിരണം, 95% ഇവിടെ വെച്ച് അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് നിറച്ച് പിരലുകൾ പോലുള്ള മൈക്രോവില്ലകൾ കാണാം. ഈ മൈക്രോവില്ലകൾ ധാരാളം ധമനികൾ, രക്തധമനികൾ ഉള്ളത് കൊണ്ട് ഇവ വളരെ ചുമന്നാണ് കാണുന്നത്. ഈ രക്തധമനികൾ വഴിയാണ് എല്ലാം ആഗിരണം ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് ആയും ഷുഗറായും പ്രോട്ടീൻ അമിനോ ആസിഡായിട്ടും ഇവിടുന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു. ഫാറ്റ് പക്ഷേ ലിംഫാറ്റിക്സ് കൂടെയാണ് ആഗിരണം ചെയ്യുന്നത്. ഇവ പോർട്ടൽ വെയിൻ വഴി നേരെ പോകുന്നത് ലിവറിലേക്കാണ്. കാരണം പിന്നത്തെ കാര്യങ്ങളെല്ലാം അവിടെയാണ് നടക്കുന്നത്. ഇതാണ് ജജിനത്തിന്റെ ഘടനയും പ്രവർത്തനവും. ചെറുകുടലിന്റെ അവസാന ഭാഗമാണ് ഇലിയം. മുൻപേ തന്നെ പറഞ്ഞ 6-7 മീറ്ററിലുള്ളതിൽ 3.5 മീറ്റർ ഏറ്റവും നീളം കൂടുതൽ ഇലിയത്തിനാണ്. പോഷകം ഏകദേശം 95% ജജിനത്തിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇലിയത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇതിൽ വൈറ്റമിൻ ബി12 ആഗിരണം പ്രധാനമായിട്ടും നടക്കുന്നത് ഇലിയത്തിലാണ്. പിന്നെ ഇലിയത്തിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വില്ലകൾ അത്രയും വലുതുമല്ല, കുറവുമാണ്. എന്നാൽ ഒരുപാട് ലിംഫാറ്റിക്സ് അതിനകത്ത് കാണാൻ പറ്റും. അത്രയും ലിംഫാറ്റിക്സ് പേസ് പാച്ചസ് എന്ന് പറയും, നമുക്ക് ജിജിനത്തിൽ കാണാൻ കഴിയില്ല. വെള്ളവും വൈൽ സോൾസ് ആൻഡ് വൈറ്റമിൻ ബി12 ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നത്.
2: വൻകുടൽ എന്താണ് അതിന്റെ പ്രവർത്തനം കൂടെ ഒന്ന് വിശദീകരിക്കുക.
6: ദഹന വ്യവസ്ഥയുടെ അവസാന ഭാഗമായിട്ടാണ് വൻകുടൽ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളമേറിയ ഭാഗവും ഇതാണ്. ഇത് തന്നെയാണ് പോഷകങ്ങളുടെ ആഗിരണം ചെറുകുടലിൽ കഴിയുമല്ലോ, അത് കഴിഞ്ഞിട്ട് വരുന്ന കൈ വെള്ളവും മാലിന്യവും കൂടെ കൂടി സ്വീകരിക്കുന്നത് വൻകുടലാണ്. ചെറുകുടൽ വന്ന് ചേരുന്നത് വൻകുടലിലെ സീക്കം എന്ന ഭാഗത്താണ്. ഈ സീക്കം എന്ന ഭാഗത്താണ് അപ്പൻഡിക്സും കാണുന്നത്. നമ്മളൊക്കെ എല്ലാം പരിചയമുള്ള അപ്പൻഡിസൈറ്റിസ് എന്ന് എപ്പോഴും കേൾക്കുന്ന അപ്പൻഡിക്സും വന്ന് ചേരുന്നത് അവിടെയാണ്. ഇവിടുന്ന് സീക്കം വളഞ്ഞ് മേപ്പോട്ട് കയറും, ഏതാണ്ട് ലിവർ വരെ മേപ്പോട്ട് പോകും. അതാണ് അസെൻഡിങ് കോളൻ. മേപ്പോട്ട് കയറുന്നുണ്ട് ആരോഹണ വൻകുടൽ എന്ന് പറയും. ഇവിടെ നിന്ന് വളഞ്ഞ് ഇടതുവശത്തിരിക്കുന്ന സ്പ്ലീനിലേക്ക് വയറിന്റെ മേളിൽ കൂടെ പോകും. അതിന് ട്രാൻസ്വസ് കോളൻ എന്നാണ് പറയുന്നത്. അവിടുന്ന് താഴേക്ക് അപ്പം ഇറങ്ങി വരുന്നോണ്ട് അതിന് ഡിസെൻഡിങ് കോളൻ അല്ലെങ്കിൽ അവരോഹണ

0: അത് അസെൻഡിങ് കോളനി അല്ലെങ്കിൽ ആരോഹണ വൻകുടലിൽ കൂടി ട്രാൻസ്വേഴ്സ് കോളനി കൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഈ വെള്ളവും ലവണങ്ങളും അബ്സോർബ് ചെയ്യും. പിന്നെ കട്ടിയായ ഒരു സാധനമാണ് ഖരരൂപത്തിലുള്ള മാലിന്യമാണ് ഡിസെൻഡിങ് കോളനിയൊക്കെ കടന്നു വരുന്നത്. അത് സിഗ്മോയിഡ് കോളനിയൊക്കെ കയറി വരുമ്പോൾ കംപ്ലീറ്റ് ഖരരൂപമായി അവിടുന്ന് രക്തത്തിലേക്ക്, അത് ശരിക്കും രക്തമാണ് മലം സ്റ്റോർ ചെയ്യുന്ന സംഭരണി. അതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് ഏനൽ സ്പിഞ്ചർ അല്ലെങ്കിൽ ഏനസ്. ഇതുവഴിയാണ് നമ്മൾ മലശോധനം പുറത്തേക്ക് കളയുന്നത്. ഈ ഏനസിൻ്റെ അല്ലെങ്കിൽ രക്തത്തിൻ്റെ ചുറ്റുമുള്ള ന്യൂറോൺസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്രം മൗത്ത് ടു ഏനസ് മ്യൂക്കസിനകത്ത് കുറേ ന്യൂറോൺസ് ഉണ്ട്. ഈ ഏനസ് നിറയുമ്പം കൊടുക്കുന്ന ഒരു റിഫ്ലക്സ് ഉണ്ട്. ആ റിഫ്ലക്സ് ആണ് നമുക്ക് ഡിഫിക്കേഷന് വേണ്ടിയുള്ള ഏനസ് സ്പിഞ്ചർ ഓപ്പണിംഗ് നടന്നിട്ട് നമ്മൾ ഡിഫിക്കേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ മലശോധനം നടത്തുന്നത്. ഇവിടെയാണ് അലിമെന്ററി കനാൽ എൻഡ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതുണ്ട്, ഗട്ട് മൈക്രോബയോമ. ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവസ്ഥയും കൺട്രോൾ ചെയ്യുന്നത് ഗട്ട് മൈക്രോബയോമയാണ്. കോളനുള്ളിൽ, പ്രത്യേകിച്ച് വൻകുടലിൽ, ബാക്കി എങ്ങും ഈ ഒരു കോളനകത്ത് ഈ മൈക്രോബയോമ ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് സൂക്ഷ്മജീവികള്, ബാക്ടീരിയ, വൈറസ് എല്ലാം ചേർന്ന് അത് കോടിക്കണക്കിന് ഉണ്ടാവുന്ന ഒരു ഫ്ലോറയാണ്. അതാണ് ആ ഫ്ലോറയാണ് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് സിറട്ടോണിൻ, മെലറ്റോണിൻ എല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. സിറട്ടോണിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് സിറട്ടോണിനാണ്. മെലറ്റോണിനും എല്ലാം അതേ ഫങ്ഷനാണ്. അങ്ങനെ ഇത് ഒന്ന് രണ്ടെണ്ണം അല്ല, ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പൊ ഗട്ട് ബ്രെയിൻ ആക്സസ് നിലനിർത്തുന്നത് ഈ മൈക്രോബയോമയാണ്. ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് ഡയറക്റ്റ് സിഎൻഎസുമായിട്ടുള്ള ഒരു കണക്ഷനാണല്ലോ. അതിനകത്ത് വരുന്ന മെയിൻ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ന്യൂറോ എൻഡോക്രൈൻ, അപ്പൊ എൻഡോക്രൈനുമായിട്ടുള്ള കണക്ഷൻ, ന്യൂറോ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി നിലനിർത്തുക, ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സസ്, ഹൈപ്പോതലാമസുമായിട്ടുള്ള കണക്ഷൻ, എൻട്രിക് നെർവസ് സിസ്റ്റം, അത് നേരത്തെ നമ്മൾ പറഞ്ഞ് വയറിനകത്ത് ഉള്ള നെർവസ് സിസ്റ്റം, അത് ഭയങ്കര ട്രില്യൻസ് ഓഫ് ന്യൂറോൺസ് അടങ്ങിയ ഒരു നെർവസ് സിസ്റ്റമാണ്. പിന്നെ വേഗസ് നെർവ്. വേഗസ് നെർവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഗട്ട് മൈക്രോബയോമ. ഇത് ഇത്രയുമാണ് ഗട്ട് ബ്രെയിൻ ആക്സസ്. ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതുള്ളത് കൊണ്ടാണ് നമ്മുടെ എല്ലാ സിസ്റ്റവും നന്നായി, ഇമ്മ്യൂണിറ്റി, ഇമോഷൻസ് എല്ലാം നന്നായി പോകുന്ന ഒരു മനുഷ്യ ശരീരം നന്നായി ഹെൽത്തി ഹാർമോണിയസ് ഫ്ലോയിൽ ഒഴുകുന്നത് ഈ ഒരു ഗട്ട് മൈക്രോബയോമ ഉള്ളതുകൊണ്ടാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ എം എസുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: രാത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ്.

0: സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 കെഎസ്ആർടിസി ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ് പുറപ്പെടും. 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ.

0: ഇതിൽ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
6: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
5: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
6: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
6: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
5: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
6: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
5: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
7: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
5: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
7: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
5: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ

ഈ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9446202760.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547-94-4684. നമ്പർ ഒരിക്കൽ കൂടി 8547-94-4684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444-8840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: Music with Radio Santhvanam 90.4 FM. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. സെൻസസിന്റെ ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ ഇന്ന് അവസാനിക്കും. ഇതുവരെ ജില്ലയിൽ 600,000+ പേർ പ്രക്രിയയുടെ ഭാഗമായതായി പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ ജില്ലാ കളക്ടർ ആനി

ചൂല തോമസ് അറിയിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ കീം 2026 എഴുതിയ വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ആൻഡ് കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കുന്നതിനായി കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററും ആരംഭിച്ചു. June 30 മുതൽ July 4 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി ഓപ്ഷനുകൾ സമർപ്പിക്കാം. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ സേവനം സൗജന്യമായി പ്രയോജനപ്പെടുത്താമെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. മുൻഗണനാ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. July 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്കായി റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഗവൺമെന്റ് SNDP UP സ്കൂളിൽ കുട്ടികളിൽ പത്രവായന, വാർത്താ തയ്യാറാക്കൽ എന്നീ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ച് കുട്ടികൾ തയ്യാറാക്കിയ അക്ഷരമുറ്റം പത്രം കൌൺസിലർ ഡി കൃഷ്ണകുമാർ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് സി ബൈജു അധ്യക്ഷനായി. ചാത്തിനാംകുളം MSM ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-2028 വർഷത്തേക്കുള്ള DL ക്ലാസുകൾ July 2 ആരംഭിക്കും. ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. പ്രവേശനം ആഗ്രഹിക്കുന്നവർ സ്ഥാപനവുമായി ബന്ധപ്പെടുക. സർക്കാർ ഫീസ് മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് 9744-95-7160 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9744-95-7160. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അൺഎയ്ഡഡ് സെക്ഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് എന്നീ കോഴ്സുകളിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9744-84-54-33 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9744-84-54-33. ജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ് ITകളിലെ 2026-2028 DL സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാച്ചുകളിലേക്കുള്ള പ്രവേശന അഭിമുഖം നാളെ നടത്തും. തേവള്ളി മലയാളി സഭ NSS UP സ്കൂളിലാണ് അഭിമുഖം. സയൻസ് ബാച്ചിന് രാവിലെ 10 മണിക്കും ഹ്യൂമാനിറ്റീസ് ബാച്ചിന് രാവിലെ 11 മണിക്കും കൊമേഴ്സ് ബാച്ചിന് ഉച്ചയ്ക്ക് 12 മണിക്കുമാണ് അഭിമുഖം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ യോഗ്യത തെളിയിക്കുന്ന എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. റാങ്ക് ലിസ്റ്റ് DDEKLM.blogspot.com കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലും ലഭിക്കും. GST നികുതിദായക സഹായക ക്യാമ്പും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനവും ഇന്ന് മുതൽ July 2 വരെ കടപ്പാക്കട സെന്റ് മേരീസ് ബിൽഡിംഗിലെ 1-ാം നിലയിലുള്ള കേന്ദ്ര GST ആൻഡ് കേന്ദ്ര എക്സൈസ് കൊല്ലം ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നടക്കും. ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെയാണ് ക്യാമ്പ്. നികുതിദായകർക്ക് നേരിട്ട് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംവദിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. ഉമ്മൻചാണ്ടി സാധുജന സഹായ സമിതി നടത്തിയ മെറിറ്റ് അവാർഡ് വിതരണം വിഷ്ണുമോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. നിഷാദ് സാർ അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി ജനസേവന പുരസ്കാരം മയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫിക്ക് സമ്മാനിച്ചു. DCC ജനറൽ സെക്രട്ടറി അൻസാർ അസീസ് ജനപ്രതിനിധികളെ ആദരിച്ചു. ഫാത്തിമ മാധ നാഷണൽ കോളേജിന്റെ എക്സ്റ്റൻഷൻ വിഭാഗമായ ബിഷപ്പ് ജെറോം വിജ്ഞാന വിഹാറിൽ July-December ബാച്ചിലേക്ക് ഇംഗ്ലീഷ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾക്കുള്ള UGC, JRF, NET, SET കോച്ചിംഗ് ക്ലാസുകളും HST, HSST, VHST, KTET എന്നീ പരീക്ഷകൾക്കുള്ള പരിശീലനവും July 6 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9048-692567 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9048-692567. കാലാവസ്ഥ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും മിന്നലും ഉണ്ടാകാം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: from Google Play Store or App Store and enjoy your favorite programs and music.
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
9: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
10: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
9: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
10: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
11: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
12: ഫ്രീ കിക്ക് 90.4 FM 2026.
11: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
12: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
11: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
12: 8848558785.
11: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
12: ഫ്രീ കിക്ക് 90.4 FM 2026.

ശരീരത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
6: ഫ്രീ കിക്ക് 90.4 FM 2026.
7: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
8: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
7: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
8: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
7: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
8: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
7: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
8: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
7: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
8: ഫ്രീ കിക്ക് 90.4 FM 2026.
9: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
10: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
10: പിന്നെ
9: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം
7: 9446340979.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
8: Really, we can grow together.
11: സാന്ത്വനവും കരുതലും, വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ്

കമ്മ്യൂണിറ്റി കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത, യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. അപ്പൊ ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് ഹനുമാൻ ചെയ്തിരിക്കുന്നത് എന്ന് അതീവ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ പറയുന്ന ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിച്ചത്. ഇപ്പൊ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ശ്രീരാമൻ അതിനെ ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ദേവകളാലും അസാധ്യം ആയുള്ളോ എന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധവും. മാരുതി എന്ന് പറയുമ്പോൾ ഹനുമാൻ മാത്രമോ, ശതയോജനായുധം, 100 യോജന വിസ്താരമുള്ള സമുദ്രമല്ലേ ചാടിക്കടന്നത്? ദേവന്മാർക്ക് പോലും ഇത് അസാധ്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണ് മാരുതി ഹനുമാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ രാക്ഷസന്മാരെ കൊന്നൊടുക്കി ഹനുമാൻ, ലങ്കയെ ഭസ്മമാക്കി ഹനുമാൻ, ഇതെല്ലാം ഓർത്താൽ വിസ്മയം എന്ന വാക്കാണ് ശ്രീരാമൻ ഉപയോഗിക്കുന്നത്. വിസ്മയം തന്നെ എന്ന് ശ്രീരാമൻ പറയുന്നു. മാത്രമല്ല ഹനുമാൻ വലിയൊരു കോംപ്ലിമെന്റും കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്ന നിർണയം തീർച്ച, ഒരിക്കലും ഇങ്ങനെയുള്ള സേവകരെ ഒരാൾക്കും ഒരിക്കലും ലഭിക്കുകയില്ല. ഇപ്പൊ സീതയെ കണ്ട് തിരിച്ച് വന്നതിലൂടെ എന്നെയും, അതായത് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും മാത്രമല്ല സൂര്യവംശത്തെ തന്നെയും ഹനുമാൻ രക്ഷിച്ചിരിക്കുകയാണ്, പരിപാലിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്, നമുക്കറിയാം, സംശയമില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മനുഷ്യനായാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള ദൗർബല്യങ്ങളെല്ലാം അദ്ദേഹത്തിനും ഉണ്ടാകാം. ഈ സന്ദർഭത്തിൽ അവ ഒന്നൊന്നായി പുറത്തു വരികയാണ്. ആദ്യം സംശയത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. ഇനിയും ഉടൻ എങ്ങനെ വാരുതിയെ കടന്നിടുന്നു, എങ്ങനെ ഞാൻ ഈ കടൽ കടക്കും ഭഗവാനെ? വിസ്തീർണവും വലിപ്പവും മാത്രമല്ല ശ്രീരാമനെ ആശങ്കാകുലനാക്കുന്നത്. നക്രമ കര ചക്രാതി പരിപൂർണം, ഉഗ്രമായുള്ള സമുദ്രം, ഉഗ്രമായിട്ടുള്ള അതിഭയങ്കരമായ സമുദ്രമാണ്. ആ സമുദ്രത്തിന്റെ പ്രത്യേകത, അത് നിറയെ മുതലകളും മകര മത്സ്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഇത് കടന്നു ചെന്നിട്ട് വേണം രാവണനെ വധിക്കാൻ. വെറുതെ അങ്ങ് വധിക്കാൻ സാധിക്കുമോ? അതിനു മുമ്പ് അയാളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും കൊന്നെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ സീതയെ ഒന്ന് കാണാൻ തന്നെ സാധിക്കൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, രാവണനെ പടയോടും ഒടുക്കി, സൈന്യത്തോടുകൂടി തന്നെ രാവണനെ ഇല്ലാതാക്കണം. അതിനുശേഷം മാത്രം ഞാൻ ദേവിയെ എന്ന് കാണുന്നത്, ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ട് ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ആ ആശങ്ക പ്രകടിപ്പിക്കണം. എന്നാണ് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് സമുദ്രം ചാടിക്കടക്കണം? സമുദ്രത്തിൽ നിറയെ മുതലകളാണ്, മകരമത്സ്യങ്ങളാണ്, ഉഗ്രമായിട്ടുള്ള സമുദ്രമാണ്, അതെല്ലാം കടന്ന് അങ്ങ് ചെന്നാലോ രാവണനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും പൂർണ്ണമായും കൊന്നൊടുക്കിയതിനു ശേഷം, ഇതെല്ലാം ചെയ്തതിനു ശേഷമേ എനിക്ക് എന്റെ ദേവിയെ, സീതാദേവിയെ ഒന്ന് കാണാൻ പോലും കിട്ടുകയുള്ളല്ലോ ദൈവമേ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനിൽ അവിടെ ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ് കാണുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പതറിപ്പോകുന്നുവോ, അദ്ദേഹത്തിന്റെ മനസ്സ് ആടിപ്പോകുന്നുവോ എന്ന് അനുവാചകർക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ വികൽപ്പം, നിഷേധാത്മകമായിട്ടുള്ള ആ ചിന്ത ദൈവത്തെ വിളിച്ചുള്ള ആ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഒരു നല്ല കാര്യത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ ഒരു വികൽപ്പം, അങ്ങനത്തെ ഒരു നെഗറ്റീവായ ചിന്ത, അങ്ങനത്തെ ഒരു നിഷേധാത്മകമായ ചിന്ത ഒരിക്കലും വന്നുകൂടാ. അപ്പൊ സുഗ്രീവൻ അപകടം മണത്തറിഞ്ഞു. സുഗ്രീവൻ ഉടൻ തന്നെ ഇടപെടുകയാണ്. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അദ്ദേഹം ശ്രീരാമനോട് പറയുന്നു. ചിന്ത ഉണ്ടാകരുത് ഏതുമേ എന്നാണ് പറയുന്നത്. മാനസേ, മനസ്സിൽ അങ്ങനെ ചിന്തയെ ഉണ്ടാകരുത്. ചിന്തയാകുന്നത് കാര്യവിനാശിനി. നമ്മൾ എന്ത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ കാര്യത്തിന് വിഘ്നം, തടസ്സം വരുത്താൻ മാത്രമേ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉദിക്കുന്ന രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്തകൾ ഉപകരിക്കൂ. ഇങ്ങനെയുള്ള ചിന്തകൾ കാര്യസാധ്യത്തിന് വിഘ്നം, വിനാശം, തടസ്സം വരുത്തും. ഇപ്പൊ രാമന്റെ ഭക്തനായിട്ടുള്ള സുഗ്രീവൻ രാമനെ തന്നെ ഉപദേശിക്കുന്ന വളരെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് യുദ്ധകാന്ഡത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. മനസ്സ് തളർന്നു നിൽക്കുന്ന രാമനെ സുഗ്രീവൻ

0: ദൈവൻ ധൈര്യം നൽകി പ്രചോദിപ്പിക്കുകയാണ്, മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ അനുവർത്തിക്കേണ്ട ഒരു പാഠവും ഇതിലൂടെ പകർന്നു നൽകുന്നു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ മനസ്സിൽ ഒരിക്കലും നിഷേധ ചിന്തകൾ ഉണ്ടാകരുത്. അത് നടന്നില്ലെങ്കിലോ, അത് നടക്കാൻ ബുദ്ധിമുട്ടാണല്ലോ, അത് പ്രയാസമാണല്ലോ, എത്ര പ്രയാസമായ കാര്യത്തിലാണ് ഞാൻ ചിന്തിക്കുക, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ കാര്യസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. നാം എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, നല്ലതിന് മാത്രമേ സംഭവിക്കൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നും രാമായണത്തിലെ ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് ഇതിനെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ട. സുഗ്രീവൻ പറയുകയാണ്, സമുദ്രം കടന്നു ചെല്ലുന്നു, നാം ലങ്കയെ ചുട്ടരിക്കും, രാവണനെയും സൈന്യത്തെയും വധിക്കും, സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരും. ഇതല്ലേ നമ്മുടെ ദൗത്യം? ഈ ദൗത്യമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? ഞാൻ ചെയ്യും അത്. സുഗ്രീവൻ ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: സുഗ്രീവൻ പറയുകയാണ്, നമ്മുടെ ഈ വാനരസേനയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിക്കുകയില്ല, ആർക്കും സാധിക്കുകയില്ല. എന്തായിരിക്കും സുഗ്രീവന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഈ വന്നിയിൽ ചാടേണം എന്ന് ചൊല്ലിയിടിലും പിന്നെയാകാം എന്ന് ചൊല്ലുന്നവർ അല്ലിവർ. തന്റെ വാനര സേനയെ കുറിച്ച് പറയാണ്, തീയിൽ ചാടാനാണ് അവരോട് പറയുന്നതെന്ന് ഇരിക്കട്ടെ, മുൻപിൻ നോക്കാതെ ആ തീയിലേക്ക് അങ്ങ് ചാടും, അല്ലാതെ പിന്നെയാകട്ടെ നോക്കാം എന്നൊന്നും അവർ പറയില്ല. അത്രയ്ക്ക് അനുസരണയും അച്ചടക്കവും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉള്ളവരാണ് നമ്മുടെ വാനര സഞ്ചയം. വാരിധിയെ കടക്കാൻ ഉപായം പാർക്കാം, നേരം ഇനി കളയാതെ രഘുപതേ. ശ്രീരാമചന്ദ്ര, ഇനി ഒട്ടും വൈകരുത്. ഈ കടൽ എങ്ങനെ കടന്ന് ചെല്ലണം, അതിനായി അങ്ങൊരു തന്ത്രം മെനയുക, ബാക്കിയെല്ലാം എനിക്ക് വിട്ടു തരിക. ഒരു കാര്യമുണ്ട്, ലങ്കയിൽ നാം എത്തിച്ചേരുക എന്ന് വെച്ചാൽ രാവണൻ മരിച്ചു എന്നാണ് അർത്ഥം. ഇത് കരുതിക്കോളൂ. എങ്ങനെ എത്താം എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. എത്തിക്കഴിഞ്ഞാൽ രാവണൻ മരിച്ചു, ഉറപ്പാണ്. ഇപ്പൊ ലോകത്രയത്തിങ്കൽ ആര് എതിർക്കുന്നത് രാഘവ? ശ്രീരാമചന്ദ്ര, അങ്ങയോട് എതിരിടാൻ ഈ മൂന്ന് ലോകങ്ങളിലും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് കടലിനെ വറ്റിക്കുക, അത് നിനക്ക് സാധിക്കും. അസ്ത്രം പ്രയോഗിച്ച് തന്നെ ഒരു പാലം നിർമ്മിക്കുക, അതും നിനക്ക് സാധിക്കും. നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതി. ശ്രീരാമചന്ദ്ര, ഞാൻ നല്ല ശകുനങ്ങളാണ് കാണുന്നത്, നല്ല നിമിത്തങ്ങളാണ് കാണുന്നത്, ജയം അങ്ങേക്ക് തന്നെയാണ്. ഇത്രയുമായപ്പോൾ ശ്രീരാമൻ ആലസ്യമൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ സംശയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സജീവമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം അദ്ദേഹം ഹനുമാനോടാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹം അന്വേഷിക്കുന്നത് ലങ്കയിലെ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ കോട്ടമതിലുകൾ എങ്ങനെ, കോട്ടകൾ എങ്ങനെ, കിടങ്ങുകൾ എങ്ങനെ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊരു പാഠമുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ആരോട് എതിരിടാൻ പോകുമ്പോഴും അമിതമായ ആത്മവിശ്വാസം പാടില്ല. വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തണം. ശത്രുവിന്റെ ബലവും അറിയണം, ബലഹീനതകളും അറിയണം. ശത്രുവിന്റെ ശക്തിയെ കുറച്ച് കാണരുത്, ശത്രുവിന്റെ ദൗർബല്യങ്ങളും അറിയേണ്ടതുണ്ട്. ഹനുമാൻ വിവരണം തുടങ്ങുകയാണ്. സമുദ്രത്തിന്റെ മധ്യത്തിലാണ് ത്രികൂട പർവ്വതം. അതിന്റെ ഉച്ചിയിൽ മൂർധാവി ലങ്കാപുരി. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സ്വർണ വിമാനം പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. കനക വിമാന സമാനം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. 700 യോജനയാണ് ലങ്കയുടെ വിസ്തീർണം. അതിന് ചുറ്റും സ്വർണ മതിലുണ്ട്. 4 ദിക്കിലുമായി ആകെ 28 ഗോപുരങ്ങളുണ്ട്. ഓരോന്നിനും 7 നിലകൾ. അതിനുള്ളിൽ മതിലുകൾ വേറെയുണ്ട്. മതിലിന്റെ എല്ലാം പുറത്തായി ആഴമേറിയ കിടങ്ങുകളും ഉണ്ട്. ഇവിടെയെല്ലാം യന്ത്രം ഘടിപ്പിച്ച പാലങ്ങളുണ്ട്, കയറാനും ഇറങ്ങാനും ഒക്കെയായി, കടക്കാനും ഒക്കെയായി. കിഴക്ക് ദിക്കിൽ സൂക്ഷിപ്പുകാരായി 10,000 രാക്ഷസന്മാരുണ്ട്. ഹനുമാന്റെ വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കു ദിക്കിലോ 10,000,000 രാക്ഷസന്മാരുണ്ട്. പടിഞ്ഞാറേ ഗോപുരത്തിലുമുണ്ട് 10,000,000 രാക്ഷസന്മാർ എന്ന് ഹനുമാൻ പറയുന്നു. വടക്കേ ഗോപുരത്തിലാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിപ്പുകാരുള്ളത്, 1 കോടി രാക്ഷസന്മാർ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടി ആകെ എണ്ണത്തിന്റെ പകുതി വരും മധ്യഭാഗം.

0: സംരക്ഷിക്കുന്നവരുടെ എണ്ണം. ഇത് കൂടാതെ രാവണന്റെ അന്തപുരം കാക്കുന്നതിന് ഏതാണ്ട് അത്രയും തന്നെ ആൾക്കാരുണ്ട്. ഇനിയുമുണ്ട് അനേക ലക്ഷം രാക്ഷസന്മാർ. മന്ത്രശാല കാക്കുന്നവർ, സെക്രട്ടേറിയറ്റ് രാവണന്റെ, അത് കാക്കുന്നവർ, അവിടുത്തെ സെക്യൂരിറ്റി ചുമതല നിർവഹിക്കുന്നവർ. ഇനിയുമുണ്ട് അനേകം അലങ്കാരങ്ങൾ ഹനുമാന് പറഞ്ഞിട്ട് തീരുന്നില്ല. അതെല്ലാം പറയാൻ പറയാവതല്ല അനന്തനും. ആയിരം നാവുള്ള അനന്തന് പോലും അതെല്ലാം അങ്ങയോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നല്ലേ എനിക്ക്, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനിയുമുണ്ട് ധാരാളം. സ്വർണത്തിൽ നിർമ്മിച്ച ഭക്ഷണശാലയുണ്ട്, നാടകശാലയുണ്ട്, നടപ്പന്തലുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: ഹനുമാൻ ലങ്കാ വിവരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എതിരാളിയുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് അറിയാൻ ജിജ്ഞാസ പ്രകടിപ്പിച്ച ശ്രീരാമനോട് സ്വർണത്തിൽ തീർത്ത ഭക്ഷണശാലയെ കുറിച്ച് പറഞ്ഞു, നാടകശാല, നടപ്പന്തൽ, അതിനോടൊപ്പം അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത് കുളിപ്പുര, മദ്യശാല, അങ്ങനെ വർണ്ണശബളമായിട്ടുള്ള അത്യാഡംബരപൂർണമായിട്ടുള്ള അലങ്കാര വിശേഷങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിച്ചുകൊണ്ടിരുന്ന ഹനുമാൻ ഈ വിവരണം പാതി വഴിക്ക് വെച്ച് നിർത്തുകയാണ് ഈ ക്യാപ്സ്യൂൾ ആകുമ്പോൾ. നടന്ന സംഭവങ്ങൾ വീണ്ടും അദ്ദേഹം ഓർത്തെടുത്ത് വിവരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ഊഹം ശരിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നാം ഒരുമിച്ചു നിന്നാൽ എന്തെല്ലാം ചെയ്യാനാകും എന്ന് ശ്രീരാമനെ ബോധ്യപ്പെടുത്തുകയാണ് ഹനുമാന്റെ ഉദ്ദേശം. ഒത്തൊരുമയുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള, നേരിട്ടല്ലാതെ പരോക്ഷമായിട്ടുള്ള, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനാത്മകമായ സംസാരം ആയിരുന്നു അത്. ഒരു ടീം വർക്ക് ഉണ്ടായാൽ, ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ ഒന്നും തന്നെ അസാധ്യമല്ല എന്ന സന്ദേശമാണ് ഹനുമാൻ ഇവിടെ നൽകുന്നത്. അത് നമുക്കെല്ലാവർക്കും പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷണൽ ടോക്ക് തന്നെയാണ് ഹനുമാൻ അവിടെ നടത്തുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് 200 യോജന വിസ്താരമുള്ള ലങ്കയെ ദഹിപ്പിച്ചത്, ചുട്ടരിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് രാവണസേനയുടെ 1/4 ഭാഗത്തെ ഇല്ലാതാക്കിയത്, നശിപ്പിച്ചത്. അങ്ങനെ താൻ ഒറ്റയ്ക്ക് നടത്തിയ കാര്യങ്ങൾ ഹനുമാൻ ഇങ്ങനെ എണ്ണമിട്ട് നിരത്തുന്നുണ്ട്. അത് പക്ഷേ ആത്മപ്രശംസയ്ക്ക് വേണ്ടിയല്ല. എന്തെങ്കിലും താൻ ചെയ്തു എന്ന ഭാവം ഹനുമാന്റെ ഉള്ളിലില്ല. എല്ലാം അങ്ങയുടെ അനുഗ്രഹത്താൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ത്വൽപ്രസാദത്തിനാൽ ചെയ്തു എന്നാണ് ഹനുമാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞ ശേഷം ഹനുമാൻ പറയും, ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല, പോക പുറപ്പെടുക ആശുനാം. പോകുക തന്നെ, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി പടപ്പുറപ്പാട് നടത്തേണ്ടതുണ്ട്. കാല വിളംബനം ഇനി ഇനി ഒട്ടും തന്നെ കാലതാമസം പാടില്ല. സമുദ്രം കടന്നു പോകാം നമുക്ക്. രാവണന്റെ ആൾക്കാരെ എല്ലാം കാലപുരിക്ക് അയക്കാം. ദശാനന ഹുങ്കൃതിയും തീർത്ത്. ദശാനൻ എന്ന് പറഞ്ഞ രാവണൻ, ഹുങ്കൃതി എന്ന് പറഞ്ഞ അഹങ്കാരം. രാവണന്റെ അഹങ്കാരം നമുക്കിന്ന് തീർത്തു കൊടുക്കണം. സങ്കരാന്തേ ബലാൽ, യുദ്ധത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഹനുമാൻ പറയുന്നുണ്ട്. പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭു. പങ്കജ നേത്ര, താമര പോലെയുള്ള നയനങ്ങളോടുകൂടിയവൾ സീതാദേവി. സീതാദേവിയെയും കൂട്ടി നമുക്ക് മടങ്ങി വരാം. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിനായിട്ടുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഹനുമാന്റെ വാക്കുകൾ ശ്രീരാമനെ ഇരുത്തി ചിന്തിപ്പിച്ചു. തീരുമാനത്തിന് യാതൊരു താമസവും ഉണ്ടായില്ല. അദ്ദേഹം സുഗ്രീവനോട് പറയുന്നു, ഇപ്പോൾ വിജയ മുഹൂർത്ത കാലം. ഇതാണ് നല്ല വിജയത്തിന് പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തമാണിത്. പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുകയെ വരും. ഇപ്പോൾ നല്ല മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ തന്നെ പടയ്ക്ക് യുദ്ധത്തിന് സജ്ജരായി ഈ സൈന്യം മുമ്പോട്ട് പോകണം. നമുക്ക് പുറപ്പെടണം. നക്ഷത്രം ഉത്രം, അതും വിജയപ്രദം. ഉത്രം നക്ഷത്രമാണ് ഇന്ന്, അത് വിജയപ്രദമാണ്. ഉത്രം നക്ഷത്രത്തിൽ ഒരു കാര്യത്തിനായി നമ്മൾ തിരിച്ചാൽ അത് നടക്കും, നല്ലതായി തന്നെ വരും. മാത്രമല്ല, ദക്ഷിണ നേത്ര സ്ഫുരണവും ഉണ്ടുമേ. എന്റെ വലത് കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാരുടെ വലത് കണ്ണ് തുടിക്കുന്നത് വളരെ നല്ലതിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു.

അപ്പൊ അതും നല്ലൊരു നിമിത്തമാണ്. ഇപ്പൊ ലക്ഷണമെല്ലാം നമുക്ക് വിജയപ്രദം, ഈ ലക്ഷണങ്ങളെല്ലാം ഉത്രം നക്ഷത്രമായതും നല്ല മുഹൂർത്തമാണെന്നുള്ളതും പിന്നെ വലത് കണ്ട് തുടിക്കുന്നതും ഒക്കെ നല്ല ലക്ഷണങ്ങളാണ്. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ള ഈ യുദ്ധം ചെയ്യാനായി സൈന്യം പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ ഈ സേനയെ അണിനിരത്തണം, സേനാ വിന്യാസം നടത്തണം, ആരാണ് എവിടെയെല്ലാം നയിക്കേണ്ടത്, ആര് എവിടെയെല്ലാം

0: എന്നാണ് ശ്രീരാമൻ അഭിപ്രായപ്പെടുന്നത്. അത് ആരൊക്കെ ആയിരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. രംഭൻ, പ്രമാദി ഇവർ മുന്നിൽ നടക്കണം. ഹനുമാന്റെ തോളിലേറിയായിരിക്കും ഞാൻ, ശ്രീരാമചന്ദ്രൻ, മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മണൻ എവിടെയാണ് കയറേണ്ടത്? ലക്ഷ്മണൻ അംഗദന്റെ, ബാലിയുടെ പുത്രനായ അംഗദൻ എന്ന ആ വില്ലാളി വീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തോളിലാണ് ലക്ഷ്മണൻ കയറേണ്ടത്. സുഗ്രീവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം എന്ന് ഏറ്റവും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ശ്രീരാമചന്ദ്രൻ ഇവിടെ നൽകുന്നു. അപ്പൊ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, ഏറ്റവും പ്രശസ്തരായ, പേരു കേട്ട വാനരന്മാരുടെ പേരുകൾ, യുദ്ധത്തിന് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ, വിവിധ ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നേതൃത്വം നൽകേണ്ടവരുടെ പേരുകൾ ശ്രീരാമൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാം സജീവമായി തന്നെ ചുമതലകൾ ഏറ്റെടുക്കണം ഇപ്പോൾ തന്നെ. എന്നിട്ട് അവർ മുന്നോട്ട് സൈന്യത്തെ നയിക്കണം. നമ്മൾ ലെഫ്റ്റനന്റ്, മേജർ, ക്യാപ്റ്റൻ എന്നൊക്കെ പറയാറില്ലേ, ഡെസിഗ്നേഷൻസ് ഉണ്ടല്ലേ, ഹൈറാർക്കി അനുസരിച്ച്. അപ്പൊ അതനുസരിച്ച് ഉള്ള സേനാ വിന്യാസവും ശ്രീരാമചന്ദ്രൻ നടത്തുകയാണ്. അപ്പൊ ആരൊക്കെയാണ് ആ പ്രധാനപ്പെട്ട സൈന്യത്തിലെ നേതാക്കന്മാരെന്നുള്ള അവരുടെ പേരുകളും രാമായണത്തിൽ എടുത്തു പറയുന്നു. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ബലി, മൈന്ദൻ, വിവിധൻ, ജാംബവാൻ, സുഷേണൻ, തുങ്കൻ, നളൻ, ശതവലി, താരൻ തുടങ്ങിയ പേരുകളാണ് ഈ ഭാഗത്ത് രാമായണത്തിൽ പരാമർശിക്കുന്നത്. ഇവർ മാത്രമാണോ? ഇവരോടൊപ്പം എണ്ണമില്ലാത്തത്ര വാനരസേനയും അണിനിരന്നു. അപ്പൊ ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക തന്നെ ശ്രീരാമൻ അരുളി ചെയ്തു. അപ്പൊ മുമ്പോട്ട് ആ സൈന്യം മുമ്പോട്ട് നീങ്ങാനായി തയ്യാറെടുത്തു കഴിഞ്ഞു, സജ്ജരായി കഴിഞ്ഞു.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
0: വാനര സേന ലങ്കയെ ലക്ഷ്യമാക്കി യുദ്ധത്തിനായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഇനി ഒട്ടും വൈകണ്ട, യാത്ര പുറപ്പെടുക എന്ന് ശ്രീരാമൻ അരുളി ചെയ്തു. നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കര ദേവനും എന്ന പോലെയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും രാമായണത്തിൽ വിശേഷിപ്പിക്കുന്നത്. നക്ഷത്ര നഭോ മണ്ഡലത്തിൽ വിളങ്ങുന്ന നക്ഷത്രനാഥനും എന്ന് പറഞ്ഞ സൂര്യൻ, ഭാസ്കര ദേവൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ. അപ്പൊ ശ്രീരാമനെ സൂര്യനായിട്ടും ലക്ഷ്മണനെ ചന്ദ്രനായിട്ടും ഉപമിച്ചിരിക്കുന്നു. ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ, അങ്ങനെ ലോകനാഥന്മാർ എന്നാണ് അവരെ പറയുന്നത്. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ എന്നാണ് പറയുന്നത്. അപ്പൊ ആകാശമാർഗത്തിലൂടെ സൂര്യനും ചന്ദ്രനും എങ്ങനെ നീങ്ങുന്നു അതേപോലെ ആയിരുന്നു ആ വാനര സൈന്യത്തെ നയിച്ചുകൊണ്ടുള്ള ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും യാത്ര. പർവ്വതങ്ങളും നദികളും താണ്ടി കായ്കനികൾ ഭക്ഷിച്ച് വിശപ്പടക്കി, ഭൂമിയാകെ നിറഞ്ഞ് പരന്ന് ഒഴുകുന്ന ഒരു കടൽ പോലെ തോന്നിച്ചു ആ സൈന്യം. കടൽക്കരയിൽ, യഥാർത്ഥത്തിലുള്ള കടൽക്കരയിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. ശ്രീരാമൻ ഹനുമാന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി, ലക്ഷ്മണൻ അംഗദന്റെ തോളിൽ നിന്നും താഴെ ഇറങ്ങി. ശ്രീരാമൻ പറയുന്നു, ആദ്യം നമുക്കൊന്ന് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്യട്ടെ, അതിനുശേഷം നമുക്കെല്ലാം കൂടി ഒരു ആലോചന നടത്താം. എന്തിനെ കുറിച്ചാണ്? എങ്ങനെയാണ് ഈ വിശാലമായിട്ടുള്ള അഗാധമായിട്ടുള്ള സമുദ്രം കടന്നു പോകാൻ നമുക്ക് കഴിയുക എന്ന്. രാത്രിയിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ശ്രീരാമൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാക്ഷസന്മാർ മായാവിയായി വന്ന് ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് അഗ്നിയുടെ പുത്രനായ, രാത്രിയിൽ അഗ്നിയാണല്ലോ വിളക്ക് തെളിയിക്കുക, അഗ്നിയുടെ പുത്രനായ നീലന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ശ്രീരാമൻ നിഷ്കർഷിക്കുന്നു, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അഗാധമായ ആ വിശാലമായുള്ള സമുദ്രം കണ്ട് വാനരന്മാർ അമ്പരം നിൽക്കുകയാണ്. നിറയെ മുതലകളുണ്ട്, ഭീകരമായ വലിപ്പമുള്ള മത്സ്യങ്ങളുണ്ട്, അത്യുന്നത തരംഗങ്ങൾ എന്നാണ് പറയുന്നത്. കൂറ്റൻ തിരമാലകൾ ആകാശമുട്ട ഉയരുന്നു. അത് വന്ന് അടിക്കുമ്പോൾ ഭീമനിസ്വരം കേൾക്കുന്നു. ഭീമനിസ്വരം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും പാവം വാനരന്മാർ ഭയചകിതരായി, പേടിച്ചുപോയി. ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. വാനരന്മാർ ശ്രീരാമന്റെ നിർദ്ദേശത്തിനായി കാതോർക്കുകയാണ്. പക്ഷെ ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത്? ശ്രീരാമൻ ഈ സമയത്ത് വിലപിക്കാൻ തുടങ്ങുകയാണ്, വിലപിക്കുകയാണ് സീതയെ ഓർത്ത്. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപി

0: രാമനും ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിലാവ് പരന്ന ആ മുഹൂർത്തത്തിൽ ചന്ദ്രമുഖിയെ ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോട് കൂടിയിട്ടുള്ള സീതാദേവിയെ നിരൂപിച്ച് ഓർമ്മിച്ച് ദുഃഖം കലർന്ന് ദുഃഖിച്ച് വിലാപം തുടങ്ങിനാൻ. അപ്പൊ ഈ സമയത്ത് ആർക്കും സംശയം തോന്നാം, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള രാമൻ ഭാര്യയെ ഓർത്ത് കരയുകയോ? അതിന്റെ ഉത്തരം അടുത്ത വരിയിലുണ്ട്. ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ, ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരനായിരിക്കാം, പക്ഷെ ഇപ്പോൾ മനുഷ്യ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും വിരഹ ദുഃഖം അനുഭവിക്കുന്ന ഒരു സാധാരണ ഭർത്താവ് എന്തെല്ലാം ചെയ്യുമോ, എന്തെല്ലാം വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുമോ, എങ്ങനെയെല്ലാം പെരുമാറുമോ, അതെല്ലാം ശ്രീരാമനും ചെയ്യേണ്ടി വരും. ശ്രീരാമൻ അവതാരപുരുഷനാണ് ശരി, എന്നാൽ എന്താണ് അവതാരം എന്നും പറയുന്നു. അവതാരം എന്നാൽ ഇറങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. എന്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്? പരമാത്മ സ്വരൂപത്തിൽ നിന്നും മാനുഷിക ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവതാരം എന്ന് പറയുക. ഇപ്പൊ മനുഷ്യനായാൽ പിന്നെ, മനുഷ്യനായി ജനിച്ചാൽ പിന്നെ, അവതാരമെടുത്താൽ പിന്നെ സാധാരണ മനുഷ്യനുള്ള എല്ലാ ദൗർബല്യങ്ങളും സ്വഭാവവിശേഷങ്ങളും പെരുമാറ്റ രീതികളും അവതാരത്തിനും ബാധകമാണ്. പരമാത്മാവിന് സുഖം, ദുഃഖം, ഭയം, ക്രോധം, ലോഭം, മതം, മോഹം, കാമം ഇതൊന്നും തന്നെ ഇല്ല, ഇതൊന്നുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യനായി അവതരിച്ചാൽ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒന്നുണ്ട്, അവതാരത്തിനെ ആന്തരികമായി ആത്യന്തികമായി ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാണുന്നവർക്കാണ് ഇതൊക്കെ തോന്നുക, കാണുന്നവർക്കാണ് ശ്രീരാമൻ സന്തോഷിക്കുന്നു, ശ്രീരാമൻ ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നുന്നത്. മായയിൽ അകപ്പെട്ട അജ്ഞാനികളായിട്ടുള്ള സാധാരണ മനുഷ്യർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇപ്പൊ ഇങ്ങനെ സമുദ്രത്തിന്റെ വടക്കേ കരയിൽ മറ്റൊരു മഹാസമുദ്രം പോലെ വാനരപ്പട നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങേക്കരയിൽ എന്താണ് നടക്കുന്നത്? അങ്ങേക്കരയിലുള്ള ലങ്കയിൽ തകൃതിയായി കൂടിയാലോചനകൾ നടക്കുകയാണ്. രാവണൻ തന്റെ മന്ത്രിമാരെ എല്ലാം മന്ത്രനികേതനത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാൾ എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മന്ത്രിമാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു ഉന്നതതല യോഗം തന്നെ തുടങ്ങി. യുദ്ധ സമാനമായിട്ടുള്ള അടിയന്തര സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാം എന്നതാണ് അജണ്ട, എന്നതാണ് ആ യോഗത്തിലെ ചർച്ചാ വിഷയം. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763.
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
9: ലോട്ടറി ഒന്നും അല്ല,
0: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ്

0: വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

അഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതസർവം യസർവം സർവദൃക്തഥാ സർവഭാവ

नमः। हरि ओम। अधिकारी बुद्धि गोचर എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ എലിജിബിൾ ടു നോ, കേട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ മനസ്സിലാവും. അല്ലെങ്കിലോ, ഞാൻ നിങ്ങളുടെ ഒരു സ്വാമി ഇല്ലേ, എന്താ സ്വാമിയുടെ പേര്, എപ്പോഴും നിങ്ങൾ പറയാനുള്ള ആ സ്വാമിയുടെ പ്രഭാഷണം കേട്ടിരുന്നു. ഓ, എന്ത് പ്രഭാഷണം, എന്താന്ന് ചോദിച്ചാ ഭഗവത്ഗീത. ആ ഭഗവത്ഗീത, ഭഗവത്ഗീത, ഭഗവത്ഗീതയിലെ ഏതെങ്കിലും അധ്യായം. ആ അധ്യായം, അധ്യായം, അധ്യായം. ഭഗവത്ഗീതയിലെ ഏതധ്യായായിരുന്നു? അങ്ങനെ കുറെ അധ്യായം ഉണ്ടോ? ഇരുപതോ ഇരുപത്തൊന്നോ? ഒരു ഗന്ധവും ഇല്ല എന്നൊക്കെ പറയില്ലേ, ആക്ഷേപിക്കുകയല്ല, അറിയാൻ നാം സജ്ജരാവേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അധികാരി ബുദ്ധി ഗോചര. ഓക്കെ, രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം. ഇത് പവിത്രമാണ്. എന്താ പവിത്രം എന്ന് പറഞ്ഞാല്, സർവേഷാം പാവനാനാം ശുദ്ധികാരണമിതം ബ്രഹ്മജ്ഞാനം. സർവേഷാം പാവനാനാം, പവിത്രീകരിക്കാൻ സാമർഥ്യമുള്ള പലതിനേക്കാളും നമ്മെ ശുദ്ധമാക്കാൻ സമർത്ഥമാണ് ബ്രഹ്മവിദ്യ. ബ്രഹ്മവിദ്യ കൊണ്ട് ശുദ്ധമാകും പോലെ മറ്റൊന്നുകൊണ്ടും ശുദ്ധമാവില്ല. വ്യാഖ്യാനിക്കാം, ശ്രദ്ധിക്കാം, നമുക്ക് എന്താ ഉദ്ദേശിച്ചത്. ഉത്കൃഷ്ടതമം അനേക ജന്മ സഹസ്രം സഞ്ചിതമപി ധർമാധർമാദി സമൂലം കർമ്മ ക്ഷണമാത്രാത് ഭസ്മീകരോതി യതഃ അതഃ കിം തസ്യ പാവനത്വം വക്തവ്യം. ശങ്കരാചാര്യർ ചോദിക്കുകയാണ്, അനേക ജന്മ സഹസ്രം സഞ്ചിതം അപി, കോടാനുകോടി ജന്മങ്ങളെ കൊണ്ട് നിങ്ങൾ സമാഹരിച്ചതാവട്ടെ, എന്ത് ധർമാധർമ്മ രൂപത്തിലുള്ള വാസനകൾ എത്ര കോടി ജന്മമായിട്ട് സ്വരൂപിച്ചതായാലും കൊള്ളാം. കേൾക്കുന്നുണ്ടോ? ക്ഷണമാത്രാത് ഭസ്മീകരോതി, ക്ഷണം കൊണ്ട് ജന്മ ജന്മാന്തരങ്ങളിൽ ആർജിച്ച പാപത്തെ മുഴുവൻ ഭസ്മമാക്കി കളയും. എന്നിട്ട് ശങ്കരാചാര്യ ചോദിക്കുകയാണ്, അതഹ കിം തസ്യ പാവനത്വം വക്തവ്യം, ഇതിന്റെ ഒരു ശുദ്ധീകരണ ശേഷിയെ കുറിച്ച് എന്ത് പറയാൻ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ് ഇസ് ബിയോണ്ട് ഓൾ ദി എക്സ്പ്ലനേഷൻസ്, എല്ലാ വിശദീകരണങ്ങൾക്കും അപ്പുറത്താണ് ഇതിന്റെ പവിത്രീകരണ ശേഷി. കിം തസ്യ പാവനത്വം വക്തവ്യം, പ്രായശ്ചിത്തൈഹി

కించిదేకమేవ పాపం నివృత్తం చ తద్ స్వకారణే సూక్ష్మరూపేణ తిష్టత్యేవం యతః పునః తదః తద్ పాపం ఉపచినోతి పురుషః. പാപത്തെ ഇല്ലാതാക്കാൻ പ്രായശ്ചിത്തം എന്നൊരു പരിപാടിയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാൾ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പാപം പരിഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രായശ്ചിത്തം ചെയ്താൽ മതി എന്നാണ്. പക്ഷെ ഇവിടെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരുന്നു, പാപം ചെയ്ത ശേഷം പ്രായശ്ചിത്തം ചെയ്താൽ ഒരു പാപത്തിനെ പരിഹാരമാവുള്ളൂ. എത്രയെത്ര പാപമുണ്ടോ അത്ര അത്ര പ്രായശ്ചിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് രീതി. അപ്പൊ ഒരു പാപം പരിഹൃതമാവുന്നു, ബാക്കി പാപം അവിടെ ഉണ്ടാവും. ഇനി എല്ലാറ്റിനും കൂടി മൊത്തം ഒരു പ്രായശ്ചിത്തം ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിലും പ്രശ്നമുണ്ട്. പ്രായശ്ചിത്തം കൊണ്ട് എന്തേ സംഭവിക്കുന്നുള്ളൂ? പാപം സ്ഥൂല രൂപത്തിൽ ഇല്ലാതാവുന്നു, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂക്ഷ്മ രൂപത്തിൽ അവിടെ തന്നെ കിടക്കുക. കേട്ടില്ലേ? സ്വകാരണേ സൂക്ഷ്മരൂപേണ തിഷ്ടത്യേവം യതഃ പുനഃ തത പാപം ഉപചിനോതി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മറ്റൊരിക്കൽ ഈ പാപം വീണ്ടും സംഭവിക്കും. ഭാഗവതത്തിൽ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നത് ആനക്കുളി പോലേന്നാണ്. ആന കുളിച്ചു കഴിയുമ്പോ ചളിയൊക്കെ നീങ്ങും, പക്ഷെ കുളി കഴിഞ്ഞാൽ ഒട്ടനെ ആനയുടെ ഒരു കേളി എന്താണ്? കുറെ മണ്ണ് വാരിയിട്ട് ദേഹത്തിലേക്ക് ഇടും. ഇതുപോലെയാണ് പ്രായശ്ചിത്ത കർമ്മം. അതുകൊണ്ട് പാപം തൽക്കാലത്തേക്കേ നീങ്ങുന്നുള്ളൂ. രാമകൃഷ്ണ പരമഹംസർ പോത്തിന്റെ കുളി എന്ന് പറയും. എന്താ പോത്തിന്റെ കുളി? പോത്തോ എരുമയോ, നിങ്ങൾക്ക് സൗകര്യം പോലെ ഭാവിക്കാം. അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൽ നിറയെ ഈച്ചകൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഈച്ചകളൊക്കെ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് മാറി മാറി മാറി മാറി ഒടുക്കമെല്ലാം കൂടി ഇതിന്റെ കൊമ്പിൽ വന്നിരിക്കും. അത്രയും വെള്ളത്തിൽ താണു. അതിനുശേഷം എരുമയെ പോത്തും ബ്ലും അങ്ങോട്ട് മുങ്ങുന്നതോടുകൂടി എല്ലാം പറന്നുപോയി. അങ്ങനെ പാപമുക്തിയായി എന്ന് പറയാമോ? ഇത് വീണ്ടും തിരിച്ചു പൊങ്ങുമ്പോ പലയിടത്തും അത് വീണ്ടും വന്ന് ഇവിടെ തന്നെ ഇരിക്കുന്നു. ക്ലിയർ? ഇവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? പാപം എന്ന് പറഞ്ഞാൽ എന്താ? പര ഉപദ്രവമാണ് പാപം എന്നാണ് നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയല്ലേ? മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതാണ് പാപം. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പീഡനം എന്ന് പറഞ്ഞാ മതി. എഴുത്തിലിപ്പോ പീഡനം എന്ന് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊരു ഗൗരവം വന്നോട്ടെ ചിട്ടാവോ? അതുപോലെ പറയുമ്പോഴും ഈവൻ വാർത്താ വായനക്കാരൊക്കെ പീഡനം പീഡനം പീഡത്തിന് പീഡം എന്ന് പറഞ്ഞോളൂ, പീഡനത്തിന് പീഡനം എന്ന് പറഞ്ഞാ മതി. പാപമേ പരപീഡനം, മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതാണ് പാപം. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ പരപീഡനം എന്തുകൊണ്ട് പാപമാകുന്നു എന്ന് ആലോചിച്ചു പോയാൽ CCP ചോദിച്ചു പോയാൽ ഇൻഡയറക്ട്ലി അത് നിങ്ങൾക്ക് തന്നെ ഉപദ്രവമാവുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിയും. ആ ഒരു ഗൃഹപാഠത്തിന് ഓരോരുത്തരെയും ചുമതലപ്പെടുത്തിക്കോട്ടെ. എന്തുകൊണ്ട് പരപീഡനം ഇൻഡയറക്ട്ലി ഓർ ഇൻ ടേൺ ആത്മപീഡനമാവുന്നു? ആലോചിച്ചോളൂ. ഈ കുട്ടികള് അച്ഛനമ്മമാരെ

0: വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ വേദനിപ്പിക്കും. ഒട്ടുക്കത്തെ ചോദ്യം എന്നൊക്കെ പറയില്ലേ, ചോദിക്കും കുട്ടികൾ, എന്നെ എന്തിനാ പിന്നെ പറച്ചു വിട്ടത്, പ്രസവിച്ച ഉടനെ അങ്ങോട്ട് ഞെക്കി കൊല്ലായിരുന്നില്ലേ. ഏതമ്മയ്ക്ക് സഹിക്കും ചോദിക്കുക, ഏതച്ഛന് സഹിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ? പക്ഷെ ചിലപ്പോ ചോദിക്കും. ഇങ്ങനെ അച്ഛനമ്മമാരെ മാനസികമായും പലപ്പോഴും ശാരീരികമായും വേദനിപ്പിക്കുന്ന കുട്ടികൾക്ക് സ്വൈരം ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കണ്ടോ? അവർക്ക് സ്വസ്ഥത കൈമോശം വരും, കുറച്ചൊരു സംതൃപ്തി തോന്നും. ഏത് വിഷയത്തിലാണ് സംതൃപ്തി തോന്നുക? അങ്ങനെ തന്നെ വേണം, കേട്ടില്ലേ, സങ്കടപ്പെടട്ടെ. അപ്പൊ അവര് ചെയ്ത ഒരു തെറ്റിന് ഞാൻ ഉചിതമായ ശിക്ഷ കൊടുത്തു എന്നൊക്കെയുള്ള ഒരു സമാധാനം കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ ഇവർക്ക് സങ്കടം വരും, അവരത് അഡ്മിറ്റ് ചെയ്യില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആന ചതുപ്പ് നിലത്തിൽ പെട്ടതുപോലെ എന്ന് പറയും. കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളൂ. ഇവിടെയൊക്കെയാണ് കുട്ടികൾക്ക് സഹായം നൽകേണ്ടത്. വാട്ട് ഇസ് എ റിയൽ പ്രോബ്ലം എന്നുള്ളത് അവരെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ലൈനിൽ ആലോചിക്കൂ, അത്രേ സമയം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുമ്പോൾ അത് ഫലത്തിൽ നിങ്ങൾക്ക് തന്നെ ഉപദ്രവമായിട്ട് മാറും. അതുകൊണ്ട് പാപം എന്താണ് എന്ന ചോദ്യത്തിന് അവനവനോട് ചെയ്യുന്ന ദ്രോഹം എന്ന് പറയാം. ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയത് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. നിങ്ങളൊരു മരം മുറിക്കുമ്പോൾ മരത്തിനാണ് ദ്രോഹം ചെയ്യുന്നത്, പക്ഷെ ഇൻ ടേൺ അത് നിങ്ങൾക്ക് ഉപദ്രവമാവും. ക്ലിയർ? ഈ ലൈനിൽ വിശദമായിട്ട് ആലോചിക്കൂ. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പ ദശകത്തിൽ പാടിത്തന്നത്, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളൊരനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിന്തിരുമേ വിട്ടകലാത ചിന്തയും. മാമനുസ്മര യുദ്ധ്യച. ഉള്ളിലെപ്പോഴും ഹേ കരുണാകര അവിടുത്തെ ചിന്ത, പുറത്താകട്ടെ ആർക്കും നോവ് നൽകാതിരിക്കാനുള്ള ഔചിത്യബോധം. എന്താ കാരണം? മറ്റുള്ളവർക്ക് നോവ് നൽകിയാൽ നിങ്ങൾ തന്നെയാണ് ആ വിഷയത്തിൽ പിന്നീട് സഫർ ചെയ്യാൻ ഇടവരും. ഈ വിഷയം വേണ്ടത്ര ആലോചിച്ചോളണേ. ആ, നിങ്ങൾക്കൊരു ഗൃഹപാഠം, ഹോംവർക്ക് തരികയാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം

0: EMA അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: Free Kick 90.4 FM 2026.
1: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
6: ഫ്രീ കിക്ക് 90.4 FM 2026.
7: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സ്ഥാപനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധി വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മനസ്സിരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ

0: പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്ദേഹം ദ്വിതീയാഭക്തി മിശ്രാഭ്യാസ, എല്ലാം കൂടെ ചേർന്ന് ഉള്ള മിശ്രിതമായിട്ടുള്ള ദ്വിതീയാഭക്തിയിലെ ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സൈനിക ദേശരക്ഷണം കരോതി, സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനിക ദേശരക്ഷണം കരോതി, സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനിക ദേശരക്ഷണം കരോതി. വൈദ്യ ചികിത്സാം കരോതി, വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യ ചികിത്സാം കരോതി, വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യ ചികിത്സാം കരോതി. ഭിക്ഷുക ധനികം ധനം യാചതി, ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷുക ധനികം ധനം യാചതി, ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷക്കാരൻ

0: ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷുകഃ ധനികം ധനം യാചതി കാര്യദർശി വർഗസ്വരൂപം കഥയതി. സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. അത് യോഗത്തെക്കുറിച്ചുള്ള വിവരണം. കാര്യദർശി വർഗസ്വരൂപം കഥയതി. സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. കാര്യദർശി വർഗസ്വരൂപം കഥയതി. ജനാഹ ഭാരതമാതരം നമന്തി. ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനാഹ ഭാരതമാതരം നമന്തി. ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനാഹ ഭാരതമാതരം നമന്തി. വയം ഗീതം ഗായാമഹ. ഞങ്ങൾ ഗീതം പാടുന്നു. വയം ഗീതം ഗായാമഹ. ഞങ്ങൾ ഗീതത്തെ പാടുന്നു. ഞങ്ങൾ ഗീതത്തെ പാടുന്നു. വയം ഗീതം ഗായാമഹ. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി. ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി. ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി. ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി. ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി. മനീഷ പ്രാർത്ഥനാം ഗായതി. മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനാം ഗായതി. മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനാം ഗായതി. സർവേ പ്രദർശിനീം പശ്യന്തി. എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. സർവേ പ്രദർശിനീം പശ്യന്തി. എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. സർവേ പ്രദർശിനീം പശ്യന്തി. വയം സൂചനാഹ പാലയാമഹ. ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. വയം സൂചനാഹ പാലയാമഹ. ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. വയം സൂചനാഹ പാലയാമഹ. മഹിള ഭജനാനി ഗായതി. മഹിള ഭജനകളെ പാടുന്നു. മഹിള ഭജനാനി ഗായതി. മഹിള ഭജനകളെ പാടുന്നു. സഹ വിചാരാൻ പ്രകടീകരോതി. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സങ്കല്പങ്ങളെ. സഹ വിചാരാൻ പ്രകടീകരോതി. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. സഹ വിചാരാൻ പ്രകടീകരോതി. കാര്യകർത്ത നാസന്താൻ സ്ഥാപയതി. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. കാര്യകർത്ത ആസന്താൻ സ്ഥാപയതി. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. കാര്യകർത്ത ആസന്താൻ സ്ഥാപയതി. കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. ആരാണ് കുടിമുറികളെ വൃത്തിയാക്കുന്നത്? കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. ആരാണ് കുളിമുറികളെ വൃത്തിയാക്കുന്നത്? ആരാണ് കുളിമുറികളെ വൃത്തിയാക്കുന്നത്? കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാതോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ.

0: ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: കൊടുക്കാതെ തന്നെ ആൾക്കാരെ
1: എംപ്ലോയ് ചെയ്യിക്കാമായിരുന്നു. നോക്കൂ, അതൊരു വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് എല്ലാ തൊഴിലാളികൾക്കും, അത് പെർമനന്റോ അതോ ടെമ്പററിയോ കോൺട്രാക്ട് ബേസിലോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങളിലോ എംപ്ലോയീസിനോ സർവ കാര്യങ്ങളിലും ഒരു നിയമന ഉത്തരവ് നിർബന്ധമാണ്. അപ്പോൾ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. രണ്ട്, ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും പ്രൊവിഡന്റ് ഫണ്ട് അതുപോലെ തന്നെ ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് സാമൂഹികമായ ഒരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കി. അതുപോലെ നേരത്തെ ഈ കുറഞ്ഞ വേതനം, അതിന് ഒരു നിശ്ചിത ഇതില്ല, സൗകര്യം പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലും മാറ്റങ്ങൾ. അതായത് പണ്ട് ചില തൊഴിലുകൾക്ക് മാത്രമേ കുറഞ്ഞ വേതനം നിർബന്ധിതമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ കോഡ് വരുന്നത് വഴി എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ കുറഞ്ഞ വേതനം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ ബാധ്യതയില്ലായിരുന്നു മുൻപിനാലെ. എന്നാൽ ഇപ്പോൾ 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകിയിരിക്കണം.
0: അത് സ്ഥിരം തൊഴിലാളിയായാലും അല്ലാതെ
1: സ്ഥിരമായാലും അല്ലാതെ ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്, അത് ടെമ്പററി ആണെങ്കിലും ഇടക്കാലമാണെങ്കിലും പെർമനന്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഒരാളിന് ഒരു സാലറി ലഭിക്കേണ്ടത്, അത് കൃത്യസമയത്ത് സാലറി ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാക്കി. നോക്കൂ, അതൊരു വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിൽ 5-ാം തീയതി കൊടുക്കാം, 7-ാം തീയതി കൊടുക്കാം, 25-ാം തീയതിയും കൊടുക്കാം. ഇതിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത് നിർബന്ധം.

0: ബാധിതമാക്കി. നേരത്തെ ഈ വേദനം നൽകുന്ന ഒരു നിർബന്ധവും പാലനവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴതല്ല, ഈ വേദന കോഡ് വന്നതുവഴി കൃത്യസമയത്ത് വേദന നൽകുന്നത് നിർബന്ധമാക്കി. നാച്ചുറലി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അത് എന്ത് നമുക്ക് വർദ്ധിപ്പിക്കുമെന്ന് അറിയാലോ, ഉൽപാദനക്ഷമത നാച്ചുറലി കൂട്ടുകയും ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൽ അത് പ്രതിഫലിക്കും. ഇത് ശരിക്കും ജനങ്ങളെ മനസ്സിലാക്കി, എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എംപ്ലോയറിനെയും രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടാണ് ഈ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വിപ്ലവകരമായ കാര്യം വനിതാ തൊഴിലാളികളുടെ ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് അതായത് ഒരു ജെൻഡർ പ്രശ്നം ഉണ്ടായിരുന്നു, ആൺ പെൺ അതുപോലെ തന്നെ
1: പല തൊഴിലിലും സ്ത്രീകളെ കയറ്റാത്ത ഒരു
0: അവസ്ഥയുണ്ടായിരുന്നു. ആ ജെൻഡർ ന്യൂട്രലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവേ എടുത്തു കളഞ്ഞു.
1: ട്രാൻസ്ജെൻഡറിനും
0: ഇത് ബാധകമാക്കി. എന്റെ അഭിപ്രായത്തിൽ ഈ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ് സ്ത്രീകളുടെ ഉദാഹരണം, നമുക്ക് ഈ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ പണ്ട് സ്ത്രീകളെ അവർ കൊടുക്കില്ല, അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോ ആ സ്ത്രീയുടെ ആകപ്പാടെ ചില കാര്യങ്ങൾ, അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു സമ്മതപത്രം വേണം. അവർക്ക് രാത്രി ഷിഫ്റ്റിന് വർക്ക് ചെയ്യാൻ അവർ സമ്മതമാണ്, അവർ ഓക്കെയാണ് എന്നുള്ള ഒരു സമ്മതപത്രം അവർ ആവശ്യമായ, കൂടാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചിരിക്കണം.
1: പുതിയ നിയമപ്രകാരം ഈ തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും തൊഴിൽ സമയം ക്രമീകരിച്ചു. അതായത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതിന് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഒരാഴ്ചയിൽ 48 മണിക്കൂർ നിശ്ചയിച്ചു. ഇനി കൂടുതൽ വർക്ക് ചെയ്യണം എങ്കിൽ അവരുടെ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കണം. പ്രവൃത്തിയുടെ ആനുപാതികത വെച്ചിട്ട് അവരുടെ സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിൻ്റെ ഇരട്ടി, അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഒരാഴ്ചയിൽ 48 മണിക്കൂർ. ഇനി 8 മുതൽ 12 മണിക്കൂർ വരെ ഇയാളെ വർക്ക് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ. അത് ഓരോ ജോലിയുടെയും സ്വഭാവം അനുസരിച്ച് അത് ചെയ്യാം. വേണമെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. പക്ഷെ അതിന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 8 മണിക്കൂറിൽ കൂടുതലായി വർക്ക് ചെയ്യുന്ന ആനുപാതികം അനുസരിച്ച് ഇരട്ടി സാലറി, എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിന് ഇരട്ടി. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയൊരു മാറ്റം അതിൽ സംഭവിച്ചിരിക്കുന്നത്.
1: അരവിന്ദ് ശിവനോടാണ് ചോദിക്കുന്നത്, ഈ പുതിയ നിയമങ്ങൾ ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഇപ്പം പ്രകാശ് സാർ പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഈ ബിസിനസ് സംരംഭകർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ഇത് സഹായിക്കുന്നത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും?
2: തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ്, അല്ലെ തൊഴിൽദാതാക്കൾക്ക് മാത്രമുള്ള നിയമങ്ങളാണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ രണ്ടുപേരെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സമത്വം എന്ന് പറഞ്ഞ് ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഡിഗ്നിറ്റി, അന്തസ്സോടു കൂടിയുള്ള തൊഴിലെടുക്കുവാനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിൽ വരുന്ന ആ ഒരു അവകാശം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും വേണ്ടി പറയുന്നത്. അപ്പൊ പുതിയ ബിസിനസ് സംരംഭം, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഓൺടർപ്രണർഷിപ്പ്, ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അവർക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്, അവർക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ അവരുടെ തൊഴിൽദാതാക്കൾ അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്ക് തന്നെ ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ ജോലി ചെയ്യേണ്ട ഒരു 48 മണിക്കൂർ പരിധി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായത്തിന്റെ സ്വഭാവമനുസരിച്ച് ദിവസേനയുള്ള ഷിഫ്റ്റുകൾ, എന്നുവെച്ചാൽ 4 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 5 ദിവസത്തെ ജോലി എന്ന രീതിയിൽ ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് അനുവാദം ലഭിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം. നേരത്തെ പറഞ്ഞ തൊഴിൽ നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിയമത്തിന് കീഴിൽ തന്നെ ഓരോ രീതിയിൽ ലൈസൻസാണ്, ലൈസൻസ് രാജാണ്. പഴയ നിയമങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യും, ഇൻസ്പെക്ടർ രാജാണ്. ശരിക്കും ഈ പേപ്പർ ഇവിടെ ബാക്കി ഫോം ഫില്ല് ചെയ്യാത്ത എന്താ, ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലോ, ഈ നിയമപ്രകാരം ചെയ്തിട്ടില്ലോ. ഒരു തൊഴിൽദാതാവ്, ഒരു തൊഴിലാളി എല്ലാം 29 നിയമങ്ങളും അറിയാൻ വ്യവസ്ഥയില്ല. നമുക്ക് നിയമം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നൊരു കാര്യമുണ്ടെങ്കിൽ കൂടിയും, പക്ഷെ ഈ സങ്കീർണത ഈ പറയുന്ന ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിൽ കൊണ്ടുവന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ 1 രജിസ്ട്രേഷൻ 1 ലൈസൻസ് 1 റിട്ടേൺ എന്ന രീതിയിലാണ്. മുൻപുണ്ടായിരുന്ന സങ്കീർണമായ നിരവധി രജിസ്ട്രേഷനുകൾക്കും ഫോമുകൾക്കും പകരം ഒരൊറ്റ ഓൺലൈൻ റിട്ടേൺ സമർപ്പണ സംവിധാനം, അത് നിലവിൽ വന്നു. പിന്നെ ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, തൊഴിലാളികൾക്ക് വേണ്ടി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, ആ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് ഏത് തൊഴിൽ മേഖലയിൽ പോയാലും നമുക്ക് വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് കമ്പനികളുടെ ഭരണപരമായ റെഡ് ടേപ്പിസം അല്ലെങ്കിൽ ചുമപ്പ് നാടകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ്.
1: ശരിക്കും വലിയൊരു മാറ്റമാണ് ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ. അപ്പോൾ അത് അവരൊക്കെ ഇത്

0: രീതിയിലാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രജിസ്ട്രേഷനും അതിന്റെ പ്രോസസ്സൊക്കെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
1: ഇത് ഏറ്റവും പ്രധാന ഒരു നിയമസാധുത. നമ്മളൊരു നിയമത്തിൽ ഒരു വിഭാഗത്തിനൊരു നിലനിൽപ്പെന്ന് പറയുന്നത് ആ അവരുടെ പേരോ അല്ലെ അവരെ നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യാണ് അല്ലെങ്കിൽ അവരുടെ ഡെഫിനിഷനിൽ കൊണ്ടുവരിക എന്നാണ്. ഈ നിയമത്തിനകത്ത് ഗിഗ് വർക്കർ എന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
0: അത് ഏതൊക്കെ തൊഴിലാളികൾ വരും?
1: ഈ ഫ്രീലാൻസ് തൊഴിലാളികളുണ്ട്. അത് ഇപ്പം നമ്മൾ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ റൈഡ് അതിലൊക്കെ ജോലി ചെയ്യുന്നവരെ ഉൾപ്പെടെ അല്ലാതെ തന്നെ ഫ്രീലാൻസേഴ്സ് ആയിട്ട് ഇപ്പം ക്ലാസ്സൊക്കെ എടുക്കുന്നവർ ഫ്രീലാൻസേഴ്സ് ആയിട്ട് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
2: ഗാനമേള നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ്, അതിൽ അവർക്ക് പോലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അവർ എവരുടെയും പരിരക്ഷ ആലോചിക്കേണ്ടി വരും ഇനി. കാരണം ഇത് മുൻപിനാലുള്ള 29 നിയമങ്ങളിലും ഇല്ല. ഇപ്പോഴാണ് ഈ ഗിഗ് വർക്കേഴ്സിന്റെ കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഒരു നമ്മൾ തീർത്തും ഒരു വീട്ടിലെ ഒരു പണിക്ക് ഒരാളിനെ ഒരു കോൺട്രാക്ട് വർക്കിൽ വരുന്നു. അതൊന്നൊരു നിശ്ചിതമായ ഒരു സമയപരിധി ഒന്നും ഇല്ലല്ലോ. അവർ കുറച്ച് സമയം വർക്ക് ചെയ്യുക, പക്ഷെ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരുടെ കാര്യവും പരിഗണിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതിന് ഒരു വർഷം മിനിമം അവരെ ആ പണിയെടുത്തു എന്നുള്ളത് കാണിക്കുന്നതിന് കഴിയണം.
1: മാത്രമല്ല യുവാക്കൾക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ശരി, അവർക്ക് ഈ യുവ തൊഴിലാളികളെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ ആത്മനിർഭർ ഭാരതമാണ്, എല്ലാം സ്വയം പര്യാപ്തമായി നമ്മൾ തന്നെ ഒരു സംരംഭകരാകുക എന്നാണ്. അവർക്കൊക്കെ ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ പിന്നെ അല്ല എവിടെ തൊഴിലെടുത്താലും ഇപ്പം എല്ലാ തൊഴിലാളികൾക്കും കുറഞ്ഞ വേതന മിനിമം വേജസ് ഉറപ്പാക്കുകയാണ്, അത് ഗ്യാരണ്ടി ആയിട്ട് പറയാണ്. പിന്നെ ഒരു രീതിയിലുള്ള ചൂഷണങ്ങളും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് നിരോധിച്ച് മാത്രമല്ല അവധി കാലത്തെ ശമ്പളം കൂടി നിർബന്ധമാക്കി. ഇപ്പം ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് ഒക്കെ ഉള്ളവരിലേറ്റ് അവർക്ക് ആ ദിവസം ജോലി ചെയ്താൽ അവർക്ക് ആ ശമ്പളം, അവിടെ എന്തെങ്കിലും കാരണം കൊണ്ട് മഴ കാരണം അല്ല കളക്ഷൻ അവധി പ്രഖ്യാപിച്ചു, എത്രയോ അധ്യാപകരുണ്ട്, എത്രയോ തൊഴിലെടുക്കുന്നവർക്ക് അവർക്കന്ന് വേതനമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവധി കാലത്തെ ശമ്പളം കൂടി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ വേജ് നിശ്ചയിച്ചിട്ടുണ്ട്,
0: അതനുസരിച്ച്
1: മിനിമം കൂലി, അത് അതനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് അഗ്രഗേറ്റേഴ്സ്, ഗിഗ് വർക്കേഴ്സിന്റെ കാര്യത്തിൽ കൂടെ തന്നെ അഗ്രഗേറ്റേഴ്സ്, നമ്മൾ ഈ ഓൺലൈനായിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറെ കമ്പനികളുണ്ട്. ഇത് വഴി ഇപ്പം നമ്മൾ ഈ സർവീസ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഗ്രഗേറ്റേഴ്സിന്റെ അവരുടെ വാർഷിക ടേൺ ഓവർ ഉണ്ട്, അതിൽ നിന്നും 1-2% വരെയുള്ള അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന തൊഴിലാളികളുടെ സാമൂഹിക ക്ഷേമത്തിനായിട്ട് മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: മറ്റേതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾക്കാണ് ഇതിന്റെ ഒരു പ്രയോജനം? പ്രത്യേകിച്ച് നമ്മുടെ ബിഡി സിഗാർ തൊഴിലാളികളെ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളെ, അതൊക്കെ വളരെ കൂടുതൽ എണ്ണത്തിൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബിഡി സിഗാർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി സമയം പ്രതിദിനം 8 മുതൽ 12 മണിക്കൂറായും നേരത്തെ എല്ലാ കൂടുകളും പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 48 മണിക്കൂറായിട്ടും നിജപ്പെടുത്തി.
0: അവർക്കും
1: അത് തന്നെയാണ്. ഓവർ ടൈം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വേതനത്തിന്റെ ഇരട്ടിയെങ്കിലും അത് നൽകിയിരിക്കുകയും.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
4: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ

0: എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനുഗ്രഹം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമല്ലേ. നമുക്ക് ഇന്ന് മാനിന്റെയും മുയലിന്റെയും ഒക്കെ ഒരു കഥ പറയാം. അമ്മ മുയലും കൂട്ടുകാരും. ഒരിടത്ത് കൃഷ്ണപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. കൃഷ്ണപുരത്തിന്റെ തെക്കേ അതിർത്തിയിൽ കൂടെ രാധാ നദി ഒഴുകിയിരുന്നു. നദീതീരത്തൊക്കെ എല്ലാ കൂട്ടുകാരും പോയിട്ടുണ്ടോ? ഈ നദീതീരത്ത് ഇഷ്ടം പോലെ ഇളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു. നദീതീരത്തുള്ള കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. മാൻ, മുയല്, കടുവ, സിംഹം, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. മാനിനെയൊക്കെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? ഈ കാട്ടിൽ സുന്ദരിയായ അമ്മ മുയലും അവളുടെ അമ്മയും കഴിഞ്ഞിരുന്നു. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങളൊക്കെ പൊത്തിലൊളിച്ച് കളിക്കുമ്പോൾ അമ്മ മുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു. ഒരു ദിവസം ഇങ്ങനെ കാട്ടിലൂടെ കറങ്ങി നടക്കുന്ന സമയത്ത് അമ്മ മുയൽ ഒരു മാനിനെ കണ്ടു. എത്ര വേഗത്തിലാണോ ആ മാൻ ഓടുന്നത്! അമ്മ മുയൽ മാനിന്റെ അടുത്തു ചെന്നു. നമസ്കാരം ചേട്ടാ. ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിലോടാൻ വേറെ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് അമ്മുവിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ മാനിന് സന്തോഷമായി. അമ്മു മുയലും മാനും കൂട്ടുകാര്. അമ്മു മുയൽ മാനിനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടാ എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിക്കാമോ? മാൻ പറഞ്ഞു, അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ അമ്മു

0: അമ്മുവിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു. മാനിനോട് യാത്ര പറഞ്ഞ് അമ്മു മുയൽ സ്വന്തം മാളത്തിലെത്തി. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു? അപ്പോഴമ്മു മുയൽ കൂട്ടുകാരോട് നടന്നതെല്ലാം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാര് ഉടനെ അമ്മു മുയലിനെ കളിയാക്കി. അപ്പോൾ ഉടനെ അമ്മു മുയൽ പറഞ്ഞത് എന്താണെന്നോ, നമുക്ക് എല്ലാവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആ കിട്ടുന്ന സമയം പഠിക്കണം. ഇത് കേട്ട് കൂട്ടുകാർ വീണ്ടും അമ്മു മുയലിനെ കളിയാക്കി. അതൊന്നും കാര്യമാക്കാതെ അമ്മു മുയൽ അടുത്ത ദിവസവും യാത്രയായി. അപ്പോഴോർക്കണം കൂട്ടുകാർ, ഈ സമയത്ത് അമ്മു മുയലിൻ്റെ കൂട്ടത്തിലുള്ള എല്ലാ മുയലുകളും പൊത്തിലൊളിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അമ്മു മുയൽ ഓരോ ദിവസവും ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇത്തവണ അമ്മു മുയൽ കണ്ടുമുട്ടിയത് ഒരു തവളയായിരുന്നു. അമ്മു മുയൽ നോക്കിയപ്പോൾ തവള കുളത്തിൽ ചാടി ചാടി ഭയങ്കര സ്പീഡിൽ അതിവേഗത്തിൽ ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴമ്മു മുയൽ ഉടനെ വിളിച്ചു പറഞ്ഞു, ഏയ് ചങ്ങാതി. അമ്മു മുയൽ വിളിക്കുന്ന കേട്ടിട്ട് തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. അപ്പോഴമ്മ വീണ്ടും പറഞ്ഞു, നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് ഒത്തിരി സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിനടുത്തെത്തി. താങ്കളെപ്പോലെ ഇത്രയും നല്ലൊരു അഭ്യാസിയെ കണ്ടിട്ടില്ല എന്ന് അമ്മു മുയൽ പറഞ്ഞത് കാരണം തവള ഉടൻ തന്നെ തൻ്റെ വീര കഥകളൊക്കെ അമ്മു മുയലിനോട് പറയുവാൻ തുടങ്ങി. പാമ്പുകളെ പറ്റിച്ച് രക്ഷപ്പെട്ട കഥ, മുങ്ങാങ്കുഴിയിട്ട് പോയത്, അങ്ങനെയെല്ലാം ഒരുപാടൊരുപാട് കഥകൾ അമ്മു മുയലിനോട് തവള പറഞ്ഞു. അമ്മു മുയലാകട്ടെ വളരെ സന്തോഷത്തോടെ ഇതെല്ലാം കേട്ടിരുന്നു. അവസാനം അമ്മു മുയൽ ചോദിച്ചു, എന്നെയും കൂടി പഠിപ്പിക്കുമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. മാളത്തിലേക്ക് പോകും മുമ്പ് തന്നെ അമ്മു നല്ലൊരു ചാട്ടക്കാരിയായി മാറി. അപ്പോഴമ്മു മുയൽ മാനിൻ്റെ കൂടെ കൂടി ഓടാൻ പഠിച്ചു, അതിവേഗത്തിൽ ഓടാൻ പഠിച്ചു. തവളയുടെ കൂടെ കൂടി നല്ലൊരു ചാട്ടക്കാരിയായി. അങ്ങനെ ഓരോ ദിവസവും അമ്മു മുയൽ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേടന്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാൾ അമ്മു മുയലും കൂട്ടരും താമസിക്കുന്ന മാളത്തിനടുത്തും എത്തി. മുയലുകൾ പരക്കം പാഞ്ഞുകൂടി. അമ്മു മുയലിന് പെട്ടെന്നൊരു ഉപായം തോന്നി. അമ്മു മുയൽ വേടന്റെ മുന്നിൽ ചെന്ന്, വേടൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അമ്പെയ്ത് വീഴ്ത്തും വേടൻ. പക്ഷികളെ മൃഗങ്ങളെ കണ്ടുകഴിഞ്ഞാൽ വേടൻ അമ്പെയ്ത് വീഴ്ത്തുന്ന കേട്ടിട്ടില്ലേ. അപ്പോഴ അമ്മു മുയലിന് വേടനെ കണ്ടപ്പോൾ ഒരു ഉപായം തോന്നിയിട്ട് അമ്മു മുയൽ വേടന്റെ മുൻപിൽ ചെന്ന് ഞുണ്ടി ഞുണ്ടി നടന്നു. അത് കണ്ടപ്പോൾ വേടൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്ത ഒരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേടൻ അടുത്തെത്തിയതും അമ്മു മുയൽ കുതിച്ചു പാഞ്ഞു. അത് കണ്ട് വേടനും വാശിയായി. അയാൾ പിറകെ ഓടി. പക്ഷേ മാനിനെ പോലെ ഓടുന്ന അമ്മു മുയലിനെ പിടിക്കുവാനുണ്ടോ വേടന് പറ്റുന്നു? ഒടുവിൽ ഓടി ഓടി അമ്മു മുയൽ ഒരു വലിയ കുളത്തിൻ്റെ തീരത്തെത്തി. വേടൻ ഇത് കണ്ട് ഭയങ്കര സന്തോഷമായി. കാര്യം അമ്മു മുയൽ ഇപ്പം എവിടെയാണ് നിൽക്കുന്ന? കുളത്തിൻ്റെ തീരത്ത്. ഇനി എന്തായാലും അമ്മു മുയൽ ഓടില്ലല്ലോ. അതോർത്തപ്പോൾ വേടൻ ഒത്തിരി സന്തോഷം തോന്നി. അമ്മുവിൻ്റെ മേലേക്ക് അയാൾ ചാടി വീണു. അപ്പോഴമ്മു മുയലാകട്ടെ കുളത്തിലേക്ക് എടുത്ത് ചാടി. കാര്യം നമ്മുടെ അമ്മു മുയൽ തവളയിൽ നിന്ന് ചാട്ടമൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുകയാണ്. അമ്മു ആകട്ടെ കുളത്തിലേക്ക് എടുത്ത് ചാടി ആമ്പലിൻ്റെ മുകളിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വേടനും എന്തു ചെയ്തു? പുറകെ എടുത്ത് ചാടി. അമ്മു ആമ്പലിലകളിൽ മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു. വേടൻ കുളത്തിലെ വെള്ളത്തിലും വീണു. അമ്മുവിൻ്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും എല്ലാം ചേർന്ന് വേടനെ കടിച്ച് ശരിപ്പെടുത്തി. വേടൻ ജീവനും കൊണ്ട് ഓടി. പിന്നീട് ഒരിക്കലും ആ വേടൻ ആ വഴി വന്നിട്ടേയില്ല. എല്ലാവരെയും രക്ഷിച്ച അമ്മു മുയലിനെ മുയലുകളുടെ നേതാവാക്കി. അമ്മു മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞുകൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. അപ്പോൾ കൂട്ടുകാരെ, അമ്മുവിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിച്ചൂടെ? നമ്മൾ അങ്ങനെ പഠിക്കുന്ന എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ എല്ലാവരും അമ്മു മുയലിനെ പോലെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. കഥ എല്ലാവർക്കും ഇഷ്ടമായോ കൂട്ടുകാരെ? ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു കഥയുമായിട്ട് നാളെ കാണാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലേഖ പരവൂർ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തിയാട്ടം,

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Radio Santhanam 90.4 FM il ippol kelkam kinjana vartamanam tayaraki avadarippikkunnathu Dr. Riji G. Nair, sankethika sahayam Shantas.
3: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. പലരുടെയും ജീവിതത്തിൽ പല നഷ്ടങ്ങളും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്തത് ചില സന്ദർഭങ്ങളിൽ അവരുടെ നാവിൽ നിന്നും ഉതിർന്നു വീണ ചില വാക്കുകളാണ്.

സമയവും സാഹചര്യവും മറ്റുള്ളവരുടെ സാന്നിധ്യവും ശ്രദ്ധിക്കാതെ, വരും വരായികകൾ ചിന്തിക്കാതെ, പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ, ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും അപ്പപ്പോൾ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിൽ ലൂസ് ടോക്ക് എന്നും മലയാളത്തിൽ കൊച്ചു വർത്തമാനമെന്നും ഇത്തരം സംസാരങ്ങൾ പൊതുവെ അറിയപ്പെടുന്നു. ജീവിതത്തിൽ വിജയം വരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇക്കാര്യത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും അവധാനതയും പുലർത്തേണ്ടതുണ്ട്. പണ്ട് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, ഭിത്തികൾക്ക് പോലും കാതുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന്. അന്ന് അവരത് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരുന്നില്ല. അന്ന് ഇന്നത്തെ രീതിയിലുള്ള കടുകുമണിയോളം പോന്ന ക്യാമറകൾ, ബ്ലൂടൂത്ത്, വോയിസ് റെക്കോർഡർ തുടങ്ങിയ ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ദൃശ്യവും അദൃശ്യവുമായ ക്യാമറകൾ തുടങ്ങി ഇല്ലാത്തതായി യാതൊന്നുമില്ല. നാം സംസാരിക്കുന്നതെല്ലാം ആരൊക്കെയോ പകർത്തുന്നുണ്ട്. നാം പോകുന്നതും വരുന്നതും ചെയ്യുന്നതുമെല്ലാം അനുവാദം കൂടാതെ പകർത്തപ്പെടുന്നുണ്ട്, പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാം അറിയാതെ തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ആഗമനത്തോടെ ആർക്കും ഒരു രഹസ്യവുമില്ല എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. വ്യക്തിയുടെ സ്വകാര്യത അതിവേഗം ഒരു കടങ്കഥയായി മാറുന്നു. ഉപഗ്രഹങ്ങൾ പോലും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സാങ്കേതികമായി പറയാവുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമുക്കൊരു നല്ല ഭക്തിഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1977 പുറത്തിറങ്ങിയ ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ നവകാഭിഷേകം കഴിഞ്ഞു എന്ന ഗാനമാണ് നമ്മൾ ഇന്ന് കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ഗുരുവായൂർ കേശവൻ്റെ കഥയായിരുന്നു ഈ സിനിമ. അതിൽ ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് നായരമ്പലം ശിവജി എന്ന ആനയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ സംവിധാനം ഭരതനാണ് നിർവഹിച്ചത്. പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ജയഭാരതി, അടൂർഭാസി, എം ജി സോമൻ, ഉഷാകുമാരി എന്നിവരും. നമുക്ക് കേൾക്കാം നവകാഭിഷേകം കഴിഞ്ഞു എന്ന അതിമനോഹരമായ ഗുരുവായൂരപ്പ ഭക്തിഗാനം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി അഭിപ്രായം പറയണമെങ്കിൽ, അത് നേരിട്ട് തന്നെ പറയുന്നതാണ് നല്ലത്. അതിന് പ്രായോഗിക വിഷമമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കയ്യോ പല കയ്യോ മറിഞ്ഞ് ഉദ്ദേശിച്ച വ്യക്തിയിലെത്തുമ്പോഴേക്കും പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ മാറിപ്പോകും. നാം ശരിക്കും അക്കാര്യം പറഞ്ഞതിന് ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും കേൾക്കുന്ന വ്യക്തി അതേപോലെ ഉൾക്കൊള്ളണമെന്നില്ല. നാം ഒരു കാര്യം സംസാരിക്കുമ്പോഴുള്ള വോയിസ് മോഡുലേഷൻ, ഓരോ വാക്കുകളും പ്രയോഗിക്കുമ്പോഴുള്ള ഏറ്റക്കുറച്ചിലുകളും ആരോഹണ അവരോഹണങ്ങളും, ഇതാണ് വോയിസ് മോഡുലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാറിപ്പോയാൽ ഉദ്ദേശിച്ച അർത്ഥം തന്നെ മാറിപ്പോകും. ചിലപ്പോൾ തികച്ചും വിപരീതമായ അർത്ഥമായിരിക്കും അവസാനം കേൾക്കുന്ന വ്യക്തി അതിനെ കൽപ്പിക്കുക. നീണ്ടു നിൽക്കുന്ന ശത്രുതയ്ക്ക് ഇതോടെ തുടക്കമാകുകയാണ്. നമ്മുടെ നാവിൻ്റെ ഒരു പ്രധാന ജോലി ശത്രുവിനെ സൃഷ്ടിക്കുക എന്നതാണ്. അതിൽ നിന്ന് നാവിനെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജോലി. അതിന് നിരന്തരം പരിശീലിക്കുകയും മനസ്സിനെ പരിശീലിപ്പിക്കുകയും വേണം. മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞതിൽ കാര്യമുണ്ട്. മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് നാവിൻ്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നാവ് ഒരു വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിരിക്കുന്നത് അത്രമാത്രം അനുഗ്രഹീതരായവർക്കാണ്. എന്നാൽ അതൊരു ശാപമായി തീരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ പേർ ഞാൻ അങ്ങനെ ആ അവസരത്തിൽ പറയരുതായിരുന്നു, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് വേറൊരാളെക്കുറിച്ച് പറയരുതായിരുന്നു എന്നെല്ലാം വീണ്ടും വിചാരത്തോടെ സംസാരിക്കുന്നതും പശ്ചാത്തപിക്കുന്നതും നാം കേൾക്കാനും കാണാനും ഇടയായിട്ടുണ്ട്. വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ആശ്വസിക്കുന്നവരും ഒരു കാര്യം ഓർക്കണം. സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. പഴയ പല വിശ്വസ്തരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, അവരെല്ലാം ഇന്ന് ശത്രുക്കളുമാണ്. ഇന്ന് വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതാനും യാതൊരു കാരണവുമില്ല. ഇന്നത്തെ വിശ്വസ്തൻ നാളെ ശത്രുവായേക്കാം. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കൂടി കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ആരണ്യകം എന്ന മനോഹരമായ ചിത്രത്തിലെ ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൻ്റെ രചന ONV ആണ്, ആലപിച്ചിരിക്കുന്നത് KS ചിത്രയാണ്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത് എന്ന സംഗീതജ്ഞനാണ്. ആരണ്യകത്തിൻ്റെ സംവിധാനം ഹരിഹരനായിരുന്നു നിർവഹിച്ചത്. തിരക്കഥ എഴുതിയത് ശ്രീ MT വാസുദേവൻ നായരും. ദേവൻ, വിനീത്, പാർവതി, സലീമ, നെടുമുടി വേണു, ജഗന്നാഥവർമ്മ, പാർവതി ജയറാം, ബഹദൂർ, സുകുമാരി എന്നിവരാണ് ആരണ്യകം എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. നമുക്ക് കേൾക്കാം ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ.

0: Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പോയ ബുദ്ധി ആന പിടിച്ചാലും തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നും പഴയ ആൾക്കാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കണം. ഇതിലും ഭേദം ഏതെങ്കിലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്ന് ചിലരുടെ വാക്പ്രയോഗങ്ങൾ കേട്ടാൽ മനസ്സിലൊരു വിങ്ങൽ തോന്നിപ്പോകും. അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മുടെ നാവിൽ നിന്നും ഒരു സാഹചര്യത്തിലും ഉതിർന്നു വീഴരുത്. പറഞ്ഞു പോയാൽ പിന്നെ തിരിച്ചെടുക്കാനാവില്ല എന്ന വിചാരം എപ്പോഴും ഉണ്ടാകണം. കുറെയൊക്കെ ക്ഷമ പറഞ്ഞാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഭൂരിപക്ഷം കേസുകളിലും ഈഗോ എന്ന വില്ലൻ അതിന് തടസ്സം നിൽക്കുന്നതായാണ് കാണപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു പരിഹാരമേ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓരോ വാക്കും വായിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ, സാഹചര്യവും സമയവും സന്ദർഭവും അതിനനുയോജ്യമാണോ, മറുവശത്തുള്ള വ്യക്തി അത് അർഹിക്കുന്നുണ്ടോ, നമ്മുടെ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുമോ, ആ വാക്കുകൾ നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തുമോ എന്നെല്ലാം സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുക. വീണ്ടും പറയട്ടെ, നാവ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പ്രകൃതിയുടെ വരദാനമാണ്, സൃഷ്ടികർത്താവിൻ്റെ മനോഹരമായ സമ്മാനമാണ്, അത് ശാപമാകാതിരിക്കട്ടെ. കിഞ്ചന വർത്തമാനത്തിലെ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം 1970 പുറത്തിറങ്ങിയ ദത്തുപുത്രൻ എന്ന ചിത്രത്തിലേതാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ, ആലാപനം പി സുശീല. ദത്തുപുത്രന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോ ആയിരുന്നു. ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് കാനം ഈജയും. ദത്തുപുത്രനിലെ പ്രധാന അഭിനേതാക്കൾ സത്യൻ, പ്രേംനസീർ, KP ഉമ്മർ, ഷീല, ജയഭാരതി, ഉഷാകുമാരി എന്നിവരായിരുന്നു. നമുക്ക് കേൾക്കാം. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ, തൂവൽ കിടക്ക വിരിച്ചോട്ടെ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: സന്തനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You're listening to Radio Swandanam 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയെ മനോഹരമാക്കാൻ എത്തിയിരിക്കുന്നത് നർത്തകിയും മറ്റനേകം കലാരൂപങ്ങളിലൂടെ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുന്ന ആര്യ വെങ്കടേഷാണ്. നമസ്കാരം.
2: ഹായ്, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്.
2: താങ്ക് യു.
1: യെസ്. അപ്പോ ആര്യ, അപ്പൊ ആര്യ എന്നത് നമ്മുടെ ശ്രോതാക്കളിലേക്ക് ആര്യ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ?
2: ഹായ്, ഞാൻ ആര്യ. ഹരിപ്പാടാണ് താമസിക്കുന്നത്. അച്ഛൻ വെങ്കടേഷ്, അമ്മ ബിനുലേഖ. അച്ഛൻ ബാങ്കോക്ക് വർക്ക് ചെയ്യുന്നു. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. ഞാനിപ്പം പ്ലസ് വൺ എക്സാം എഴുതിയിട്ട് വെക്കേഷൻ നിൽക്കുകയാണ്. ഇവിടെ അമ്മൂമ്മയെ കാണാനായിട്ട് വന്നതാണ്. അപ്പം ചേച്ചി ഇങ്ങനെ എനിക്കൊരു വിളിച്ചായിരുന്നു, എന്നെ FM-ലേക്ക് ഒന്ന് വരുമോ, ഒരു ഇൻ്റർവ്യൂ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ വന്നതാണ്. എന്തായാലും സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്.
1: യെസ്. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ആര്യയുടെ ഒരു നർത്തകി എന്ന രീതിയിലാണെങ്കിലും നർത്തകി മാത്രമല്ല, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗേളാണ് അല്ലേ. ചിത്രരചന, വീണ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങളും അങ്ങനെ എല്ലാ രീതിയിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. അപ്പോൾ നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഈ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ലഭിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആര്യ, 10 വർഷമായിട്ട് നൃത്തം അഭ്യസിക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്ക കാലം തൊട്ട് നമുക്കൊന്ന് നമ്മുടെ ശ്രോതാക്കളിലേക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്.
2: 3.5 വയസ്സുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് പഠിക്കാൻ. വീട്ടിലിങ്ങനെ എല്ലാവരോടും ആഗ്രഹം പറഞ്ഞു. അച്ഛനോട് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള എന്തിനു വേണമെങ്കിലും പൊക്കോ, എന്തിനു വേണമെങ്കിലും പഠിപ്പിക്കാം, എനിക്ക് സന്തോഷമാണ്. ഒരാൾ ഡാൻസർ വീട്ടിലുണ്ടാകുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ വീട്ടിൽ അങ്ങനെ ആരോഗ്യം പാരമ്പര്യമായിട്ട് ഇല്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ശരി, ഇവിടെ ഞങ്ങളുടെ വീണ്ട തൊട്ടടുത്തായിട്ട് ഒരു സാറുണ്ടായിരുന്നു. ഫസ്റ്റ് പുള്ളിയടുത്താണ് പഠിച്ചത്. ഒത്തിരി നാളൊന്നും പോയില്ല, 2-3 നാള്, 1 മാസം 2 മാസമൊക്കെ പോയുള്ളു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ ഞാൻ AK-യും കരുവാറ്റ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവിടെ ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനായിട്ടൊരു ടീച്ചർ വരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി കരുവാറ്റയിലാണ് താമസിക്കുന്നത്, സൂര്യ എന്നാണ് പേര്. അപ്പം ടീച്ചർ ഇങ്ങനെ വന്ന് ഡാൻസിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ ടീച്ചറാണ് ആദ്യമായിട്ട് എന്നെ, അതിനുശേഷം സാറിന് ശേഷം എന്നെ വേദിയിലോട്ട് ഇറക്കാൻ നോക്കുന്നത് ടീച്ചറാണ് ആദ്യമായിട്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ കയറിയത് ഫോക്ക് ഡാൻസിൻ്റെ ബേസിലാണ്. ഫസ്റ്റ് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എങ്ങനെ പെർഫോം ചെയ്യണം. ആദ്യം ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഓഡിയൻസിനെ എല്ലാവരും കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് വയന്നു. പകുതി പാട്ടായപ്പോഴത്തേക്ക് ഞാൻ നിന്നു. പിന്നെ ചെയ്യണമെന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കൈയും കാലൊക്കെ ശരിക്കും വരച്ചു. അന്ന് കൊച്ചാ, അതുകൊണ്ട് വീട്ടിലാരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു 4-ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്കും ഇച്ചുകൂടെ കോൺഫിഡൻസ് ഒക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ അടുത്തു നിന്ന് നേരെ മാറിയിട്ട് ഈ ടീച്ചറിനെ അപ്പോഴും ടീച്ചറിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അല്ലാതെ ഹരിപ്പാട് സാരംഗ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂളിലോട്ട് ചേർന്നു. അങ്ങനെ അറിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് ചേർത്ത് വെച്ച്. അപ്പം ടീച്ചർ അവിടെ മൂലമാണ് എൻ്റെ ഡാൻസിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ മൂലമാണ് ടീച്ചർ എന്നെ ഒരു കലാകാരി എന്ന നിലയിലോട്ട് ആക്കാൻ ടീച്ചറിൻ്റെ ഭയങ്കര ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ ഒരു ഇതിലാണ് ഇപ്പം ഞാൻ ഇത്രയും ഒരു ലെവലിൽ നിൽക്കുന്നത്.
1: അപ്പോൾ ഇന്ന് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ നർത്തകി എന്ന രീതിയിൽ ഒരു 10 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പം പേടിയുണ്ടോ സ്റ്റേജിൽ കയറുമ്പോൾ?
2: ഇല്ല,
1: നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പം അത്രമാത്രം ഒരു പഠനം എന്ന രീതിയിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് ആര്യ എത്തിയിട്ടുണ്ടല്ലോ. 10 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെയൊക്കെ ഒരു പല സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ അമ്മമാർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളോട് കുട്ടി ഒന്ന് ഒരു സ്റ്റേജിൽ ഇങ്ങനെ കയറി പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡ്രസ്സിലൊക്കെ നിൽക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ. അപ്പം കുഞ്ഞുങ്ങളെ എല്ലാവരെയും പെൺകുട്ടിയാണെങ്കിൽ ഡാൻസ് ഫോം അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ഒരു രീതി ഉണ്ട്. അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. പക്ഷേ പിന്നീട് ഒരു 2 വർഷം ഒക്കെ കഴിയുന്ന ടൈമിൽ പതുക്കെ അത് സ്കിപ്പ് ചെയ്തിട്ട് പഠനത്തിലോട്ട് മാറ്റുകയാണ്. അപ്പം ആര്യ എന്ന് പറയുമ്പോൾ 10 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അതിൽ തീർച്ചയായും ആര്യയുടെ ഒരു എഫേർട്ടുണ്ട്, പേരൻസിൻ്റെയും ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു എഫേർട്ടുണ്ട് അല്ലേ. അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അതിൻ്റെ പുറത്ത് ഒരുപാട് ഹാർഡ് വർക്കും ഉണ്ട്. ഇപ്പം ഈ ഡാൻസ് ഫോം എന്ന് പറയുന്നത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണല്ലേ. അപ്പം അതിനെപ്പറ്റി എന്താണ് ആര്യയ്ക്ക് പറയാനുള്ളത്?
2: നമുക്ക് മാത്രമായിട്ടൊരു താല്പര്യം പോരാ, പേരൻസിന് കൂടെ താല്പര്യം വേണം. അങ്ങനാണെങ്കിൽ ഡാൻസ് നമുക്ക് എത്ര നാളാണെങ്കിലും കൊണ്ടുപോകാം, എത്ര പ്രായമായാലും കൊണ്ടുപോകാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേരൻസിൻ്റെ സൈഡിൽ നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് പഠിപ്പിക്കാൻ, എന്ത് ഇപ്പം ഞാൻ വയലിൻ വീണ തിരുവാതിര എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞു, ആ പൊക്കോ പഠിച്ചു, ഞങ്ങൾ പഠിപ്പിച്ചോളാം പൊക്കോളാം പറഞ്ഞു. അച്ഛൻ അപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പായും അമ്മയും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മ അപ്പൂപ്പൻ എല്ലാവരും സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയുടെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. നെയ്ബേഴ്സും എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. നാലാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. പിന്നെ സ്കൂൾ ടൈം വന്നപ്പോഴും നമുക്ക് അന്ന് മൂലമാണ് കലോത്സവം എന്നൊരു ഇതിലിട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞു ഇറങ്ങാം, ഫസ്റ്റ് സ്റ്റേജ് ആദ്യം നമുക്ക് ഒരു അരങ്ങേറ്റം പോലെ നടത്തണം. അപ്പോൾ ഭരതനാട്യമാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് അതാണ് ഡാൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസ്. എല്ലാം കഴിഞ്ഞു ഭരതനാട്യത്തിലൂടെ കയറി. അപ്പം ടീച്ചർ പറഞ്ഞു നമുക്കിങ്ങനെ ഇറങ്ങാൻ ഒരു വേദിയുണ്ട്, എനിക്ക് തോന്നുന്നു കോൺഫിഡൻസാണ് ഇറങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഫസ്റ്റ് ടൈമിൽ അങ്ങനെ എനിക്ക് സെക്കൻഡോ തേർഡോ അങ്ങാണ്ട് ഉള്ളായിരുന്നു സ്കൂൾ തലത്ത്. അപ്പം എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് പേടിയെല്ലാം മാറി, ടീച്ചർ മാറ്റി എന്ന് വേണം പറയാൻ, എല്ലാം മാറി. അരങ്ങേറ്റം കഴിഞ്ഞതോടെ ഞാൻ കംഫർട്ടായി. ഓക്കെ, ഈ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഓർണമെന്റ്സ് അങ്ങനെ ഓരോരോ കാര്യത്തിന് നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്.
3: മേക്കപ്പ് ആർട്ടിസ്റ്റിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അല്ലേ?
2: ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ടീച്ചറിന്റെ തന്നെ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശാന്തയാണ് ഇത്രയും നാളായിട്ട് എന്നെ ഒരുക്കുന്നത്. നല്ലൊരു മേക്കപ്പ്, കംഫോർട്ട് ആയിട്ടുള്ള മേക്കപ്പ് വരുന്നത് ശാന്തേൻ്റെ തന്നെയാണ്. ടീച്ചറും ഡാൻസിന്റെ ബേസിൽ ടീച്ചർ കംഫോർട്ട് വരുമ്പോൾ മേക്കപ്പിന്റെ ബേസിൽ ശാന്തേൻ്റെ തന്നെയാണ് കംഫോർട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കും കൂടെ താല്പര്യം വേണം. നമ്മുടെ താല്പര്യം, പേരൻസിന്റെ താല്പര്യം, പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു ഡാൻസറിന് നല്ലൊരു നിലയിലോട്ട് പോകാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
3: അതെ. അപ്പൊ എന്തായാലും ഈ പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് ഇത്രയും കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും പേരൻസിന്റെ ആരെങ്കിലും ഒരാളുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ സാധിക്കും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ ആര്യക്കുട്ടി അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പിടി, മോഹിനിയാട്ടം അല്ലേ? ഇപ്പൊ മോഹിനിയാട്ടമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് ഫോമിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത്?
2: എനിക്ക് നന്നായിട്ടൊരു കംഫർട്ട് തോന്നുന്നത് കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി ഫസ്റ്റ് കളിച്ചിരുന്ന സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഭരതനാട്യത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് നല്ല താല്പര്യം കുച്ചിപ്പുടിയുടെയായിരുന്നു. ആ സ്റ്റൈല്, പിന്നെ ടീച്ചർ എക്സ്പ്രഷൻ ഇട്ട, ടീച്ചർ എക്സ്പ്രഷൻ ഇട്ടാണ് ഞങ്ങളെ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ടീച്ചർ ഇങ്ങനെ തരുമ്പോൾ എനിക്ക് ഭരതനാട്യത്തിനെക്കാട്ടി മെയിനായിട്ട് തോന്നിയത് കുച്ചിപ്പുടിയാണ് എനിക്ക് കംഫർട്ട്. എൻ്റെ സ്റ്റൈലിന് അതാണ് ബെറ്റർ എന്നൊരിതിലാണ് ഞാൻ കുച്ചിപ്പുടി സെലക്ട് ചെയ്തത്. ഏറ്റവും കൂടുതലാണ് ഇഷ്ടം.
3: അതെ അല്ലേ? അപ്പൊ കുച്ചിപ്പുടിയിൽ അധികം എക്സ്പ്രസീവ് ആയിട്ട് തോന്നിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ എനിക്കതറിയില്ലായിരുന്നു, പുതിയൊരറിവാണ്. അപ്പൊ ഫാമിലിയെ പറ്റി, ഫാമിലി സപ്പോർട്ട് നല്ല രീതിയിൽ ആര്യക്ക് ഉണ്ട് എന്നാണ് ആര്യ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അച്ഛൻ അമ്മ എന്താണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ.
2: അച്ഛൻ, ഞങ്ങളൊരു മിഡിൽ ക്ലാസ് തന്നെയാണെന്ന് പറയാം. അച്ഛൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ഹൗസ് വൈഫാണ്. അച്ഛനും അമ്മയും ഒരേപോലെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും ഇച്ചിവിടെ ഒരു പൊക്കത്തിൽ പറഞ്ഞാൽ അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അമ്മൂമ്മ, അപ്പൂപ്പൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ്.
3: അതെ. അപ്പോൾ ഏത് സ്കൂളിലാണ് ഇപ്പോൾ പ്ലസ് ടു
2: കയറാൻ പോകുന്നത്?
3: അതെ, പ്ലസ് ടുവിലേക്ക് കയറാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: ഞാനിപ്പോൾ പഠിക്കുന്നത് ആയവറമ്പ് ചെറുതനയിലാണ്. ആയവറമ്പ് സ്കൂളിലാണ് പഠിക്കുന്നത്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഗവൺമെൻറ് ഗേൾസ് അരിപ്പാടായിരുന്നു. അഞ്ചാം ക്ലാസ് മുതൽ 10 വരെയാണ് പഠിച്ചത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സ്കൂളാണ് നല്ല മെമ്മറീസ് തന്നത്.
3: അപ്പോൾ എന്തായാലും ഈ കലോത്സവത്തിൻ്റെ ഒക്കെ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എക്സാമിൻ്റെ കാര്യവും അല്ലെങ്കിൽ നോട്ട്സിൻ്റെ ഒക്കെ കാര്യം എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിലൊക്കെ?
2: ഭയങ്കര ടെൻഷനായിരുന്നു. ഇതും അതും കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരിതിലാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം പെട്ടെന്ന് പരീക്ഷ ഉള്ള നല്ലൊരു കംഫർട്ടിലൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ പരീക്ഷ വരുന്നു, ഡാൻസ് എന്തോ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണ്, വൈകുന്നേരമാണ് സ്കൂൾ കഴിഞ്ഞ സമയത്ത് ട്യൂഷൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ടീച്ചറിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്
3: ക്ലാസ്സിന് പോകുന്നത്.
2: അപ്പം അതും ഇതുകൂടെ എന്തായാലും ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നാണ് പറയാം.
3: എങ്കിലും ഒരുപോലെ കൊണ്ടുപോയി അല്ലേ? യെസ്. അപ്പോൾ പല കുട്ടികളുടെയും മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ആർട്ട് ഫോംസിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പഠനത്തിലൊക്കെ കുറച്ചൊന്ന് ബാക്കിലോട്ട് ചിലപ്പോൾ പോകേണ്ടി വരുന്നു. പക്ഷെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ വളരെ മിടുക്കന്മാരാണല്ലേ. അപ്പോൾ ആരെയും ആ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആണ്. അപ്പൊ ഇനി വരുന്നത് പ്ലസ് ടു ആണല്ലേ. അപ്പൊ ഇനി കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മള് സാധാരണ ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ ടെൻത്ത് പ്ലസ് ടു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ആര്യ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ കലോത്സവ വേദികളെ പറ്റിയൊക്കെ തുടക്കകാലത്ത് എത്ര വയസ്സ് തൊട്ടാണ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്?
2: ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് പഠിച്ചപ്പോഴൊക്കെ അറിയിക്കൊണ്ട് അന്നൊരു 4.5 വയസ്സുള്ള സമയത്താണ് കലോത്സവത്തിന്
3: കയറുന്നത്.
2: അത് കഴിഞ്ഞൊരു 5-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് കോൺഫിഡൻസ് ആയി. പിന്നെ 6, 7 ചെറിയൊരു ബ്രേക്ക് എടുത്തു 9-ാം ക്ലാസ് ആയപ്പം. അത് കഴിയുമ്പോൾ 10-ാം ക്ലാസ് വന്നപ്പം ഞാൻ ട്യൂഷൻ സ്കൂളെല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡാൻസിന്റെ ഭാഗത്തോട്ട് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു. അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ടീച്ചറിനോട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ സാറില്ല 10 അല്ലേ, ഒത്തിരി പ്രഷർ ഉള്ള സമയമാണ്, കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വന്നാൽ

0: മതി. അങ്ങനെ പറഞ്ഞു. ടീച്ചർ തന്നെ 7, 5, 6, 7, 8 എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും സ്റ്റേജിൽ ഇറക്കിയിരുന്നു. ആ സമയത്തും സ്കൂൾ കലോത്സവത്തിലൊക്കെ ജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സബ് ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എന്നാലും ആ സമയത്താണ് എനിക്ക് പിന്നെ അതിന് ശേഷം ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല, ആ പേടി വന്നിട്ടില്ല. പിന്നെ ഓഡിയൻസിനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. എൻ്റെ എക്സ്പ്രഷൻ, എൻ്റെ സ്റ്റൈൽ അവരെ കാണിക്കുമ്പം അവരുടെ ലാസ്റ്റുള്ള ഒരു കയ്യടി, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്.
1: അതെ. അപ്പൊ ഈ കലോത്സവത്തിലൊക്കെ സാധാരണ ചില നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഒന്നുണ്ടല്ലോ, അതായത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കളിക്കും, ഇപ്പൊ ഓഡിയൻസ് ആണെങ്കിലും നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും, ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ടീച്ചേഴ്സ് എല്ലാരും ഓക്കെ ആണ്, ഇതിലെ ഒരു ഗ്രേഡ് കിട്ടുമെന്ന് തോന്നിയിട്ടുള്ള അവസരത്തില് അങ്ങനെ കിട്ടാതൊക്കെ വന്നിട്ടുണ്ടോ?
0: ഉണ്ടല്ലോ.
1: അപ്പൊ അതിനൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഒരു ടൈമിലൊക്കെ പ്രതികരിക്കുന്നത്?
0: ചിലവര് പൈസ കൊടുത്ത് ഓഡിയൻസിനെ ജഡ്ജസിനെ മേടിക്കുന്ന ഒരു ഡാൻസിൽ, അതിപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചാളോട് ഇപ്പൊ പോകാത്തോണ്ടതൊന്നും പറ്റിയൊന്നും അറിയില്ല. അപ്പം ആ സമയത്തും നല്ലതായിട്ട് കോൺഫിഡൻസ് ഉള്ള ഒരു സമയം ഉണ്ടായി, എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ് എന്നുള്ള സമയത്തും പെട്ടെന്ന് വേറെ ആളുടെ ചെസ് നമ്പർ വിളിച്ചപ്പം ഷോക്കായി പോകും. അപ്പൊ പേരൻസിന്റെ അമ്മയ്ക്ക് ഭയങ്കര അഭിപ്രായമായി പോയി, അമ്മയ്ക്ക് സങ്കടമായി. പിന്നെ അപ്പായാണെങ്കിൽ ബാങ്കിലായിരുന്നു, അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. പിന്നെ ഫ്രണ്ട്സും ഭയങ്കര, ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, അങ്ങനെ അവരുമായിട്ട് നിൽക്കുമായിരുന്നു, അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് കിട്ടിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കൂടുതൽ വഴക്കിടാനോ അങ്ങനെ ഒന്നും പോകണ്ടെന്ന് പേരൻസിന് തന്നെ അങ്ങനെ താല്പര്യം ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ പോട്ടെ സാരമില്ല, അതിനും അല്ലാതെ തന്നെ അമ്പലങ്ങളിലൊക്കെ സ്റ്റേജ് കിട്ടാറുണ്ട് പറഞ്ഞു, അങ്ങനെ കൂടെ പോകുന്നുണ്ട് പറഞ്ഞു. സാരമില്ല, ഇത് പോയാലും കുറെ സ്റ്റേജ് ഉണ്ടല്ലോ, ഡാൻസിന് മെയിൻ സ്റ്റേജ് ആണ് വേണ്ടത്, എത്രത്തോളം സ്റ്റേജ് ഇടുന്നോ അത്രത്തോളം നമ്മുടെ കാല് തഴമ്പിക്കുന്ന പറയുന്നത്.
1: അതെ. അപ്പൊ ഈ പെർഫോമൻസിൽ നമ്മുടേതായ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ എത്ര കോൺഫിഡന്റ് ആണ്, എത്ര നല്ല രീതി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് കിട്ടുന്നതും സെക്കൻഡ് കിട്ടുന്നതും കിട്ടാതെ വരുന്നൊന്നും അല്ല, നമ്മുടെ ആ ഒരു ഫോമിനെ അത്രയും നല്ല രീതിയിലാക്കുക അല്ലേ. അപ്പൊ പല കുട്ടികൾക്കും ആ ഒരു ടൈമിൽ, ഇപ്പൊ ചെറിയ പ്രായം ഒരു 10th അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഈ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടണം എന്നുള്ളൊരു ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. അപ്പൊ അതിലിത് ഈ ഒരു ഇങ്ങനെയുള്ള രീതി, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്വാധീനം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതിലെല്ലാവർക്കും ഇങ്ങനെ വിഷമിക്കുക എന്നുള്ളൊരു സ്റ്റേജിലേക്കാണ്. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കാണുന്നുണ്ടായി പല കുട്ടികളും കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ ആര്യയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആര്യ പറഞ്ഞത്, അതിൽ നമ്മൾ വഴക്കിടാൻ പോയിട്ടൊന്നും കാര്യമില്ലല്ലേ. അപ്പോ ഈ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ മൂന്ന് ഫോമും കലോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്.
0: മോഹിനിയാട്ടം ഞാൻ ഇതുവരെ സ്റ്റേജ് കയറിയിട്ടില്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ 10th ബ്രേക്ക് എടുത്തത്. അപ്പൊ പിന്നെ ഇപ്പോഴും വെക്കേഷൻ ആയതുകൊണ്ട് പ്ലസ് ഉണ്ട്, ഇടയ്ക്കൊന്ന് പോയി. പിന്നെ വെക്കേഷൻ ഒക്കെ ആയിട്ട് വീടുകളിലൊന്നും പോയില്ലെങ്കിൽ പരാതി പറയത്തില്ലേ, അതുകൊണ്ട് ഇവിടെ കൊല്ലത്ത് വന്നു, അമ്മ വീട്ടിൽ വന്നു, പിന്നെ അപ്പച്ചിയുടെ വീട്ടിലൊക്കെ പോയി, അങ്ങനെ നിൽക്കുന്നു.
1: അതെ. അപ്പൊ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ടൈമില് ഫസ്റ്റ് കിട്ടണം സെക്കൻഡ് കിട്ടണം എന്നൊക്കെ സ്കൂളിൽ നിന്ന് പ്രഷർ ഒക്കെ ഉണ്ടാവാറുണ്ടോ?
0: ഇല്ലില്ല,
1: അങ്ങനൊന്നും ഇല്ല. അതെ. ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊരു ഇപ്പൊ ജില്ലാതലത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ചില സമയത്ത് ടീച്ചേഴ്സിന്റെ ഒരു പ്രഷർ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലോ, അവരെല്ലാവരും കൂളായിട്ടാണ്,
0: നല്ല സപ്പോർട്ടായിട്ടാണ്
1: നിൽക്കുന്നത്. ചില ടീച്ചേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഭയങ്കര പ്രഷർ കൊടുത്ത് കുട്ടികൾക്ക് അതൊരു കിട്ടിയില്ലെങ്കിൽ ഒരു വെപ്രാളമായിട്ട് മാറുന്ന ഒരു സ്റ്റേജ്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അല്ലെ, നമ്മള് കുട്ടികളെ എപ്പോഴും കാമായിട്ട് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഭാര്യയ്ക്കും അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല. യെസ്. അപ്പോ നമ്മളിങ്ങനെ ആര്യയുടെ വിശേഷങ്ങളിലൂടെ കടന്നു പോവാണ്. അപ്പൊ ആര്യ ഒരു നർത്തകി എന്ന രീതിയിലുള്ള ഒരു വേർഷൻ ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് ആര്യ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോൾ ഇനി ആര്യയുടെ എന്താ പറയാ, ഡാൻസ് ഫോം അല്ലാതെ ഒരുപാട് ആർട്ട് ഫോംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ്. അപ്പൊ ആര്യയുടെ നർത്തന വൈഭവവും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ജേണിയിൽ ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതുപോലെ ഒരു നർത്തകി മാത്രമല്ല ആര്യ, ചിത്രരചനയിലും അതുപോലെ വാദ്യോപകരണങ്ങളിലും എല്ലാം പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അപ്പൊ ആ ഒരു എന്തൊക്കെയാണ് മോള് പഠിക്കുന്നത്?
1: ഇതുപോലെ തന്നെ ഞാനും വീട്ടിൽ ഫസ്റ്റ് ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം പോകുമ്പം ഈ വയലിൻ ഒക്കെ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. വീണ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇതും ഒന്ന് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ ആലോചിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വയലിൻ പഠിക്കാൻ പോകണം. അപ്പോൾ പറഞ്ഞു ആ പൊക്കോ. അപ്പം ഞാൻ പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കംഫേർട്ടായി. അവിടെ തന്നെ മാവല്ലിക്കരയെന്ന് വരുന്നൊരു സാറുണ്ടായിരുന്നു, സതീഷ് എന്ന് പറഞ്ഞത്. അപ്പം സാറിൻ്റെ അടുത്താണ് ഏകദേശം ഒരു 5.5 വർഷം പഠിച്ചു. പിന്നെ അതിനുശേഷമാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഈ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട്. അത് രാവിലെ ക്ലാസ് 7 മണി to 9 മണി വരെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങ് ഇടയ്ക്കൊന്ന് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെയും വീണയിലോട്ട് ഇൻട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഹരിപ്പാട് ഞങ്ങളുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞു. ടീച്ചർ വീണയും പഠിപ്പിച്ചു തന്നെ, പിന്നെ തിരുവാതിരയും പഠിപ്പിച്ചു. അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ കുറേ സ്റ്റേജിൽ അങ്ങനെ തിരുവാതിരയ്ക്ക് പാടിയിട്ടുണ്ട്, പിന്നെ കുറേ തിരുവാതിര ചെയ്തിട്ടുണ്ട്. കുറേ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ അങ്ങനെ പരിചയമുണ്ട് തിരുവാതിരയുടെ ബേസ് ചെയ്ത്. കുറേ ചേച്ചിമാരെ ആൻറ്റിമാരെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണയാണ് എനിക്കിപ്പോഴും പോകണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാലും സമയം കിട്ടുന്നില്ല. ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ഒന്ന് കുറച്ചാളും കൂടെ ഇതൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ.
0: അങ്ങനെ ഒത്തിരി ആർട്ട് ഫോംസും ഒരുപാട് വാദ്യോപകരണങ്ങളും, ഏറ്റവും ഇഷ്ടം വീണയാണ് അല്ലേ. അപ്പൊ അത് ഇനി തുടർന്ന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ആരൊക്കെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആഗ്രഹമുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും പുതിയ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഗെയിമിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കേട്ടൊരു അറിവാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കുന്നവർക്ക് നല്ല ക്ഷമയാണ് എന്നുള്ളത് സത്യമാണ്?
1: സത്യമാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം വേണം മെയിനായിട്ട്. അതുമല്ല നമുക്ക് നല്ല ലെഗ് പെയിൻ, എല്ലാം ശരീരം മൊത്തം വേദനയായിരിക്കും.
0: പിന്നെ നേരത്തെ എണീക്കണം, പ്രാക്ടീസ് ടൈം ആ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിലൊക്കെ ചെയ്യണം അല്ലേ.
1: പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് മേക്കപ്പിന് ടൈം പാലിക്കുക, അതെല്ലാം നല്ലൊരു പ്രിപ്പറേഷൻ വേണം എല്ലാത്തിനും. അല്ലാതെ ഒന്നും ഇല്ലാതെ ഒരു പോക്കങ്ങ് പോയാൽ നമുക്ക് സ്റ്റേജിൽ നമുക്ക് ചെയ്താലും കംഫർട്ട് കിട്ടത്തില്ല. കംഫർട്ട് വേണം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ.
0: അതെ. അപ്പൊ തീർച്ചയായും ക്ഷമ എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഇതിലൊക്കെ ഈ ഒരു ആർട്ട് ഫോം ഒക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അറിവുണ്ട്. അപ്പൊ ആരെയും പറയുന്നത് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ എന്താ പറയാ, ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഇപ്പോ ഇന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു അൺപ്ലാൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഫോമിനെ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ.
1: ചിലവരുണ്ട്.
0: അതെ. അപ്പൊ ആരും എന്തായാലും കുറച്ച് ചിട്ടയും വട്ടയൊക്കെ ഉള്ളതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. അതെ. അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്ക് എന്താണ് ആര്യ? ഇപ്പോൾ പേരൻസിൻ്റെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ
1: അമ്മയാണ് മെയിനായിട്ട് എന്നോട് പ്രാക്ടീസ് ചെയ്യ് പ്രാക്ടീസ് ചെയ്യ്, നാളെ പരിപാടി ഉള്ളതല്ലേ, എന്താ ചെയ്യാത്തെ, മറന്നുപോയില്ലേ, കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുമ്പോൾ പറയാം ക്ലാസ്സിന് പോകാൻ, എല്ലാം മറന്നുപോയി കാണുമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോക്കൂടെ, നന്നായിട്ടൊക്കെ അരമണ്ടിലൊക്കെ ഇരുന്ന് ചെയ്യണം എന്നൊക്കെ
0: സുഖമില്ലല്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴും ദിനം പ്രതി ചിലപ്പോൾ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമില് ഈ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പേരൻസ് ആണ് അല്ലെ. അപ്പൊ അവരിങ്ങനെ പടിയും പടിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ആയിരിക്കും അത് തന്നെയാണ്. അപ്പൊ വീട്ടിൽ അമ്മ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതില് ഇപ്പോ ഈ സ്റ്റേജില് ഒരുപാട് വേദികളിൽ ആര്യ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോ കലോത്സവ വേദികളാണെങ്കിലും അല്ലാതെ ക്ഷേത്രങ്ങളിലാണെങ്കിലും അല്ലാതെ ഉള്ള പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടിയ ഒരു നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ള ഒരു വേദി ഏതായിരിക്കും, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ?
1: കുറച്ചാളും മുമ്പ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, കുറെ നാളായി, കുറച്ച് സ്റ്റേജ് വരെയിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. അതുകൊണ്ട് ഒരു വട്ടം ടീച്ചർ പ്രോഗ്രാം കാണാൻ വന്നു. ശരിക്കും ടീച്ചർ വരെ ഒന്നും ഒരു ഒരു ഒന്നും കിട്ടിയില്ല, അറിവോ ഒന്നും ആരും തന്നില്ല. പെട്ടെന്ന് ടീച്ചറിൻ്റെ ഒരു കോള് വന്നു, ഞാൻ വരുന്നുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ടെൻഷനായിപ്പോയി. ടീച്ചർ കുറച്ച് നാളോട് ഈ കലോത്സവേദിയിലല്ലാതെ ഈ അമ്പലത്തിലൊക്കെ പ്രോഗ്രാമിന് അങ്ങനെ വലുതായിട്ട് വരാറില്ല. ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് വന്നതാണ്. ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ടെൻഷനായിരുന്നു ടീച്ചറിൻ്റെ മുമ്പിൽ കളിക്കാൻ. അല്ലാതെ നമ്മൾ കോസ്റ്റ്യൂമിലല്ല സാധാ ഡ്രസ്സിൽ കളിക്കുമ്പോൾ ഓക്കെ, ടീച്ചറിൻ്റെ ഒരു സപ്പോർട്ട് ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഈ ഓർണമെൻറ്റ്സ് കോസ്റ്റ്യൂം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ടീച്ചറിൻ്റെ അവിടെ കണ്ടപ്പോൾ ടെൻഷനായിരുന്നു. പിന്നെ ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ട് കൊള്ളായിരുന്നു എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ ഇന്ന് ചിരിക്കുന്നതൊക്കെ കാണാം. നമ്മൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടീച്ചറിനെ നോക്കും, പിന്നെ അച്ഛനെവിടെ അമ്മയെവിടെ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ അമ്മയെ കണ്ട് അമ്മ ഇങ്ങനെ ദൂരത്ത് വല്ല നിൽക്കണമെന്ന് ഞാൻ പറയാം, അടുത്ത് നിൽക്കല്ലേ എന്ന് ഞാൻ പറയാം. എനിക്ക് അമ്മ

0: ഗ്യാപ്പിട്ട്
1: നിൽക്കണം. ഇപ്പൊ ടീച്ചറിന്റെ കാര്യം പറഞ്ഞ ഭാര്യ, ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു ഉള്ളിൽ ഒരു ഒരു പേടി ഉണ്ടെന്ന് ആര്യ പറഞ്ഞില്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ചുവട് പിഴച്ചാലോ അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടായ ടീച്ചറിന് നന്നായിട്ട് അറിയാൻ പറ്റും, അതല്ലേ പേടി. അപ്പൊ ഈ സ്റ്റേജിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ ശ്രദ്ധ മാറിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ മറന്നു പോകുമ്പോഴോ ഒക്കെ അത് ഓഡിയൻസിനെ എഫക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്?
0: ഇതുവരെ കണ്ടോണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല,
1: പക്ഷെ തെറ്റിച്ചിട്ടുണ്ട്
0: ഉണ്ടെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം അമ്മയ്ക്ക് പോലും മനസ്സിലാകും, ഞാൻ ചില സമയത്ത് തെറ്റിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ട് മനസ്സിലായോ ഞാൻ തെറ്റിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇല്ല കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല. ഞാൻ നേരെ സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും തെറ്റിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അമ്മയെ കാണും, എന്നിട്ട് പറയാം തെറ്റിച്ചോ ഞാൻ തെറ്റിച്ചു എനിക്കറിയാം. പക്ഷെ അമ്മ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല, അങ്ങനെ ഒരു ആരും മനസ്സിലായില്ല എന്നൊരു ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആർക്കും മനസ്സിലായില്ല ഓക്കെ നല്ല കാര്യം എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കയ്യിൽ നിന്ന് ഇടും നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട്, നമുക്ക് മെയിനായിട്ട് നമ്മളൊരു ഐറ്റം എടുത്ത് പഠിക്കുമ്പോൾ പാട്ട് പാട്ടാണ് ഫസ്റ്റ് ടീച്ചർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം ആ സമയത്ത് അതിൻ്റെ സ്റ്റോറി എന്താണ്, പാട്ടിൻ്റെ ചുറ്റുവട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് പാട്ടിൻ്റെ റിലിക്സ് ആണ് ഞാൻ മെയിനായിട്ട് ക്യാച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് സ്റ്റെപ്പും എല്ലാം ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാറ്. അപ്പം പാട്ടറിയാന്നുകൊണ്ട് താളവും അറിയാം പാട്ടിൻ്റെ, അതനുസരിച്ച് തെറ്റിച്ച് കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും സ്റ്റെപ്പിട്ട് ഒരു ബാലൻസിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല തെറ്റിക്കുന്നത്.
1: അപ്പം എന്തായാലും തെറ്റിച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ താളത്തിലും ആ ഒരു പാട്ടിൻ്റെ ഒരു ഇതിലും നിന്ന് ചുവട് വയ്ക്കാമെന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ആര്യ ഇനിയുള്ള വേദികളിൽ തെറ്റിക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ സാധാരണ ഓഡിയൻസിന് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ നെർവസായി അത് ഓഡിയൻസിന് അറിയും. പക്ഷെ അങ്ങനെ അറിയാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതൊരു യഥാർത്ഥ ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഞാൻ ഇതിപ്പോൾ നേരത്തെ നമ്മൾ ശോഭന മാമിനെ പറ്റി പറഞ്ഞു, അപ്പോൾ അതിലേക്ക് നമ്മൾ വരികയാണെങ്കിലും ശോഭന മാമിന് പല സമയത്തും ഈ ഔട്ട് കേൾക്കാതെ വരുന്ന ടൈമിൽ ശോഭന മാം നിൽക്കും. പക്ഷെ നിൽക്കുന്ന ടൈമിലും ഓഡിയൻസിന് അത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ചുവട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ശോഭന മാമിൻ്റെ ഒരു ഒരു കഴിവാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ആരെയും ഇങ്ങനെ ഓഡിയൻസിന് ഓക്കെയാക്കാൻ വേണ്ടി ആ ഒരു താളത്തിൽ ഇങ്ങനെ നിൽക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അത് തന്നെ ആക്കാം അല്ലേ. ഏറ്റവും നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഡാൻസർ അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആരാണ്?
0: ശോഭന മാം തന്നെയാണ്. മാമിന്റെ വീഡിയോ ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഫോണിൽ, റീൽസ് ഒക്കെ കാണാറുണ്ട്. പുള്ളിക്കാരത്തിയുടെ ആ ഒരു സ്ട്രക്ചർ സ്റ്റൈല്, മാം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭരതനാട്യത്തിലാണ്, എന്നാലും പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്ന കണ്ടുണ്ട്. ഇതുപോലെ ചേച്ചി പറഞ്ഞ കണക്ക് ഇടയ്ക്കൊന്ന് തെറ്റിച്ചാലും ഓഡിയൻസിനെ കംഫർട്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു രീതിയിൽ സ്റ്റെപ്പ് ഇടാറുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് ചില വീഡിയോയില്. പിന്നെ മാം ആണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം.
1: അതെ, അപ്പോൾ യഥാർത്ഥത്തിലും ജീവിതത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാറുണ്ട്. കാര്യം ഇത്രയും ഒരു കണ്ടിന്യൂറ്റി ആണ് ഒരു ഡാൻസ് ഫോമിൽ, ഇത്രയും ഒരു എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ശോഭന മാം വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ ഇന്നും ഒരു ഇന്നോവേഷൻ എന്ന രീതിയിൽ ഡാൻസിനെ പല രീതിയിൽ വേൾഡ് ഗ്ലോബലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം അല്ലെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം അങ്ങനെ തന്നെ ആവാം. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ രീതിയിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഒരു ട്രഡീഷണൽ ഫോം എന്ന രീതിയിൽ, ക്ലാസിക്കൽ ഡാൻസ് എന്ന രീതിയിൽ പോവുകയാണെങ്കിലും അതിൽ തന്നെ ഒരുപാട് മിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് അതിനൊരു ഫാസ്റ്റ് നമ്പർ എന്ന രീതിയിലാക്കുന്നുണ്ട്. അപ്പൊ അതിനോടുള്ള ആര്യയുടെ ഒരു അഭിപ്രായം എന്താണ്? ട്രഡീഷണൽ ഫോമിനെ ഇങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോഴും ചെറിയൊരു റീല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അപ്പൊ അതിനോട് ആര്യയ്ക്ക് എന്താണ്, ഒരു യോജിപ്പാണോ അതോ വിയോജിപ്പാണോ?
0: എനിക്ക് അതിന് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം അവർ അറിയാത്തൊരു കാര്യം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ അറിയാതെ ചെയ്തിട്ട് അത് കുറേ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അത് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അത് നല്ല ഓക്കെ ആക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത്.
1: അതെ അതെ. അപ്പൊ ഈ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും എഫേർട്ട് എടുത്തല്ലേ. ഇപ്പൊ ഈ കലോത്സവ വേദികളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ചിലരാണെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രം ഇത്ര പോർഷൻ പഠിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയും ഇത് കണ്ടിന്യൂ ആയിട്ട് പഠിച്ചു വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ആ ഒരു പഠനത്തിന്റെ ഒരു മേഖല നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ എനിക്കും ആ ഒരു സെയിം അഭിപ്രായമാണ്, അതിനൊന്ന് ഭംഗി നശിക്കാത്ത രീതിയിലാക്കുക അല്ലെ. ഇപ്പൊ റീല് ചെയ്യാനാണെങ്കിലും നമ്മളൊന്ന് ഒരു ഇൻഫ്ലുവൻസർ ആവാനോ അല്ലെങ്കിൽ വേണ്ടി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ട് കാട്ടുമ്പോഴും അതിലൊരു വൃത്തിയും ഭംഗിയും ഉണ്ടാവാൻ വേണ്ടി, അല്ലെ ഇതൊരു നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് ഫോം ആണ് എന്ന രീതിയിലുള്ള ഒരു മര്യാദകൾ ആ ഒരു ഫോമിന് കൊടുക്കുക എന്നുള്ളത് എനിക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. യെസ്. അപ്പോൾ ആരെയും ചെറിയ റീലും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ?

0: ഉണ്ട് ഉണ്ട്. അപ്പൊ അത് ആര്യ ഡാൻസ് എന്തായാലും ഇത്രയും നാളായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ടായിട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ അതിൻ്റെതായ ഒരു എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്.
1: അതിനാണ് കൂടുതൽ സമയം കൊടുക്കുന്നത്. ചില സമയത്ത് പാട്ട് കേട്ടിട്ട് രണ്ടുമൂന്ന് ട്രിപ്പ് കേൾക്കും, എന്നിട്ട് ചിലവർ ചെയ്യുന്ന രീതികൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടാണ് എന്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്.
0: അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഏതാണ് ഏറ്റവും കൂടുതൽ ഡാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരൊക്കെയാണ്?
1: ഇപ്പൊ നിലവിൽ പറഞ്ഞ ഹസ്ന, നന്ദന, അങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ട്. അവരാണ് എന്റെ മോസ്റ്റ് ആയിട്ട് എന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡാൻസിലോട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പം എനിക്ക് പ്ലസ് വണ്ണിലൊരു അനുഭവം ഉണ്ട്. പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ കലോത്സവത്തിനായിരുന്നു സ്കൂളിൽ, അതും ആയാറമ്പത്ത് പ്ലസ് വണ്ണിൽ കയറിയിട്ട് ആദ്യം ചെയ്യാൻ പോകും. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, വീടിനടുത്താണ്. അപ്പം കൂടെ പണ്ട് പഠിച്ചിരുന്ന കുറച്ചുപേരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ മുന്നിൽ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൂടെ ഡാൻസ് പഠിക്കുന്നവരും ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് തലേ ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ സൈക്കിളിൽ നിന്ന് വീണ്. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് പോയത് ക്ലാസ് കട്ട് ചെയ്തിട്ട് സ്കൂളിലെ വീണിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല. തലേ ദിവസം പ്രോഗ്രാമാണ്, 9:00 പ്രോഗ്രാം. 8:00 ആയപ്പോഴത്തേക്ക് ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു കളിക്കാൻ പറ്റത്തില്ല, മുട്ട ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു അമ്മയോട് വേണ്ട എനിക്ക് കളിക്കണം, കളിച്ചേ പറ്റത്തുള്ളൂ. അതും ഞാൻ എടുത്ത ഐറ്റം ഇച്ചിരി ഇരുന്നും മുട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. അപ്പം അത്രയും സ്ട്രെയിൻ കൊടുത്താല് ശരിയാവത്തില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര വിഷമമായി പോയി. ടീച്ചർ എന്നെ പ്രാക്ടീസിന് കാണാത്തത് കൊണ്ട് വിളിച്ചു. അങ്ങനെ ടീച്ചർ അയ്യോ കഷ്ടമായി പോയത്, സാരമില്ല ഇനിയും പ്ലസ് ടു ഉണ്ടല്ലോ, അപ്പം ആ സ്കൂളിൽ തന്നെ ചെയ്യണം, ഇത്രയും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ചെയ്യണം. അങ്ങനെ ടീച്ചറും സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്റെ ഫ്രണ്ട്സും ഭയങ്കര ട്യൂഷനൊക്കെ കട്ട് ചെയ്തിട്ട് ചിലരൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പറഞ്ഞു നിന്നെയൊക്കെ അവിടെയൊക്കെ നോക്കി, എല്ലായിടവും നോക്കി, നിന്നെ കണ്ടില്ല, നിന്റെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വന്നു വന്നിട്ടും കണ്ടില്ല, ശരിക്കും വിഷമമായി പോയി. അങ്ങനെ വീട്ടിൽ വന്ന് കുറെ പേര് കണ്ടു ഫ്രണ്ട്സൊക്കെ. മെയിനായിട്ട് എന്നെ ഇപ്പം ഡാൻസിന്റെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്, ഇപ്പം എന്റെ ഡാൻസിന്റെ പെർഫോം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നന്ദന, ഹസ്ന അവരൊക്കെയാണ്.
0: ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിൽ ഇവരാണ് അല്ലെ. അപ്പൊ ഫ്രണ്ട്സ് ആണോ റീലും കാര്യങ്ങളും ഒക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആര് തന്നെയാണോ?
1: അതല്ല, ഞാനും അച്ഛനും കൂടെയാണ്. അവര് പിന്നെ പോസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുവാനെടുത്ത്.
0: അപ്പൊ അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ റീലും കാര്യങ്ങളും ആയിട്ട് സോഷ്യൽ മീഡിയയിലും ആര് ഇങ്ങനെ കുറച്ച് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതെ. അപ്പോ നമുക്കിങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആര്യയുടെ ഈ ഒരു ജേർണിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ അതിന് ഇടയ്ക്ക് നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ശോഭന മാമിന്റെ കാര്യമാണ് നമ്മളിങ്ങനെ പറഞ്ഞു ആര്യ. അപ്പൊ അത് പറയുമ്പോ തന്നെ ആര്യ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു, അത്ര ഇഷ്ടമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ശോഭന മാമിനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു കാണാൻ പറ്റിയില്ല എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു?
1: അത് ഞങ്ങളുടെ തൊട്ട് വീടിന്റെ അടുത്തായിരുന്നു, പക്ഷേ അന്ന് എന്തോ പോവാൻ പറ്റിയില്ല. അത് പുള്ളിക്കാരത്തിൽ ഡാൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നോട്ടീസും കണ്ടു. ഞാൻ അന്നും ഇല്ല പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോണം പോണം കാണണം. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോവാം, ഓക്കെ ശരി പോവാം. അപ്പൊ പറഞ്ഞപ്പോഴത്തേക്കും സ്കൂളിലെ എന്തോ ബന്ധപ്പെട്ടാന്ന് തോന്നും, അങ്ങനെ പോവാൻ പറ്റിയില്ല. അന്നെന്തോ വർക്ക് ഉണ്ടായിരുന്നു സ്കൂളിലെ, അപ്പൊ പോവാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും വിഷമമായി പോയി കാണാൻ പറ്റാത്തതുകൊണ്ട്. പുള്ളി നേരിട്ട് ഒരു ആ ഒരു മാമിന്റെ സ്ട്രക്ചറും സ്റ്റൈലും കാണാൻ പറ്റാന്നുള്ളൊരു ഒരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചൊരു സമയമായിരുന്നു.
0: അതെ. അപ്പൊ ആര്യക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലെ. ശോഭന മാമിനെ പോലെ അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്, അതുപോലെ തന്നെ ഒരു ഡാൻസറാണ്. അപ്പോ അങ്ങനെ നമുക്ക് മാമിന്റെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം അല്ലെ. യെസ്. അപ്പൊ നല്ലൊരു പാട്ട്, ശോഭന മാമിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ ശാന്തനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മളോടൊപ്പം ഇങ്ങനെ നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കടേഷ് ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആര്യയുടെ ഒരു ജേണിയിലൂടെ ഇങ്ങനെ കടന്നു നമ്മൾ എത്തി നിൽക്കുകയാണ്. ശോഭന മാമിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ആര്യ, നമ്മൾ ശോഭന മാമിൻ്റെ ഒരു പാട്ടൊക്കെ കേട്ടു. ആര്യയ്ക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നർത്തകിയാണ് ശോഭന മാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു നർത്തകി എന്ന് പറയുമ്പോൾ എന്തായാലും ഈ ഒരു സിനിമ മോഹമൊക്കെ തീർച്ചയായും കാണുമല്ലോ. ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു ചുവട് വയ്ക്കുക ഒക്കെ ആഗ്രഹിക്കാറുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ആ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോ അങ്ങനെ അത്തരത്തിലെ ഒരു സിനിമാ നടി, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ആരുടെ കൂടെ ആണ് ഒന്ന് നൃത്തം ചെയ്യാനോ അല്ലെങ്കിൽ അഭിനയിക്കാനോ ഒക്കെ ഒരു മോഹം ഉള്ളത്?
2: ശോഭന മാം ഉണ്ട്, പിന്നെ മഞ്ജു വാര്യർ. പുള്ളിക്കാരത്തിലൂടെ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ട്, കിട്ടിയാൽ
1: നല്ലതായിരിക്കില്ല. അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പൊ എന്തായാലും ശോഭന മാമിനെ വിട്ടൊരു കളിയില്ലല്ലേ. അത്രമാത്രം ശോഭന മാം ഇങ്ങനെ മനസ്സിലാണ് ആര്യയുടെ. അപ്പോ അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോ 10 വർഷമായിട്ട് ആര്യയുടെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡാൻസിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു മികച്ചൊരു പെർഫോമർ എന്ന രീതിയിൽ ആര്യെന്ന് കാണാം. അപ്പോൾ ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ നടക്കാറുണ്ടോ?
2: ഇടയ്ക്ക്.
1: അപ്പോൾ എന്തായാലും ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡാൻസറിനെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പറ്റും. കാര്യം അവരൊരു എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു മുഖമായിരിക്കും. ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ വളരെ എക്സ്പ്രസീവ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല രസമാണ് അത് കാണാൻ തന്നെ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആര്യയുടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ ആര്യയെ പോലെ ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ?
2: ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് പറയാം.
1: ഉണ്ട്. പക്ഷെ പേര് പറയുന്നില്ല അല്ലേ.
2: ഇല്ല.
1: അപ്പൊ ഈ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാ ഒരു ആർട്ട് ഫോമിലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എനർജി എന്തായാലും വേണം. പക്ഷെ എങ്കിലും ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി, അത് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് ഈ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്?
2: ടൈം, പിന്നെ പ്രാക്ടീസ്, എത്രത്തോളം പറ്റുമോ അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയി ചെയ്യുക. പിന്നെ പാട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുക അത്രത്തോളം മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം, സ്റ്റെപ്പ്, ഇതൊക്കെ തെറ്റാതിരിക്കുക, കോൺഫിഡൻസ് പ്രാക്ടീസ്.
1: അതെ അതെ. അപ്പൊ ഈ നേരത്തെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇപ്പൊ ഒരു ഡാൻസിൽ ആര്യ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണോ അതോ സ്റ്റെപ്സിലാണോ കൂടുതൽ?
2: ഞാൻ എക്സ്പ്രഷനിലാണ് കൂടുതലായിട്ട് നോക്കുന്നത്.
1: പിന്നെ ഈ റീലും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതില് കൊറിയോഗ്രാഫി സ്വന്തമായിട്ട് തന്നെ ആണോ ആര്യ ചെയ്യുന്നതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
2: ഇല്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്.
1: സ്വന്തമായിട്ട്
2: പാട്ട് കേട്ടിട്ട് അതിനനുസരിച്ച്.
1: ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഡാൻസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഇതൊരു ഡാൻസറാണ് അല്ലെങ്കിൽ ചില സമയത്ത് ചിലരുടെ കണ്ണുകൾ കുറച്ച് എക്സ്പ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ?
2: കുറെ ഉണ്ട്. ചില കാര്യം സംസാരിക്കുമ്പോൾ ചിലപ്പം വാ കൊണ്ട് പറയാതെ കൈ കൊണ്ട് കാണിക്കുക, അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കൈ ചലിക്കുക, അല്ലാതെ എന്തെങ്കിലും എഴുതുമ്പോൾ ചിലപ്പം കൈക്ക് എന്തെങ്കിലും ഒരു ഡാൻസിന്റെ വൈസ് എന്തെങ്കിലും ഒരു ആക്ഷൻ വരിക, മുദ്ര വരിക, അങ്ങനെയൊക്കെയുണ്ട്.
1: ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ രസകരമായിട്ടുള്ള ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടോ?
2: കളിയാക്കാറുണ്ട്. ചിലപ്പോൾ മനസ്സിലാകില്ല നീ എന്തോ പറയണേന്നൊക്കെ ചോദിക്കുന്നു.
1: അപ്പൊ ഈ പ്രത്യേകിച്ചും ഈ ഡാൻസിലൂടെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ ഡാൻസ് ഫോമിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ആര്യക്ക് കിട്ടുവാണെങ്കിൽ ആര്യ അത് യൂസ് ചെയ്യോ? നല്ല
2: യൂസ് ചെയ്യും. അങ്ങനെ പോകുന്നത് ഒരു നല്ല കാര്യം. നമുക്കറിയാവുന്നൊരു കാര്യം, അതായത് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്ന ഒരാള് അതിലൂടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയക്ക് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുക, അതൊരു എന്തെങ്കിലും സന്ദേശം കൊടുക്കുക, നല്ല കാര്യം തന്നെ.
1: നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആര്യ, ഈ റീൽ ഡാൻസ് അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതാണോ അതോ ചെറിയ ചെറിയ ഷോർട്ടായിട്ട് റീൽ ചെയ്യുന്നതാണോ ഇഷ്ടം?
2: എനിക്ക് സ്റ്റേജിലാണ്, എത്രത്തോളം സ്റ്റേജ് കയറാം അതാണ് എനിക്ക് ഏറ്റവും
1: കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ സ്റ്റേജിൽ കയറുന്ന ടൈമില് നമ്മൾ സാധാരണ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാം അപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു റിച്വൽ ആയിട്ടോ എന്തെങ്കിലും ഒരു വാം അപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ?
2: അതാ ചെയ്യുന്നത് ഏത് പാട്ടാണോ പെർഫോം ചെയ്യാൻ പോകുന്നത് അത് ആദ്യം നന്നായിട്ട് കേൾക്കും, അതിന്റെ സ്റ്റെപ്പൊക്കെ ഓർക്കും, അതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യാറ്.
1: അതെ. അപ്പൊ ഈ ഇനിയിപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ കാണും. അപ്പൊ അവർക്ക് ആര്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്
3: എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ എന്ന രീതിയിൽ ആരിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ് അവര് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡാൻസ് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ?
2: നമുക്ക് സമയം, ഡാൻസിന് ഒരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ചെയ്യുക. അല്ലാതെ ഈ ഡാൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പം അല്ലാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, തിയറീസ്, അതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാതെ ഡാൻസിനൊരു സമയം, സ്കൂളിലെ കാര്യം പഠിക്കുന്ന ഒരു സമയം, ട്യൂഷനിൽ, അങ്ങനെ ഓരോ സമയം ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുമല്ല നമുക്ക് നമ്മൾ അതിൽ അലിഞ്ഞ് ചേരണം. എത്രത്തോളം ഡാൻസിൽ നമ്മൾ അലിയുന്നു അത്രത്തോളം നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാനും പറ്റും, അവർ ഐസ് ക്യാച്ച് ചെയ്യാനും. അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പെർഫോം ചെയ്യുമ്പോൾ.
3: അതെ, അപ്പൊ എനിക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ്

0: ായിട്ട് തോന്നി ആര്യ. കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആ ഒരു പെർഫോം ചെയ്യുന്ന ടൈമിൽ അത്രയും ഒരു ആഴത്തിൽ ആ ഒരു ഡെഡിക്കേഷൻ കൊടുക്കുക അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ആർട്ട് ഫോമിനെ നല്ല രീതിയിൽ മികച്ചു കൊണ്ടുവരാന്ന്. അപ്പൊ എനിക്ക് ആര്യയുടെ ആ ഒരു അഭിപ്രായത്തിനോട് വളരെ വലിയ രീതിയിൽ യോജിപ്പുണ്ട്. പിന്നീട് സമയമെടുത്ത് ഇപ്പൊ ഒരു ചിട്ടയോടു കൂടിയുള്ള ഒരു പഠനമായിരിക്കണം അല്ലെ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ചിട്ടയിൽ അത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആര്യയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കുട്ടി ഡാൻസേഴ്സിന് കൊടുക്കുന്ന ഒരു ടിപ്പ് എന്ന രീതിയിൽ. അപ്പൊ ഈ പല കുട്ടികളും നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോഴത്തേക്കും അതൊന്നും ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പഠനം ക്ലോസ് ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് നല്ല ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ആയിരിക്കാം, പക്ഷെ എന്തോ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അതിനെ മുറിച്ച് ആ ഒരു ഫോമിനെ മുറിച്ച് നിർത്തുന്ന ഒരു അവസ്ഥയോടെ എന്താണ് ആയിരിക്കും പറയാനുള്ളത്?
1: അവർക്ക് താല്പര്യം തോന്നാത്ത ഒരു കാര്യം ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതും കൂടെ താല്പര്യം തോന്നിയില്ലെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും അവരവരുടെ കംഫർട്ട് അനുസരിച്ച്. അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടും വീട്ടുകാരുടെ പ്രഷറിൽ നിർത്തുക അതൊന്നും നല്ല കാര്യമാണോന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതും ചെയ്യുക, അതുമല്ല പഠിത്തം കഴിഞ്ഞിട്ട് ഇതിൽ ജോലിക്ക് പോകാനാണെങ്കിൽ അതും ഇതിൻ്റെ കൂടത്തിൽ കൊണ്ടുപോകുക എന്നൊരു രീതിയിലാണ് എനിക്കും ഇഷ്ടം.
0: അപ്പൊ ഈ ഡാൻസ് ഒത്തിരി വേദികളിൽ ഇങ്ങനെ സജീവമായിട്ട് ആര്യ തുടരുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടൈമിൽ ആരായിരിക്കും ആദ്യം വിളിച്ച ഇന്നത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്?
1: ആദ്യം കാണുമ്പോൾ അമ്മയുടെ തന്നെ പറയുന്നത് എനിക്ക് ഓക്കെ ആയിരുന്നു, തെറ്റിച്ചില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നേരെ ഇറങ്ങിയിട്ട് അമ്മയുടെ ആദ്യമേ കയറുന്നതിന് മുമ്പ് പറയും പുറകെ വന്ന് നിൽക്കണം, വെള്ളം കൊണ്ട് വരണം, പുറകെ വരണം എന്ന് പറയും. അപ്പം അപ്പ എപ്പോഴും ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. എൻ്റെ എല്ലാ വീഡിയോ ഉണ്ട് കയ്യിൽ. അപ്പോൾ എത്ര വലുതായാലും അതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ഇങ്ങനെ എപ്പോഴും ഫോൺ ഏതൊക്കെ സ്റ്റേജ് ഉണ്ടോ അവിടെയൊക്കെ പോകുമ്പോഴും വീഡിയോ എടുത്തോണ്ട് നിൽക്കുക. അതുകൊണ്ട് വേറെ എല്ലാ പേരൻസിനും അറിയാം ആര്യയുടെ അച്ഛൻ വന്ന് വീഡിയോ എടുക്കും, അങ്ങനെ എല്ലാവരും പറയും. അമ്മയോടാണ് കൂടുതൽ ഞാൻ ഇന്ന് ഓക്കെ ആയിരുന്നു കളിച്ചത്, അണ്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ അപ്പായോട് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച്.
0: അതെ അല്ലേ. അപ്പൊ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അച്ഛനും അമ്മയാണ്. അപ്പൊ ഈ സാധാരണ അമ്മ കുറച്ച് അകലം പാലിച്ച് സ്റ്റേജിന് ഫ്രണ്ടിൽ അകലം പാലിച്ച് നിൽക്കണമെന്നല്ല ആര് നേരത്തെ പറഞ്ഞിരുന്നത്, പക്ഷെ എങ്കിലും ലാസ്റ്റ് അമ്മയടുത്താണ് ഇന്ന രീതിയിൽ ചെയ്തു എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ സ്റ്റേജിൽ സാധാരണ ഈ പാട്ടൊക്കെ പാടുന്ന ടൈമില് സ്ട്രെയിറ്റ് നോക്കി നമ്മൾ ഏറ്റവും ആ എൻഡിൽ നിൽക്കുന്ന ആളെ നോക്കി പാടണം എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിലേക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ആര് എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്ന ടൈമില് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്ന, അടുത്തിരിക്കുന്ന ആൾക്കാരാണോ അതോ ഫുൾ ഓഡിയൻസിനെ കവർ ചെയ്യാറുണ്ടോ?
1: നമുക്ക് സ്റ്റേജ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ കൂടുതലും ചിലവർ സ്റ്റേജ് കവർ ചെയ്യത്തില്ല, കുറച്ച് ഏരിയ മാത്രം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ടോട്ടലി സ്റ്റേജ് കവർ ചെയ്ത് പോകുമ്പം നമുക്ക് ഓഡിയൻസിനെ എല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റും. ചില ഓഡിയൻസ് ഈ ഡാൻസിനോട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കാണുന്നവരുണ്ട്. അപ്പം ചില കണ്ണുകൾ ക്യാച്ച് ചെയ്യും ചില സമയത്ത്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പം സൈഡിലായിരിക്കും. അങ്ങനെ നല്ലൊരു അങ്ങ് ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ആരെല്ലാം ഒരാളുടെ കണ്ണ് ക്യാച്ച് ചെയ്യും ചിലപ്പോൾ എനിക്ക്. ആ സമയത്ത് ഞാൻ ചിലപ്പം അങ്ങോട്ട് ഇൻവോൾവ് ആയി പോകും. അതൊരു നല്ലൊരു കാര്യമാണ്, നമുക്ക് ചൂടെ ഇത് കിട്ടും, സ്ട്രെങ്ത് കിട്ടും കളിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ.
0: അതെ അതെ. അപ്പൊ അങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ണിൽ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡന്റ് ആണ് അല്ലേ. അതെ, അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു ടിപ്പ് കൂടിയാണ് ആര്യയുടെ, അപ്പൊ നമ്മുടെ കുഞ്ഞ് ഡാൻസേഴ്സിനൊക്കെ ഒരു ടിപ്പ് കൂടിയാണ്. നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഫേസിനെ നോക്കി കളിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് ആര്യ പറയുന്നത്. അപ്പോൾ ആര്യയുടെ ഒരു ജേണിയിൽ ഇപ്പോഴും തുടർന്നും ആര്യ ആ ഒരു പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അത് ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടും ഒരുപാട് വലിയ വലിയ വേദികളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആര്യയുടെ ഒരു സ്വപ്നവേദി എന്ന് പറയാനാണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും ഇനി ഒരു ഡ്രീം ലാൻഡ് എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഈ ഡാൻസിൽ തന്നെ?
1: ഡാൻസിൽ കൂടുതൽ എനിക്ക് കുച്ചിപ്പുടി നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പം നമുക്കൊരു ഒരു ആവറേജ് ആയിട്ട് പഠിക്കാൻ, ഇപ്പൊ ഡാൻസ് സ്കൂളിലൊക്കെ പഠിക്കാൻ്റെ ഒരു ആവറേജ് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വേറെ കലാമണ്ഡലം അങ്ങനെ കലാക്ഷേത്രം അങ്ങനെ അവിടുത്തെ പോകേണ്ടി വരും. അപ്പൊ അതിനോട് താല്പര്യമുണ്ട്. അങ്ങനെ എല്ലാം കിട്ടുവാണെങ്കിൽ, അവസരം കിട്ടുവാണെങ്കിൽ എനിക്ക് കുച്ചിപ്പുടിയോടാണ് കൂടുതലും അത് എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കാൻ പറ്റണേ എന്നൊരു ഇതിലാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ പോവും. അതുകൊണ്ട് തന്നെ പിന്നെ ജോലി സംബന്ധമായി എന്തായാലും ജോലി നോക്കേണ്ടി വരും. വീട്ടിൽ നിന്നും പ്രഷർ വരും, എന്തായാലും പ്ലസ് ടു കഴിയുമ്പോൾ ജോലി നോക്കണം, ഇതിൻ്റെ പുറകെ കൂടുക എന്നൊക്കെ പറയും. അപ്പം ജോലി രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാനാണ്, എത്ര പ്രായമായാലും ഇത് കളിക്കണമെന്നാണ് ആഗ്രഹം.
0: അതെ. അപ്പോൾ ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഒരു ഡാൻസർ എന്ന രീതിയിൽ തന്നെ മൂവ് ചെയ്ത് ഒരു വലിയൊരു വേദി ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു സ്വപ്നം കൂടെയുണ്ട്, മറ്റെന്തെങ്കിലും പഠന മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ഉന്നതി ഉണ്ടാവണം അല്ലേ. അപ്പൊ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം അല്ലേ ഇപ്പോൾ നിലവിൽ. അപ്പൊ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്കത് കേൾക്കാൻ സാധിക്കട്ടെ. നല്ലൊരു ഡാൻസറായിട്ട് ആര്യ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആര്യ, ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു നർത്തകി എന്നത് മാത്രമല്ല ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ആര്യ. ഒരുപാട് വാദ്യോപകരണങ്ങളുടെ ആ ഒരു പഠനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ

0: ചിത്രരചനയിലും വരയ്ക്കാനും നല്ല രീതിയിൽ കഴിവുള്ള ഒരു കുട്ടിയാണ് ആര്യ. അപ്പൊ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആര്യയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്, ആര്യ വെങ്കിടേഷ്, നർത്തകിയായിട്ടുള്ള ആര്യ വെങ്കിടേഷിന്റെ വിശേഷങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് അല്ലേ? അപ്പൊ ഒരുപാട് വിശേഷങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ആ ഒരു കണ്ടിന്യൂറ്റിയെ പറ്റിയും നൃത്തത്തിനെ പറ്റിയും മറ്റ് നിരവധി കഴിവുകൾ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ആര്യ വെങ്കിടേഷ്. അപ്പൊ ആര്യ, ലാസ്റ്റ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡാൻസർ എന്ന രീതിയിൽ ഫോം ചെയ്യുമ്പോൾ ജീവിതത്തിൽ അത് എത്രമാത്രം കണക്റ്റീവാണ്, എത്രമാത്രം ലൈഫിനെ ആര്യയുടെ ഈ ഡാൻസ് ഫോം മനോഹരമാക്കുന്നുണ്ട്?
1: ലൈഫ് സ്റ്റൈല് മനോഹരമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട്. ഡാൻസിന്റെ ഒരു രീതിയിൽ പോവാണെങ്കിൽ എനിക്ക് എന്റെ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഡാൻസിന്റെ പാട്ട് കേട്ടാണെങ്കിലും മതി. ചില സമയത്ത് എന്തെങ്കിലും ദേഷ്യം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, എനിക്ക് കംഫർട്ട് അല്ലായിരിക്കുക, അങ്ങനൊക്കെ ആ സമയത്ത് ഡാൻസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്ന സമയത്തോ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അങ്ങനെ ഡാൻസ് ഒരു ലൈഫിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഞാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം.
0: അതെ, ഒരു നർത്തകി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയതിൽ വളരെ അഭിമാനിക്കുന്നുണ്ടല്ലേ, പലർക്കും ആഗ്രഹിക്കുന്ന ഒരു ഒരു കളർഫുൾ ആണ്, ഒരു നർത്തകി എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആണല്ലേ. അപ്പൊ അതിൽ തീർച്ചയായും ആര്യ എന്ന ഒരു പെൺകുട്ടി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെ മൂവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു താരമായിട്ട് ഇങ്ങനെ എത്തി നിൽക്കുന്നതിൽ അല്ലേ. അപ്പൊ ആര്യക്ക് എന്താണ് റേഡിയോ സാന്ത്വനത്തെ പറ്റി പറയാനുള്ളത്?
1: ഇങ്ങനെ ഒരു വേദി എനിക്ക് ഒരുക്കി തന്ന ഈ ആർ ജെ സിനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ ആയിട്ടുള്ള എൻ എം പിള്ള സാറിനും ഇവിടുത്തെ എന്നെ ഇപ്പൊ എന്നോട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന ആദരി ചേച്ചിക്കും എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിനെല്ലാം വിളിച്ചത്. താങ്ക് യു സോ മച്ച്.
0: യെസ്, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ആര്യ. അപ്പൊ ഇനിയും ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കേൾക്കുന്ന ടൈമിൽ യെസ് ആര്യ ആ ഒരു പൊസിഷനിൽ എത്തിയെന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മറ്റ് മനോഹരമായിട്ടുള്ള നിരവധി കുട്ടി പ്രതിഭകളുടെ കഥകളും കുഞ്ഞു വിശേഷങ്ങളും അവരുടെ കലാവൈഭവങ്ങളിലൂടെ അടുത്ത അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് ആർ ജെ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം ആർ ജെ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമന്ദാരം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം. ഐ എം പ്രീത സുഗതൻ. ത്രൂ ദിസ് പ്രോഗ്രാം വി യൂഷ്വലി ഡൈവ് ഇൻ ടു ദ വാസ്റ്റ് ആൻഡ് വണ്ടറസ് വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. ടുഡേ I am excited to share with you a poem that has left a lasting impression on me. Before we dissect its beauty and meaning, I would like to read it out for you as it is a small poem. You can guess the poet and the poem as you listen. So here goes the poem. Middle age is when your children are no longer friends but critics.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം ദ്വിതീയാഭക്തി മിശ്രാഭ്യാസ, എല്ലാം കൂടെ ചേർന്ന് ഉള്ള മിശ്രിതമായിട്ടുള്ള ദ്വിതീയാഭക്തിയിലെ ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സൈനിക ദേശരക്ഷണം കരോതി, സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനിക ദേശരക്ഷണം കരോതി, സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനികർ ദേശത്തെ രക്ഷിക്കുന്നു. സൈനിക ദേശരക്ഷണം കരോതി. വൈദ്യ ചികിത്സാം കരോതി, വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യ ചികിത്സാം കരോതി, വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യൻ ചികിത്സയെ ചെയ്യുന്നു. വൈദ്യ ചികിത്സാം കരോതി. ഭിക്ഷുക ധനികം ധനം യാചതി, ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷുക ധനികം ധനം യാചതി, ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷക്കാരൻ ധനികനിൽ നിന്നും ധനത്തെ യാചിക്കുന്നു. ഭിക്ഷുക ധനികം ധനം യാചതി. കാര്യദർശി വർഗസ്വരൂപം കഥയതി, സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. അത് യോഗത്തെക്കുറിച്ചുള്ള വിവരണം. കാര്യദർശി വർഗസ്വരൂപം കഥയതി, സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. സെക്രട്ടറി യോഗസ്വരൂപത്തെ പറയുന്നു. കാര്യദർശി വർഗസ്വരൂപം കഥയതി. ജനാഹ ഭാരതമാതരം നമന്തി, ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനാഹ ഭാരതമാതരം നമന്തി, ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനങ്ങൾ ഭാരതമാതാവിനെ നമിക്കുന്നു. ജനാഹ ഭാരതമാതരം നമന്തി. വയം ഗീതം ഗായാമഹ, ഞങ്ങൾ ഗീതം പാടുന്നു. വയം ഗീതം ഗായാമഹ, ഞങ്ങൾ ഗീതത്തെ പാടുന്നു. ഞങ്ങൾ ഗീതത്തെ പാടുന്നു. വയം ഗീതം ഗായാമഹ. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി, ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി, ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥികൾ നാടകാഭിനയത്തെ ചെയ്യുന്നു. ശിബിരാർത്ഥിനഃ നാടകാഭിനയം കുർവന്തി. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി, ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി, ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകന്മാർ അഭ്യാസത്തെ ചെയ്യിക്കുന്നു. ഗണശിക്ഷകാഃ അഭ്യാസം കാരയന്തി. മനീഷ പ്രാർത്ഥനാം ഗായതി, മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനാം ഗായതി, മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനയെ ചൊല്ലുന്നു. മനീഷ പ്രാർത്ഥനാം ഗായതി. സർവേ പ്രദർശിനീം പശ്യന്തി, എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. സർവേ പ്രദർശിനീം പശ്യന്തി, എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. എല്ലാവരും പ്രദർശിനിയെ കാണുന്നു. സർവേ പ്രദർശിനീം പശ്യന്തി. വയം സൂചനാഹ പാലയാമഹ, ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. വയം സൂചനാഹ പാലയാമഹ, ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. ഞങ്ങൾ നിർദ്ദേശങ്ങളെ പാലിക്കുന്നു. വയം സൂചനാ പാലയാമഹ. മഹിള ഭജനാനി ഗായതി. മഹിള ഭജനകളെ പാടുന്നു. മഹിള ഭജനാനി ഗായതി. മഹിള ഭജനകളെ പാടുന്നു. സഹ വിചാരാൻ പ്രകടീകരോതി. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സങ്കല്പങ്ങളെ. സഹ വിചാരാൻ പ്രകടീകരോതി. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. അവൾ വിചാരങ്ങളെ പ്രകടിപ്പിക്കുന്നു. സഹ വിചാരാൻ പ്രകടീകരോതി. കാര്യകർത്ത നാസന്താൻ സ്ഥാപയതി. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. കാര്യകർത്ത ആസന്താൻ സ്ഥാപയതി. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. ജോലിക്കാർ കസേരകളെ സ്ഥാപിക്കുന്നു. കാര്യകർത്ത ആസന്താൻ സ്ഥാപയതി. കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. ആരാണ് കുടിമുറികളെ വൃത്തിയാക്കുന്നത്? കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. ആരാണ് കുളിമുറികളെ വൃത്തിയാക്കുന്നത്? ആരാണ് കുളിമുറികളെ വൃത്തിയാക്കുന്നത്? കഹ സ്നാനഗൃഹാണി സ്വച്ഛീകൃതവാൻ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാതോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി.

ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ. I know you love me too.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്

0: കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.